ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊലവർഷം 1201, ഇടവമാസം 5 തീയതി, 2026 മെയ് 19 ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53:45.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ പി മാലതി.
2: അഹങ്കാരത്തെ പൂർണ്ണമായി

0: സമർപ്പിക്കുമ്പോഴാണ് ഈശ്വരകൃപ ഉണ്ടാകുന്നത്. അഹങ്കാരമില്ലായ്മ ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയാകുന്നു. ഭാഗവതത്തിൽ പ്രഹ്ലാദ ഉപാഖ്യാനത്തിൽ നവവിധ ഭക്തികളെ ക്രമത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇവയിൽ ഭക്തിയുടെ ഒടുവിലത്തേതും ഏറ്റവും ഉന്നതവുമായ തലമാണ് ആത്മനിവേദനം. സർവാത്മസമർപ്പണം അഥവാ തന്നെ തന്നെ ഈശ്വരന് നിവേദിക്കലാണത്. ഏതാപൽ ഘട്ടത്തിലും നിർഭയമായി ഈശ്വരനിൽ വിശ്വസിച്ച് സംഭവിക്കുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ധീരമായ ഈ അവസ്ഥ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ ഒരു തലമാണ്. യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഇതാണ്. വിശ്വാസം പൂർണ്ണമാകുമ്പോഴേ ഈശ്വരകൃപ ഉണ്ടാകുന്നുള്ളൂ. മഹാഭാരതത്തിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപ സന്ദർഭം ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. കള്ളച്ചൂതിൽ പാണ്ഡവർ തോൽപ്പിക്കപ്പെടുന്നു. ധർമാത്മാവായ യുധിഷ്ഠിരൻ പത്നിയായ പാഞ്ചാലിയെ കൂടി പണയം വെക്കുന്നു. പരാജിതരായ പാണ്ഡവർ നിസ്സഹായരായി നോക്കി നിൽക്കെ ദുശാസനൻ പാഞ്ചാലിയെ നിറഞ്ഞ കൗരവസഭയിലേക്ക് വലിച്ചിഴച്ചു. ഭീമൻ പ്രതികരിക്കാനൊരുങ്ങിയപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മത്തിന്റെ പേരിൽ അയാളെ വിലക്കുന്നു. ഭീമൻ അമർഷം കടിച്ചമർത്തുന്നു. ഭീഷ്മ പിതാമഹനെ പോലുള്ള മുതിർന്നവർക്കും വികർണനെ പോലുള്ള കൗരവനും ദുര്യോധനാദികളെ അവരുടെ നീചവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിരാധാരയായ പാഞ്ചാലി ഈശ്വരനായ കൃഷ്ണനെ മാത്രം ആശ്രയിച്ചു. നിറഞ്ഞ സഭയിൽ വെച്ച് ദുശാസനൻ പാഞ്ചാലിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് വസ്ത്രച്ചുറ്റഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാണ്ഡവവധു ഇരു കൈകൾ കൊണ്ടും ആവുന്നത്ര ശക്തിയായി തന്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. ഹേ ദ്വാരകാവാസിയായ കൃഷ്ണ, ഹേ മധുരാവാസിൻ എന്നിങ്ങനെ ദീനയായി നിലവിളിച്ചപ്പോഴൊന്നും കൃഷ്ണൻ രക്ഷയ്ക്കെത്തിയില്ല. പിന്നെ ഒരു കൈ മാത്രം വസ്ത്രത്തിൽ പിടിച്ച് മറ്റേ കൈ ഉയർത്തിക്കൊണ്ട് കൃഷ്ണനെ വിളിച്ച് കേണു. അപ്പോഴും കൃഷ്ണകൃപ വന്നെത്തിയില്ല. ഏറ്റവും ഒടുവിൽ തന്റെ ശക്തിയിൽ തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ഹേ ഹൃദയനിവാസിയായ കൃഷ്ണ എന്നെ രക്ഷിച്ചാലും എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ തന്നെ കൃഷ്ണന് സമർപ്പിച്ചപ്പോഴാണ് ഭഗവാൻ പാഞ്ചാലിയുടെ രക്ഷക്കെത്തുന്നത്. ആ നിമിഷം മുതൽ ദുശാസനൻ എത്ര അഴിച്ചിട്ടും പാഞ്ചാലിയുടെ ചേലച്ചുറ്റ് അനന്തമായി നീണ്ടു. കൗരവന്റെ നീചമായ ഉദ്ദേശ്യം പരാജയപ്പെട്ടു. ഇവിടെ സമ്പൂർണ്ണ ശരണാഗതിയടഞ്ഞ ദ്രൗപദിയിലേക്കാണ് ഈശ്വരകൃപ ഒഴുകിയെത്തിയത്. മനുഷ്യൻ അവന്റെ തുച്ഛമായ ബലത്തിൽ ഗർവം കൊള്ളുമ്പോൾ ഈശ്വരകൃപ അകലത്താകുന്നു. ആ ഗർവം പൂർണമായി ശമിച്ച് ശരണാഗതിയടയുമ്പോൾ കൃപ ചൊരിയപ്പെടുന്നു. ഭാഗവത പുരാണത്തിൽ പ്രഹ്ലാദന് സ്വന്തം അച്ഛനായ ഹിരണ്യകശിപുവിൽ നിന്ന് തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ തന്നെ തന്നെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് ശാന്തനായിരിക്കാൻ ആ ഭക്തന് സാധിച്ചു. ഭാഗവത പുരാണത്തിൽ ഇന്ദ്രദ്യുമ്നനാകുന്ന ഗജേന്ദ്രന്റെ അനുഭവവും ഇതുതന്നെ. മതഗർവം മുഴുത്ത നാളുകളിൽ പിടികൂടിയ മുതലയെ വിടുവിക്കാൻ ഗജേന്ദ്രന്റെ ശക്തി കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ഒടുവിൽ ഗർവം മുഴുവൻ അസ്തമിച്ച് സ്വന്തക്കാരെല്ലാം വിട്ടുപിരിഞ്ഞ് സർവാശ്രയവും അറ്റുപോയപ്പോൾ സമർപ്പണ പ്രതീകമായി തുമ്പിക്കൈയിൽ ഒരു താമരമൊട്ടുമേന്തി ഭഗവത്പാദങ്ങളെ സ്മരിച്ച് കാത്തിരുന്ന ഗജേന്ദ്രന്റെ രക്ഷയ്ക്ക് മഹാവിഷ്ണു നേരിട്ട് ഇറങ്ങിവന്നു. കാളിയമർദ്ദനവും അഹങ്കാരത്തിന്റെ മസ്തകത്തിന്മേലുള്ള നൃത്തമാണ്. സർവാഹങ്കാരവും സമർപ്പിച്ച് ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് ആശ്രയിച്ച അർജുനന് കൃഷ്ണൻ ഏറ്റവും മഹത്തായ ജ്ഞാനം ഉപദേശിച്ചു. ഈ കഥാസന്ദർഭങ്ങളെല്ലാം അഹങ്കാര സമർപ്പണത്തിന്റെയും ഈശ്വരകൃപയുടെയും ഉദാഹരണങ്ങളാണ്. ദൈവകൃപ ഒരിക്കലും ഗർവത്തിന് സഹവർത്തിയാകുന്നില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ പി മാലതി.
2: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഈ മാസം 29-ന് സംസ്ഥാനത്തെ UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്താൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ഈ മാസം 21-22 തീയതികളിൽ ഇതിനായി പ്രത്യേക

സമ്മേളനം വിളിക്കാനും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടത്തും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. ഇറാനെതിരെ നടത്താനിരുന്ന സൈനിക ആക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വാഗ്ഭടാനന്ദന്റെ സമാജ പ്രാർത്ഥന എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സംഗീത വർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കൗവായി വടക്കൻ മലബാറിന്റെ ഹരിത ലാവണ്യം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സിനിമ പാരഡൈസോവിൽ വെർണർ ഹെർസോഗ് സംവിധാനം ചെയ്ത അഗിരെ ദ റാത്ത് ഓഫ് ഗോഡ് എന്ന സിനിമയെക്കുറിച്ച് PK സുരേന്ദ്രൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ മഹാദേവ ശർമ്മ, SR രാജശ്രീ എന്നിവർ വയലിനിൽ വായിച്ച കീർത്തനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 DK പട്ടാമാളിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 കൈകൊട്ടിക്കളിപ്പാട്ട്, KN ഗിരിജയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ May 19 ലോക കുടുംബ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖത്തിന്റെ 1-ാം ഭാഗം. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരവലോകനം, 2:15 തുടർനാടകം, 2:30 ആകാശവാണി ടെലികേസ്, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കേളിമദ്ദളം, PV ശിവദാസമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ KK ആദർശ് തത്സമയം മറുപടി പറയുന്നു. 7:35 സയൻസ് കഫേയിൽ അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്ര അധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: Prime Minister Narendra Modi attended the India-Norway Business and Research Summit in Oslo. Crown Prince Haakon and the Prime Minister of Norway, Jonas Gahr

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വാഗ്ഭടാനന്ദന്റെ സമാജ പ്രാർത്ഥന എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ആലപിച്ചത് സംഗീത വർമ്മ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ചിത്രപാഠ്യ ഗാനം. മധുര മീനാക്ഷിതൻ അവതാര മഹാത്മ്യം എന്ന് തുടങ്ങുന്ന ഗാനം.

അർച്ചനയിൽ അവസാനമായി സുദീപ് കുമാർ പാടിയ ഗാനം സ്വരമായി നാവിൽ അമ്മ വന്ന നേരം എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ഫോളോ അപ്പ് ക്ലിനിക് ഈ മാസം 23 രാവിലെ 9 മുതൽ കണ്ണൂർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ വെച്ച് നടത്തും. തിരുവനന്തപുരം RCCയിൽ ചികിത്സ പൂർത്തിയാക്കി പുനഃപരിശോധന നിർദ്ദേശിച്ചവർക്കും ചികിത്സ തുടർന്ന് നടത്തുന്നതിനിടയിൽ പരിശോധന ആവശ്യമുള്ളവർക്കും വേണ്ടിയാണ് ഫോളോ അപ്പ് ക്ലിനിക് നടത്തുന്നത്. 0497-2705-309 എന്ന നമ്പറിൽ ഈ മാസം 21 വൈകിട്ട് 4 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്നുവരുന്ന ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 3 കണ്ണൂർ ജില്ലാ പോലീസ് ഫുട്ബോൾ ടീം കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബുമായും 5 ഇരിക്കൂർ ഡൈനാമോസ് മൈത്രി സ്പോർട്സ് ക്ലബ്ബുമായും ഏറ്റുമുട്ടും. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജ് ക്യാമ്പസുകളിൽ 2024-25 അധ്യയന വർഷത്തെ മാഗസീൻ അവാർഡുകൾ ക്ഷണിച്ചു. 2024-25 വർഷത്തിൽ പ്രസിദ്ധീകരിച്ച കോളേജ് മാഗസീനുകളുടെ 3 കോളേജ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഡയറക്ടറുടെ കവറിംഗ് ലെറ്റർ സഹിതം ഈ മാസം 26 വൈകിട്ട് 5 സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെയും മോഡൽ കരിയർ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് ഈ മാസം 23 രാവിലെ 10 മുതൽ 12 വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ള SSLC +2 ബിരുദം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ രാവിലെ 9:30 കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 2 ബയോഡാറ്റ സഹിതം ഹാജരാവണം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം മെനി വോയിസസ് ഈ മാസം 24 സമാപിക്കും. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നടപ്പ് അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ഓഫ്ലൈൻ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു.

ഈ മാസം 21 വൈകിട്ട് 4 മണി വരെ ഓഫ്ലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് number2kasargod.kvs.ac.in. ഫോൺ നമ്പർ 96 05 78 98 43. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പാരിതോഷികം നൽകുന്നു. കൂടാതെ കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും പാരിതോഷികം നൽകും. അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് പകർപ്പ്, പഠിച്ച സ്കൂളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, കുട്ടിയുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 22 മുൻപ് അതത് ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കണ്ണിപ്പാറ നൂഞ്ഞി റോഡിൽ കോൺക്രീറ്റ് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 30 വരെ ഗതാഗതം നിരോധിച്ചതായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. കാസർഗോഡ് നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി 24 രാവിലെ 6:30 നെല്ലിക്കുന്ന് ബീച്ചിൽ കാസർഗോഡ് ബീച്ച് റൺ സംഘടിപ്പിക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ PG ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണ അടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15-നും 50-നും ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് OP നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ 95 39 47 85 75. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി 10 June വരെ അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ധർമ്മത്തടുത്ത കന്യാല വെള്ളൂർ വേരിപദവ് റോഡിൽ വെള്ളൂർ പാലത്തിന് സമീപത്ത് റീറ്റെയിനിംഗ് വാൾ ചെയ്യുന്നതിനാൽ 30 June വരെ റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി കാസർഗോഡ് റോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ 1st semester ഇന്റഗ്രേറ്റഡ് BA LLB റെഗുലർ സപ്ലിമെന്ററി November 2025 പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പി ഉൾപ്പെടെയുള്ള അപേക്ഷ 25 വൈകുന്നേരം 5 മണി വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10ാം തരം തുല്യതാ കോഴ്സ് ഹയർ സെക്കൻഡറി

0: പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം രണ്ടാം വർഷ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ നമ്പർ 9444768-5420. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ വളവട്ടണം സ്റ്റേഷനുകൾക്കിടയിലുള്ള പള്ളിക്കുന്ന് ചാലാട് ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. ഉദിനൂർ കിഴക്കേ വീട് തറവാട് കളിയാട്ട മഹോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ. ചെറുകുന്ന് കൂവപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ഗുരു മൂകാംബിക ദേവീക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ സമാപിക്കും. കണ്ണൂർ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിലെ തിരുനാൾ ഈ മാസം 25 വരെ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
0: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
0: ഫോൺ 8590460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: 40 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
8: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
0: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:18 വൈകിയൊടുകയാണ്. പുലർച്ചെ 1:52 എത്തേണ്ടിയിരുന്ന 1:24:84 അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് 6 മണിക്കൂറിലേറെ വൈകിയാണ് ഓടുന്നത്. രാവിലെ 9:22 എത്തേണ്ട 20:924 ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 2:18 വൈകിയോടിക്കൊണ്ടിരിക്കുന്നു.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ.

0: പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 റെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം.
7: ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും, തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ

0: മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനാണ് ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
1: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ പി നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽപിജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക 1 മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.

0: സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട്ടുനിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി ജെ എൽ ജി സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സിയെ നേരിടും. വൈകിട്ട് 5 മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 എം ഡി എം എയുമായി 2 ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 ഒന്നാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ ഭാരത നോർവെ വ്യാപാര അനുസന്ധാന ശിഖർ സമ്മേളനെ ഭാഗം അഗൃഹാത്. ശിഖരസമ്മേളനെ യുവരാജ ഹക്കോൻ, നോർവെ ദേശസ്യ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറെ ഇത്യേതാവപി ഭാഗം അഗൃഹണതാം. ശിഖരസമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി TEPA ഇത്യുക്തെ ടേപാ വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സമവായെ പ്രവേശം ഇതി വിഷയെ ദ്വൈപാക്ഷിക വ്യാപാരസ്യ നിവേശസ്യ ച വൃദ്ധേഹ പ്രശംസാം അകരോത്. TEPA ഇത്യസ്യ അന്തർഗതം 100 US ഡോളർ ഇത്യസ്യ നിവേശ ലക്ഷ്യം സാധയിതും ഉഭയപക്ഷയോഃ ഹിതധാരകാഃ പ്രയതന്തെ ഇതി സഹ അധോരേഖിതവാൻ. പരിണാമതഃ ഭാരതേ 10 ഉദ്യോഗാഃ കൽപിതാഃ ഭവേയുഃ ഇത്യപി മന്യതേ. സഹ

0: രണ്ട് മണിക്കൂറും 19 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: കവ്വായി, വടക്കൻ മലബാറിന്റെ ഹരിതലാവണ്യം. പ്രകൃതി അതിന്റെ ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായി വരച്ചു ചേർത്ത ഒരു ഹരിത ചിത്രമുണ്ട് വടക്കൻ മലബാറിൽ. കായലും കടലും കൈകോർക്കുന്ന, കണ്ടൽ കാടുകൾ പച്ചക്കുട നിവർത്തുന്ന, തുരുത്തുകളിൽ ജീവിതം തുഴയുന്ന ഒരു ജലസാമ്രാജ്യം. വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലാശയമായ, പ്രകൃതിയുടെ വിസ്മയച്ചെപ്പായ കവ്വായി കായൽ വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ജാലകം കടന്നുപോകുന്നത്.
1: ഈ കവ്വായിയുടെ ഒരു ടൂറിസം വികസനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോക്കുകയാണെങ്കിൽ, അതിന്റെ കഴിഞ്ഞ കാലം, ഇപ്പൊ വർത്തമാനകാലം, ഭാവി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, ശരിക്കും കവ്വായി വളരെ കാലമായിട്ട് ഒരു ഹെറിറ്റേജ് ലെവലിലൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തോട്ടേ.
0: ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ ടി കെ മൻസൂർ,
1: ടൂറിസം മാപ്പിൽ കവ്വായി ഒരിക്കലും അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2016 കൂടി, ഒരു 10 years ബാക്ക് ആണ് കവ്വായി ആദ്യമായിട്ട് ടൂറിസ്റ്റുകൾ, യഥാർത്ഥ ടൂറിസ്റ്റുകൾ, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ ടൂറിസ്റ്റുകളൊക്കെ എത്തിത്തുടങ്ങുന്നത്. 2016 ശേഷമുള്ള ഒരു 10 വർഷത്തിനകം കവ്വായി കേരളത്തിലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലക്ക് ഇടം പിടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മലബാറിൽ. ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, 2016 ആദ്യമായിട്ട് ഇത് തുടങ്ങുമ്പോൾ അതിൽ രണ്ട് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് BRDC ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, രണ്ടാമത്തത് കണ്ണൂർ DTPC, ഈ രണ്ട് ഗവൺമെന്റ് എന്റിറ്റികളാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഡെവലപ്മെന്റിൽ ആ കാലം തൊട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചത്. BRDCയുടെ ഒരു സ്മൈൽ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒന്ന് സ്മൈൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ലെവറേജിംഗ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം. സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ലെവറേജിംഗ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ചെറുകിട സംരംഭകൾ, സ്മോൾ എന്റർപ്രണേഴ്സിനെ എങ്ങനെ ടൂറിസം വെഞ്ചേഴ്സ് തുടങ്ങാനും അതുവഴി എങ്ങനെ മുന്നോട്ട് വിജയകരമായിട്ട് പോകാമെന്നുള്ള രീതിയിലുള്ള പരിശീലനവും ഗൈഡൻസും പ്രായോഗിക തലത്തിലുള്ള ഇതൊക്കെ ചെയ്തു.
0: കണ്ണൂരിന്റെ പെരുമയും പയ്യന്നൂരിന്റെ സാംസ്കാരിക തനിമയും പേറുന്ന കവ്വായി കേവലമൊരു ജലാശയമല്ലത്, മറിച്ച് 7 പുഴകൾ പാടിയൊഴുകി ഒടുവിൽ അറബിക്കടലിന്റെ നീലപ്പരപ്പിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു പുണ്യസംഗമ ഭൂമിയാണ്. കവ്വായി പുഴ, കാങ്കോൽ, വണ്ണാത്തിച്ചാൽ, കുപ്പിത്തോട്, കുനിയൻ, അങ്ങനെ പേരെടുത്തും അല്ലാതെയും ഒഴുകിയെത്തുന്ന പുഴകളുടെ സ്നേഹതീരം.
2: പയ്യന്നൂരിലെ ഏറെ ചരിത്ര പ്രാധാന്യവും ടൂറിസം വികസനത്തിന് ഒട്ടേറെ സാധ്യതകളുമുള്ള ഒരു കായൽ പ്രദേശമാണ് കവ്വായി.
0: ശ്രീധരൻ KP.
2: പയ്യന്നൂർ പാട്ട് എന്ന ചിരപുരാതന ഗ്രന്ഥങ്ങളിൽ തന്നെ പരാമർശിക്കപ്പെട്ട കച്ചിൽ പട്ടണം ആണ് പിന്നീട് കവ്വായിയായി മാറിയതെന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് ചിറക്കൽ താലൂക്കിന്റെയും പയ്യന്നൂരിന്റെയും എല്ലാ വ്യാപാര പരിപാടികളും നടത്തിയിരുന്നത് ഈ കച്ചിൽ പട്ടണം എന്ന ഈ കവ്വായി വഴിയായിരുന്നു. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ, പാണ്ഡ്യാലക്കടവും കപ്പക്കടവും ഒക്കെ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള ടൂറിസം സാധ്യതകൾ കണ്ടെത്തിയത് വളരെ അടുത്താണ്. 4-5 വർഷം മുമ്പാണ് ഇവിടെ ആദ്യമായി ഒരു സംരംഭം തുടങ്ങി, കയാക്കിങ്ങും അതുപോലെ മറ്റ് ജലവിനോദങ്ങളും തുടങ്ങിയത്. ഒട്ടേറെ സഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കവ്വായി. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും ഇനിയും ടൂറിസം വളരാനുള്ള സാധ്യതകൾ കവ്വായിലുണ്ട്. പയ്യന്നൂരിൽ നിന്ന് 4 കിലോമീറ്ററും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ താഴെയും ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ സുന്ദരമായ കാലാവസ്ഥ, നിറയെ തെങ്ങുകൾ നിറഞ്ഞിരുന്ന കായൽ പ്രദേശം. ഈ കായൽ പ്രദേശത്തോട് തൊട്ട് ചേർന്ന് വലിയവർമ്മ പഞ്ചായത്ത്, കേരളത്തിലത്തെ ഏറ്റവും നീളം കൂടിയ പഞ്ചായത്തായ വലിയവർമ്മ പഞ്ചായത്തിന്റെ ചെറിയൊരു ഭാഗം കടന്നു കഴിഞ്ഞാൽ കടലുമായി. അങ്ങനെ കടലും കായലും സംഗമിക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ് കവ്വായി. ഈ കവ്വായി കേരളത്തിലത്തെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് കവ്വായി. കവ്വായി കായലിലൂടെയുള്ള കയാക്കിങ്ങും ബോട്ട് യാത്രയും വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇവിടെ സർക്കാർ ഒരു ബോട്ട് ജെട്ടിയുണ്ട്, സർക്കാരിന്റെ ഒരു ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് ഇതുവഴി. പക്ഷെ അതൊന്നും പോരാ, ഇവിടെ ഒട്ടേറെ പരിമിതികളുണ്ട്, ഇനിയും വികസനത്തിന് സാധ്യതകളുണ്ട്. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ എത്തുന്ന അന്യസംസ്ഥാനക്കാരും വിദേശികളുമൊക്കെ പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിയുന്നവരാണ്. ഇനിയും കവ്വായി വികസിക്കണം, കവ്വായിയിൽ പുതിയ സംരംഭങ്ങൾ വരണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വീക്കെൻഡുകളിൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നിരവധിയാണ്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ കവ്വായിലുള്ളൂ. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും കൂടുതൽ കവ്വായിയെക്കുറിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്താൽ കവ്വായിൽ ഇനിയും ഒട്ടേറെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ സംരംഭങ്ങൾക്ക് സാധ്യതകളുണ്ട്. ചെറിയ ചെറിയ വീടുകളൊക്കെ ഇപ്പോൾ റിസോർട്ടുകളായി മാറ്റിയിട്ടുണ്ട്. അതിലൊക്കെ പാക്കേജ് ആയിട്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും ഇനിയും ഒട്ടേറെ വളരാനുള്ള കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് കൗവായി. മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന കണ്ണൂർ ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലിയും അതുപോലെ ചന്ദ്രശേഖരനും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൗവായിൽ വന്നിട്ട് ഇതിന്റെ അനുഭൂതി അനുഭവിച്ചറിഞ്ഞവരാണ്. ഇനിയും ഇതുപോലുള്ള വികസന സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടണം. കൂടുതൽ വികസനം കൗവായിൽ ഉണ്ടാവണം. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കൗവായിക്ക് കഴിയണം.
0: കേരളത്തിലെ വലിയ മൂന്നാമത്തെ കായൽ എന്ന ഭൂമിശാസ്ത്രപരമായ വിശേഷണത്തിനപ്പുറം ഇവിടുത്തെ ഓരോ ഓളങ്ങൾക്കും പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പണ്ട് അറബികളും പോർച്ചുഗീസുകാരും സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി കപ്പലടുപ്പിച്ച കൗവായി എന്ന പഴയകാല തുറമുഖത്തിന്റെ പ്രതാപം ഇന്നും ഈ കാറ്റിൽ അലിഞ്ഞുകിടപ്പുണ്ട്.
3: ഞാനൊരു ഉത്തരവാദിത്ത ടൂറിസം സംരംഭകനാണ്.
0: രാഹുൽ നാരായണൻ.
3: 2017 അവസാനം മുതൽ കൗവായിൽ കയാക്കിങ്ങും അനുബന്ധ പരിപാടികളും നടത്തി വരുന്നുണ്ട്. കൗവായിയെ സംബന്ധിച്ചിടത്തോളം ഉത്തര കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയിലുള്ള 24 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഏറ്റവും ആഴം കുറഞ്ഞ ഒരു കായലാണ്. ഇവിടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് കയാക്കിംഗ് പോലുള്ള ജല കായിക വിനോദങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ തുടങ്ങുന്നത് മിർ മുഹമ്മദ് അലി കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന സമയത്താണ്. സാറിന്റെ സഹായത്തോടുകൂടി ഒരു കയാക്കിംഗ് ഫെസ്റ്റിവൽ, അപ്പൊ ആദ്യത്തെ ഒരു ഫെസ്റ്റിവലിൽ തന്നെ ഏകദേശം 350 പേര് ഇവിടെ വന്നു 2018. അങ്ങനെയാണ് കൗവായി വളരെ അധികം ആൾക്കാർ അറിയുന്നതും കൂടുതൽ ആൾക്കാർ വരാനും തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ആൾക്കാർ വരികയും കയാക്കിംഗ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതിൽ കൂടുതലായി അവരെ താമസിപ്പിക്കാനുള്ള ക്യാമ്പിങ്ങും ഹോം സ്റ്റേകൾ അടക്കം തുടങ്ങിയും പിന്നീട് ഒരു ആക്ടിവിറ്റി പാർട്ണർ എന്നുള്ള നിലയിൽ നിന്നും ഒരു ടൂറിസം ടൂർ ഓപ്പറേറ്റർ എന്നുള്ള നിലയിലേക്ക്. കാരണം ആൾക്കാരെ ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസുകളിലേക്ക് കൊണ്ടുപോകുന്ന ടൂർ ഓപ്പറേറ്റർ ആവുക എന്നുള്ള നിലയിൽ കൗവായി സ്റ്റോറീസ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ അതൊരു കമ്പനിയായി രൂപീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി 2 ട്രെയിലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒന്ന് കോലത്തനാട് ട്രെയിൽ എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഹെറിറ്റേജും ബാക്കി എക്സ്പീരിയൻസസും, അതിൽ നമ്മുടെ നെയ്ത്ത്, നമ്മുടെ തെയ്യം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പ്രകൃതി ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോലത്തനാട് ട്രെയിലും കാസർഗോഡ് ജില്ലയിലെ യക്ഷഗാനം, ബാക്കി ഹെറിറ്റേജുകൾ, ബാക്കി കാസർഗോഡിന്റെ തനതായ കലകൾ, ഭക്ഷണം ഇവ ഉൾപ്പെടുത്തി തുളുനാട് ട്രെയിൽ എന്നുള്ള പേരിൽ ആ ഒരു ട്രെയിലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് കണ്ണൂർ ആൻഡ് കാസർഗോഡ്. അപ്പോൾ ഈ കണ്ണൂർ ആൻഡ് കാസർഗോഡിന്റെ നമ്മളെ കേരളത്തിന്റെ ഉത്തര കേരളത്തിലെ ഈ ഒരു ഇത്രയും മനോഹാരിത നിറഞ്ഞ ഈ പ്രകൃതിയും നമ്മുടെ എല്ലാ കൾച്ചറും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ഇതും നമ്മുടെ ചരിത്രവും നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ പ്രകൃതിയും അടക്കമുള്ളത് മറ്റുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കാട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ അത് എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മളിപ്പോൾ കയാക്കിംഗ് ആയാലും ശരി, ഞാൻ ചെയ്യുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൂറാണ്. ഇപ്പോൾ കൗവായിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൗവായിയുടെ ചരിത്രം വളരെ പുരാതനമായിട്ടുള്ള കേരളത്തിന്റെ അതിപുരാതന ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് കൗവായി. ഇപ്പോൾ കൗവായി കണ്ടലുകളെ കുറിച്ചിട്ട് കൗവായിയുടെ ചരിത്രത്തെ കുറിച്ചിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പയ്യന്നൂർ പാട്ടിലെ കൗവായിയുടെ സ്ഥാനം, അതിനുശേഷമുള്ള മധ്യകാലഘട്ടത്തിലെയും അതിനുശേഷം കൊളോണിയൽ കാലഘട്ടത്തിലെയും കൗവായിയുടെ ചരിത്രം, ഈ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് കൗവായി കായലിലൂടെ ഏറ്റവും സുരക്ഷിതമായി ഒരു ഗൈഡിന്റെ സഹായത്തോടുകൂടി ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൂറാണ് കയാക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ ഇത് ആരംഭിച്ച് നമ്മൾ കൗവായിയുടെ ചരിത്രം പറഞ്ഞു 2 മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയും നമ്മുടെ തനതായിട്ടുള്ള കലകൾ, ഇപ്പോൾ തെയ്യമായാലും പൂരക്കളിയായാലും മറുത്തുകളിയായാലും ഇങ്ങനെയുള്ള എല്ലാ നാടൻ കലകളും റിച്വൽ ആർട്സും അതിൻ്റെ റൂട്ട്, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഫോക്ലോർ അംശങ്ങൾ ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്താണ് നമ്മുടെ നാട് എന്നുള്ളത് നമ്മുടെ അതിഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറി ടെല്ലിംഗ് ടൂറാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മുടെ നാട്ടിലെ നെയ്ത്തുകാർ ഉണ്ട്, കർഷകരുണ്ട്, തെയ്യം കലാകാരന്മാരുണ്ട്, ബാക്കിയുള്ള നാടൻ കലാകാരന്മാരും ബാക്കി എല്ലാത്തരം കരകൗശല വിദഗ്ധരും. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഇനമാണ് നമ്മുടെ കുഞ്ഞുമംഗലം വെങ്കലഗ്രാമം. കുഞ്ഞുമംഗലം വെങ്കലഗ്രാമത്തിൽ 10 വർഷമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുപോവുകയും അതിന്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് അവരിത്രയും അവരുടെ പ്രാവീണ്യം ആ ഒരു ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ചരിത്രവും ആ വെങ്കലഗ്രാമത്തിന്റെ ചരിത്രവും അതിന്റെ ടെക്നിക്സും അത് അതിഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതും കൂടി നമ്മുടെ ഈ ഒരു പൈനൂർ കോലത്തനാട് ട്രെയിലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് എക്സ്പീരിയൻസസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്തത് ഈ സീസണിൽ, എസ്പെഷ്യലി ഡിസംബർ ജനുവരി മാസം, ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടി വന്ന സ്ഥലമാണ് കണ്ണൂരും കാസർഗോഡും. എസ്പെഷ്യലി കാസർഗോഡിന്റെ തെക്കൻ പ്രദേശത്തെ വലിയറമ്പ് പഞ്ചായത്ത്, അതിന്റെ തീരപ്രദേശങ്ങളിൽ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ അനുഭവങ്ങളും താമസ സൗകര്യങ്ങളും ഇപ്രാവശ്യം ഏകദേശം പൂർണ്ണമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഈ ഒരു സ്ഥലം, ഈ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലം എക്സ്പ്ലോർഡ് ആക്കാൻ നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു ചെറിയ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഭാഗത്ത് വരേണ്ടതുണ്ട്. അതിൽ ഈ നമ്മളിപ്പോൾ തുടങ്ങിയ ഒരു കയാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ബോട്ടിങ്ങോ അല്ലാതെ അതിൽ നിന്ന് അടുത്ത പടിയായി ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ സമീപനത്തോടുകൂടി ഇപ്പോൾ സെയിലിംഗ് ആയാലും ബാക്കി വാട്ടർ സ്പോർട്ടുകളായാലും നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ചെറിയ എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ആർമി കോച്ച് ശ്രീ മധു അവരുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ കുറച്ച് കുട്ടികളെ കൂടെ നമ്മൾ സെയിലിംഗിന് വേണ്ടി ട്രെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി ഏഷ്യൻ ഗെയിംസ് വരെ പോയിട്ടുണ്ട്. അതിനുള്ള സാധ്യത എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി 2 വർഷം മുമ്പ് പരീക്ഷിച്ച് വിജയിച്ചാണ്. അതിനൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അടുത്തൊരു ഇതിലേക്കാണ് നമ്മൾ കവായ് സ്റ്റോറീസ് എന്നുള്ള നിലക്ക് പോകുന്നത്. അങ്ങനെ നമ്മളൊരു കവായി എന്നുള്ളത് ഒരു വേൾഡ് ക്ലാസ് ഒരു വാട്ടർ സ്പോർട് ആൻഡ് ഒരു ഇക്കോളജിക്കൽ ഡെസ്റ്റിനേഷനായി മാറണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. അതാണ് കവായിയെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്.
0: ഇന്ന് കവായിയുടെ തീരങ്ങളിൽ നമ്മെ വരവേൽക്കുന്നത് പച്ചപ്പിന്റെ വശ്യതയാണ്. കായലിന് അതിരിടുന്ന കണ്ടൽ കാടുകൾ, അവ കേവലമൊരു കാഴ്ചയല്ല, ഈ ജലാശയത്തിന്റെ ശ്വാസകോശങ്ങളാണ്.
3: കവായി സ്റ്റോറീസിന്റെ ഉത്തരവാദിത്ത ടൂറിസം പരിപാടികളിൽ പെട്ട ഒന്നാണ് കവായിലെ കണ്ടലുകളുടെ പുനരുജ്ജീവനം.
0: രാഹുൽ നാരായണൻ തുടരുന്നു.
3: മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ടിട്ടും പഞ്ചായത്തുകളായി ബന്ധപ്പെട്ടിട്ടും മറ്റ് ഏജൻസികളായി ബന്ധപ്പെട്ടിട്ടും സന്നദ്ധ സംഘടനകളായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ കുറ്റിക്കണ്ടല്, ഭ്രാന്തം കണ്ടല് അങ്ങനെയുള്ള ഒരു 4 ഇനം കണ്ടലുകൾ കവായി കായലോരത്ത് നട്ടിട്ടുണ്ട്. കാരണം കണ്ടലുകൾ ഇതിന്റെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം വലുതാണ് കവായിലെ. അത് ടൂറിസത്തിന് മാത്രമല്ല നമ്മുടെ ഒരു പരിസ്ഥിതിക്കും അത് കൂടുതൽ ഉണ്ടാവുന്നത് ഇവിടുത്തെ മത്സ്യസമ്പത്തിനും മത്സ്യ കർഷകർക്കും ടൂറിസത്തിനും ഒരുപോലെ പ്രാധാന്യവും വളരെ ഉപയോഗപ്രദവുമായിട്ടുള്ളൊരു കാര്യമാണ്. കവായി കായൽ ആഴം കുറഞ്ഞ ഒരു കായലാണ്. പിന്നെ അതിന്റെ വീതി എന്ന് പറയുന്നതും ഒരു വലിയ വീതിയല്ല, എന്നാൽ ചെറുതുമല്ല. അതിന്റെ നടുക്കായിട്ടാണ് ഈ കണ്ടലുകളും വരുന്നത്. കവായി ഒരു ദ്വീപാണ്. അപ്പൊ കവായി ബോട്ട് ജെട്ടിയിൽ നിന്ന് നിങ്ങൾ തുഴഞ്ഞു തുടങ്ങിയാൽ അല്ലെങ്കിൽ ബോട്ടിൽ കയറിയാൽ നിങ്ങൾക്ക് ആദ്യം ഈ കണ്ടലുകളുള്ള പ്രദേശത്ത് ഇറങ്ങാം. അത് ആഴം കുറഞ്ഞ കണ്ടലുകൾ തിങ്ങി വളരുന്ന ഒരു സ്ഥലമാണ്. അവിടെ മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. ഞങ്ങളുടെ ടൂർ അടുത്തായി നീങ്ങുന്നത് നേരെ കായൽ മുറിച്ച് കടന്നുകൊണ്ട് കാസർഗോഡ് ഭാഗത്താണ്. അത് വലിയപറമ്പ പഞ്ചായത്തിലാണ് നമ്മൾ വന്നിറങ്ങുന്നത്. കപ്പക്കടവിലിറങ്ങി നേരെ നടന്നു കഴിഞ്ഞാൽ ഏതാനും മീറ്റർ നടന്നാൽ നിങ്ങൾ ബീച്ചിലെത്തി. ആ ബീച്ച് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ്. അവിടെ അധികം നിങ്ങൾക്ക് തിരക്കോ ഒന്നും കാണാൻ പറ്റില്ല. 24 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു സ്ട്രിപ്പാണ്. കേരളത്തിലെ ലോങ്ങസ്റ്റ് പഞ്ചായത്താണിത്, വലിയപറമ്പ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്ത് കായലും മറുഭാഗത്ത് അറബിക്കടലുമാണ്. അതിങ്ങനെ നീലേശ്വരം വരെ നീണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇതിന് ശേഷം ഇവിടുന്ന് സൂര്യാസ്തമയം കാണുമോ അല്ലെങ്കിൽ ഇവിടുന്ന് ബീച്ചിന്റെ ഒരു ഭംഗി ആസ്വദിച്ചതിന് ശേഷം നേരെ എതിർഭാഗത്ത് രാമന്തളി ഭാഗത്തേക്ക് പോയാലാണ് നമുക്ക് ഒരു പക്ഷി സങ്കേതമുണ്ട്. അവിടെയാണ് വൈകുന്നേരമായാൽ ഒരുപാട് പക്ഷികൾ വരുന്ന ഒരു കണ്ടൽ കൂട്ടമുണ്ട്. അത് വളരെ പ്രായമുള്ള കണ്ടലുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ബേർഡിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചെലവഴിച്ചാൽ വളരെയധികം പക്ഷികളെ കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് തിരിച്ച് വീണ്ടും ഒരു ട്രയാങ്കിൾ പോലെയാണ് നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് വീണ്ടും നമ്മുടെ കവായി ജെട്ടിയിൽ അവസാനിക്കുന്ന പോലെയാണ് നമ്മുടെ കവായിലെ യാത്ര പൂർത്തിയാകുന്നത്.
0: കവായി എന്നാൽ വെറും ടൂറിസം മാത്രമല്ല, അത് ഒരു ജനതയുടെ ജീവിതോപാധി കൂടിയാണ്. ഈ കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 100 മത്സ്യത്തൊഴിലാളികളുണ്ട് ഇവിടെ.
4: കവായി കടപ്പുറം താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
0: മത്സ്യത്തൊഴിലാളിയും കടത്തുകാരനുമായ ബാബു മെത്തമ്മൽ.
4: കവായി കടപ്പുറത്ത് തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. നേവല അക്കാദമിന്റെ അതിർത്തിക്കാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഴക്കാലത്തെല്ലാം തുഴഞ്ഞിട്ടാന്ന് വരണ്ട്. അന്ന് ഒരു 10 വെച്ചിട്ട് വരുന്ന തോണിയാണ്. ഇപ്പം വലിയ തോണിയാണ്, ചെറിയൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഒരു 10 20 മാത്രമേ നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ. മത്സ്യബന്ധനമാണ് എന്റെ തൊഴിൽ, അതും അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിലെ വർക്കും കൂടി ചെയ്യുന്നുണ്ട്, റിസോർട്ടിന്റെ അങ്ങനത്തെ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. മത്സ്യബന്ധനം പുഴയിൽ മാത്രം രാവിലെയും രാത്രിയും ചെയ്യലുണ്ട്. അത് ഇപ്പോൾ നമ്മളെ KSRTC ബോട്ട് ഉണ്ടായതുകൊണ്ട് നമ്മളെ ബോട്ടിന് ഇപ്പം ആവശ്യക്കാർ കുറവാണ്. എന്നാലും ഞാൻ ആവശ്യക്കാർ കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് നമ്മളെ യാത്രക്കാർ അത്യാവശ്യം ബുദ്ധിമുട്ടിയവരെല്ലാം ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാറുണ്ട്. നമ്മളെ മത്സ്യത്തൊഴിലാളി കൃഷി എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായി, കയറുമ്മക്കായാണ്. കല്ലുമ്മന്ന് വിത്തുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് കടലിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പുഴയിൽ കയറിൽ കെട്ടിത്താത്തിട്ടാണ് നമ്മളെ കായ് ഉണ്ടാക്കുന്നത്. കല്ലുമ്മക്കായി നല്ല കൃഷിയാണ്, നല്ല വരുമാനമാണ്. ഒരു 3-4 കൊണ്ട് നമുക്കത് വിഭവം എടുക്കാൻ പറ്റും. ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനമുള്ള സംഭവമാണ്. ഉപ്പ് വെള്ളത്തിൽ മാത്രം ഒരു ജൂൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡിസംബർ ഇങ്ങോട്ട് തൊട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്, നമ്മുടെ നാട്ടുകാർ വളരെ ചുരുക്കം ടീംസ് മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ പോലും മത്സ്യത്തൊഴിലാളിയുണ്ട്. അവരൊക്കെ

0: ഈ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു ബോട്ടുണ്ട്, ഫെറി ബോട്ട്. ഫെറി ബോട്ട് ഓടുന്നത് വെച്ചാൽ കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടൽക്കാടിൽ പോകലുണ്ട്. പിന്നെ ഒരു പക്ഷി കേന്ദ്രമുണ്ട് നമ്മളെ ഈ പരിസരത്ത് തന്നെ, അതൊക്കെ കാട്ടിയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇഷ്ടംപോലെ നമുക്ക് ആകാശത്തിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ കണ്ടൽക്കാടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാക്സിമം വെള്ളം വന്നാൽ ഒരു മുട്ടോളം വെള്ളം വരും, നമ്മളെ 2 അടി ഹൈറ്റിൽ വരും ടോപ്പ് വെള്ളം. ഈ കാലഘട്ടത്തിൽ മഴക്കാലത്താണെങ്കിൽ ഒരു 3-4 അടി വരും. കുറേ ദ്വീപുകളുണ്ട് കണ്ടൽക്കാടിലേക്ക് പോകുന്ന ആ സ്ഥലത്ത്. 3-4 ദ്വീപുകളുണ്ട്, ഒന്ന് കുരിപ്പുമാട്, ഒന്ന് കൊച്ചത്തുരുത്തി, ഒന്ന് മാടക്കാൽ, അതിൻ്റെ അപ്പുറത്ത് ഇടയിലക്കാട്, അങ്ങനെ കുറേ ദ്വീപുകളാണ്. നമ്മളതും ദ്വീപാണ്, നേവലക്കാദിമിൻ്റെ അതിർത്തിയാണ് നമ്മൾ ഏകദേശം വരുന്നത്. വലിയവർമ്പ് പഞ്ചായത്താണ് നമ്മളെ ഏരിയ. ഇടയിലക്കാട്, മാടക്കാല്, തെക്കേക്കാട്, അതിൻ്റെ പകുതി നമ്മൾ കടപ്പുറം. ഇത് 24 കിലോമീറ്റർ വരുന്നുണ്ട്, കുറേ ദ്വീപുകൾ കൂടിയിട്ടാണ് 24 കിലോമീറ്റർ വരുന്നത്. യാത്രക്കാർ, നമ്മൾ നാട് കാണാൻ വരുന്നവർ കൂടുതലായിട്ട് വരുന്നത് ബാംഗ്ലൂർ ടീമാണ്. ബാംഗ്ലൂർ, ചെന്നൈ ആ ഭാഗത്തുള്ള കൂടുതൽ ആൾക്കാർ വരുന്നു. പിന്നെയും പല ആൾക്കാരും വരുന്നുണ്ട്. വേറെ സ്പീഡ് ബോട്ട് ഇവിടെ കവ്വായിലുണ്ട്, കയാക്കിംഗ് ഉണ്ട്.
1: കവ്വായി കായൽ ഇന്ന് സഞ്ചാരികളുടെ ഒരു സ്വപ്നഭൂമിയാണ്. വിനോദസഞ്ചാരത്തിന്റെ ആധുനിക വേഗതയും പ്രകൃതിയുടെ ശാന്തതയും ഇവിടെ ഒത്തുചേരുന്നു. കായൽ പരപ്പിലൂടെ മന്ദഗതിയിൽ നീങ്ങുന്ന ഹൗസ് ബോട്ടുകൾ സഞ്ചാരികൾക്ക് പകരുന്നത് ഒരു അവിസ്മരണീയ അനുഭവമാണ്. എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് കവ്വായി സമ്മാനിക്കുന്നത് മറ്റൊന്നാണ്, കയാക്കിംഗ്. നിശ്ചലമായ കായൽ ജലത്തിലൂടെ സ്വയം തുഴഞ്ഞ് കണ്ടൽ കാടുകളുടെ ഉള്ളറുകളിലേക്ക് പോകുന്ന ആ അനുഭവം വാക്കുകൾക്ക് അതീതമാണ്.
2: ആദ്യമായിട്ടാണ് വരുന്നത്. വന്നിട്ട് അടിപൊളി കടലായാലും കണ്ടൽക്കാടായാലും ബോട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു.
1: രമീസ കെ:
2: ശരിക്കും നമ്മളെ നാട്ടുകാർ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല, കാരണം എല്ലാരും പുറത്തേക്കൊക്കെയാ പോകുന്നത്. പക്ഷെ ഇവിടെ നല്ലൊരു കാണാനും മൊത്തത്തിൽ അടിപൊളിയാണ്. ഒരുപാട് ബോട്ടുകളായാലും സർവീസും കാര്യങ്ങളും കണ്ടൽ ചെടികളും കടലും മൊത്തത്തിൽ അടിപൊളി. കായലും കടലും മൊത്തത്തിൽ കൂടി ചേരുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. കണ്ണൂര് കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാവർക്കും നല്ലൊരു സ്പോട്ടാണ് കവ്വായി. ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. എല്ലാരും വന്ന് ആസ്വദിക്കാം.
1: കവ്വായിയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇവിടുത്തെ തുരുത്തുകളാണ്, അഥവാ കായൽ നടുവിലെ കൊച്ചു ദ്വീപുകൾ. ഒരു വശത്ത് ശാന്തമായ കവ്വായി കായലും മറുവശത്ത് തിരകളിൽ അലതല്ലുന്ന അറബിക്കടലും, ഇവയ്ക്ക് നടുവിലായി ഒരു പച്ചപ്പരപ്പ്, അതാണ് വലിയ പറമ്പ്.
3: കായലിന്റെയും കടലിന്റെയും നടുക്കേണ്ട മുറ്റം കഴിഞ്ഞ് കായല്, പുറകുവശം കടല്.
1: രമ്യ ബാബു:
3: ആദ്യം എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഇത്രയും വലിയ പുഴ അക്കര നിന്ന് നോക്കുമ്പോ ഇക്കരയ്ക്ക് എനിക്ക് കാണുന്നുണ്ടായിട്ടാ. അപ്പൊ ഇത്രയും വലിയ പുഴ കടന്ന് വരുമ്പോ എനിക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. മഴക്കാലത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾക്കാർക്ക് കാണുമ്പോൾ ഭയങ്കര ഭയം തോന്നും. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് മഴ വരുമ്പോഴെല്ലാം അവര് പറയും, ഈ പുഴയിലെയും കടലിന്റെയും നടുക്ക് എങ്ങനെയാ നിങ്ങൾ അവിടെ കഴിയേണ്ടത്, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂന്ന് പറയാം. നമ്മൾ പോവാറില്ല, നമുക്ക് പോവാനാവൂല. ജീവിതം ഏറ്റവും സുഖകരമുള്ളത് ഇവിടെയാണ്. ഒരുപാട് ആൾക്കാരും വരുന്ന സ്ഥലമാണിത്. വിദേശികളടക്കം ഇവിടെ നമ്മുടെ കവ്വായി കായലും ഈ കടലും കാണാൻ വേണ്ടിട്ട് ഒരുപാട് വിദേശികള് വന്നെത്തുന്ന സ്ഥലങ്ങളാണിത്. എല്ലാ സമയത്തും ആൾക്കാരുണ്ട്. മഴക്കാലത്ത് കുറച്ച് കുറവായിരിക്കും. കല്ലുമ്മക്കായ കൃഷിയുണ്ട്, മീൻ കൃഷി ആക്കാറുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടും പരിഹരിക്കപ്പെടും. ഇപ്പം ബോട്ട് കടന്ന് വേണം കുട്ടികൾക്ക് സ്കൂൾ പോകാൻ. LP UP സ്കൂള് ഇവിടെ തന്നെ ഉണ്ട്, അത് കഴിഞ്ഞുള്ളതാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ബുദ്ധിമുട്ടായി വരുന്ന കുടുംബങ്ങൾ പറഞ്ഞാൽ ഏകദേശം ഒരു 100-150 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്.
1: വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന കണ്ടൽ ശാഖകളെ തൊട്ടുരുമ്മി പക്ഷികളുടെ കളകൂജനം കേട്ട് തുഴഞ്ഞു നീങ്ങുമ്പോൾ മനസ്സ് ഏതോ ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് വഴിമാറും. ഇതിനൊപ്പം സ്പീഡ് ബോട്ട് യാത്രകളും കായലിന്റെ വന്യതയറിയാൻ സഹായിക്കുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3-4 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ വിസ്മയ ലോകത്ത് എത്തിച്ചേരാം. നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നും ഒരൽപ്പം മാറി പ്രകൃതിയോട് ചേർന്നു നിൽക്കാൻ, മനസ്സിന് ശാന്തതയേകാൻ കവ്വായിയോളം പോന്ന മറ്റൊരിടം ഉത്തരമലബാറിലില്ലെന്ന് പറയാം. കായലും കടലും ചൊമ്പിക്കുന്ന വലിയ പറമ്പ് ബീച്ചും അടുത്തുള്ള തുരുത്തി ദ്വീപുകളും ഈ യാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നു. തീരങ്ങളിൽ വികസനത്തിന്റെ പുതിയ വെളിച്ചം എത്തുമ്പോഴും കവ്വായിയുടെ ഈ നാടൻ തനിമയും പ്രകൃതി ഭംഗിയും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കവ്വായി, വടക്കൻ മലബാറിന്റെ ഹരിതലാവണ്യം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ C. സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024 25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21 രാവിലെ 10 മണി മുതൽ 1 മണി വരെ അഭിമുഖം നടത്തുന്നു. പ്രോജക്ട് എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, ഓപ്പറേഷൻസ് മാനേജർ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ആംബുലൻസ് ഡ്രൈവർ എന്നീ ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0979-2707-7610 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫ് നഴ്സ് ഈ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. PSC അംഗീകൃത യോഗ്യതയുള്ള 60 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2852-530. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ്വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
2: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവെ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3,000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km/h വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
1: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: അപൂർവ ഗാനം.

1968 റിലീസ് ചെയ്ത ചിന്നാരി പാപ്പലു എന്ന തെലുങ്ക് ചിത്രത്തിനുവേണ്ടി പി സുശീല ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. പ്രശസ്ത അഭിനേത്രി സാവിത്രി ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഈ സിനിമയിലൂടെയാണ്. പ്രശസ്ത ഗായിക പി ലീലയാണ് സംഗീതം നൽകിയിട്ടുള്ളത് എന്നതാണ് നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ന് മെയ് 19 പി ലീലയുടെ ജന്മദിനം.

0: നിങ്ങൾക്കറിയാമോ? മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയൂൺ എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രശസ്ത വന്യജീവി സംരക്ഷണ പ്രചാരകനും എഴുത്തുകാരനുമായിരുന്ന ജിം കോർബറ്റ് എഴുതിയ പുസ്തകമാണ് മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയോൺ. വന്യജീവി സംരക്ഷണ പ്രചാരകനാകുന്നതിന് മുൻപ് 1900 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കുമയോൺ പ്രദേശത്തെ നരഭോജികളായ കടുവകളെയും പുള്ളിപ്പുലികളെയും പിന്തുടർന്നു വേട്ടയാടിയ ജിം കോർബറ്റിന്റെ ഉദ്വേഗഭരിതമായ ജീവിതമാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. 1946 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം 27 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: വെർണർ ഹെർസോഗ് സംവിധാനം ചെയ്ത അഗിറെ ദ റാത്ത് ഓഫ് ഗോഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
4: വ്യക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും ഏകാധിപത്യ പ്രവണത ലോകത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഇക്കാലത്ത് വെർണർ ഹെർസോഗ് 1972 സംവിധാനം ചെയ്ത അഗിറെ ദ റാത്ത് ഓഫ് ഗോഡ് എന്ന സിനിമയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. 1560 ക്രിസ്മസ് ദിനത്തിൽ ഗോൺസാലോ പിസാറോയുടെ കീഴിൽ നിരവധി സ്പാനിഷ് യോദ്ധാക്കളും തദ്ദേശീയരായ അടിമകളും പുതുതായി കീഴടക്കിയ ഇൻക സാമ്രാജ്യത്തിൽ നിന്ന് ആമസോൺ മഴക്കാടുകൾക്ക് അപ്പുറമുള്ള നിധി അന്വേഷിച്ച് യാത്രയാവുന്നു. ഇടുങ്ങിയ പർവ്വത പാതകളിലൂടെയും ചെളി നിറഞ്ഞ കൊടും വനത്തിലൂടെയും എല്ലാ സന്നാഹങ്ങളുമായാണ് യാത്ര. കൂട്ടത്തിൽ ഒരു പുരോഹിതനുമുണ്ട്, ഒപ്പം ക്യാപ്റ്റൻ ഉർസുവയുടെ ഭാര്യ ഫ്ലോറസ്, അഗിരയുടെ മകൾ ഇനസും, പിന്നെ പന്നികളും കുതിരകളും. സിനിമ ചരിത്രപരമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹെർസോഗിൻ്റെ സിനിമ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അഗിരെ നിരവധി രചനകളുടെ വിഷയമായിരുന്നു. ഹെർസോഗിൻ്റെ അനുഭവം ലാറ്റിൻ അമേരിക്കൻ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാങ്കല്പിക സാമ്രാജ്യത്വത്തിൻ്റെ പര്യവേക്ഷണത്തിൽ പരാജയപ്പെട്ട അഗിരെ എന്നതിനേക്കാൾ അധികാരാസക്തനായ മനുഷ്യനായാണ് ഹെർസോഗ് അഗിരയെ അവതരിപ്പിക്കുന്നത്. അധികാരമോഹം ഭ്രാന്തനാക്കിയ അഗിരയെ ഹെർസോഗിൻ്റെ ജർമ്മൻ അനുഭവത്തിൻ്റെ പ്രതിഫലനമായി കാണാം. തന്റെ പര്യവേഷണം ഒരു മണ്ടത്തരമായോ എന്ന് ഭയപ്പെടുന്ന പിസാറോ ഒരു നദിയുടെ തീരത്തെത്തിയപ്പോൾ 40 പേരോട് ചങ്ങാടങ്ങളിൽ നദിയിലൂടെ യാത്ര ചെയ്ത് അപ്പുറമെത്തി നിധി അന്വേഷിക്കാനും ഭക്ഷണം കൊണ്ടുവരാനും കൽപ്പിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടതായി കണക്കാക്കും, ബാക്കിയുള്ളവർ മുന്നോട്ടു പോകും. പുതിയ സംഘത്തിൽ ഡോൺ ഡി ഉർസുവയെ 1st commander ഡോൺ അഗിരയെ 2nd commanderമായി തിരഞ്ഞെടുത്തു. ഒരു ചങ്ങാടം ചുഴലിക്കാറ്റിൽ കുടുങ്ങി. എല്ലാ മനുഷ്യരും കാണാതാവുകയോ മരിക്കുകയോ ചെയ്തു, അല്ലെങ്കിൽ പരസ്പരം വെടിവെച്ചു മരിച്ചു. ചിലർ തദ്ദേശവാസികളുടെ അസ്ത്രങ്ങളേറ്റു മരിച്ചു. താമസിയാതെ നദിയിൽ വെള്ളമുയർന്നു, ശേഷിക്കുന്ന ചങ്ങാടങ്ങൾ ഒഴുകിപ്പോയി. ഈ ദുരന്തത്തിന് ശേഷം ഉർസ ക്യാമ്പിലേക്ക് മടങ്ങാൻ തയ്യാറായപ്പോൾ അഗിരെ എതിർക്കുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത സമ്പത്തും ഒരു സാമ്രാജ്യവും അവരെ കാത്തിരിക്കുന്നു എന്ന് അഗിരെ അവകാശപ്പെടുന്നു. അതിന്റെ ലഹരിയിൽ അയാൾ ഉർസയെയും അയാളുടെ സഹകാരികളെയും വെടിവെക്കുന്നു. തുടർന്ന് അഗിരെ സ്വയത്തെ റാത്ത് ഓഫ് ഗോഡ് ആയി പ്രഖ്യാപിക്കുന്നു. നമ്മൾ പിന്തിരിഞ്ഞാൽ മറ്റുള്ളവർ വരും, അവർ ജയിക്കും, നമ്മൾ പരാജയമായി തുടരും. ഈ ഭൂമി മരങ്ങളും വെള്ളവും മാത്രമാണെങ്കിൽ പോലും നമ്മൾ കീഴടക്കും, അഗിരെ പറയുന്നു. തുടർന്ന് അഗിരെ പര്യവേഷണം നയിക്കുന്നു. തദ്ദേശവാസികളുടെ ശക്തമായ അക്രമത്തിൽ പലരും മരിക്കുന്നു. അവസാനം ഒരു ചങ്ങാടത്തിൽ അഗിരയെ കാണാം. അമ്പേറ്റ മകൾ അയാളുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. ക്രുദ്ധനായ അയാൾ നോക്കുമ്പോൾ ചങ്ങാടത്തിൽ ധാരാളം കുട്ടിക്കുരങ്ങുകൾ ഒച്ചവെച്ചുകൊണ്ട് തുള്ളിക്കളിക്കുന്നു. എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇപ്പോൾ അഗിരെ ചങ്ങാടത്തിൽ ഒറ്റക്കാണ്. അയാൾ സമനില തെറ്റിയതുപോലെ നടക്കുന്നു. ഒരു സന്ദർഭത്തിൽ കുരങ്ങുകൾ അയാളുടെ ശരീരത്തിൽ തുള്ളിക്കളിക്കുന്നത് കാണാം. ഈ രംഗത്തിലുടനീളം വീണ്ടും വീണ്ടും അയാൾ സ്വയത്തെ ദൈവത്തിൻ്റെ ക്രോധമെന്ന് വിശേഷിപ്പിക്കുന്നു. തൻ്റെ മകളിൽ സന്താനോൽപാദനം നടത്താൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും അതിലൂടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശുദ്ധമായ ഒരു രാജവംശം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനെ ബൈബിളിലെ 7 മാരകമായ പാപങ്ങളുമായി ബന്ധിപ്പിക്കാം. അഗിരെ ചങ്ങാടത്തിൽ കറങ്ങുമ്പോൾ വോയിസ് ഓവറും അയാൾ പറയുന്ന സംഭാഷണങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വോയിസ് ഓവർ ഭാവിയിലേക്കുള്ള അയാളുടെ വ്യാമോഹപരമായ പദ്ധതികളെ ചിത്രീകരിക്കുന്നു. എന്നാൽ അയാൾ പറയുന്ന വാക്കുകളിൽ നിന്ന് വോയിസ് ഓവറിനെ വേർതിരിക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നില്ല. പകരം ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ച പോലെയാണ്. ഈ പരിവർത്തനത്തിൻ്റെ അഭാവം ഈ മനുഷ്യൻ അനുഭവിക്കുന്ന സമ്പൂർണ്ണ ഭ്രാന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവസാനം തകർന്ന ചങ്ങാടത്തിൽ അയാൾ ഒറ്റക്ക്. അലോസരപ്പെടുത്തുന്ന സംഗീതത്തോടൊപ്പം ചങ്ങാടം 360 ഡിഗ്രിയിൽ നിരന്തരം തിരിയുന്നു. കുട്ടിക്കുരങ്ങുകളുടെ കരച്ചിൽ, ചങ്ങാടത്തിൽ തുള്ളിക്കളിക്കുന്ന കുരങ്ങുകൾ. ഒരാൾ അധികാരത്തിൻ്റെ പരകോടിയിലെത്തുമ്പോൾ അതിൻ്റെ മറുവശം അയാൾ അനുഭവിക്കുന്ന ഏകാന്തതയാണ്. ഈ സീക്വൻസിലൂടെ സംവിധായകൻ ദൃശ്യവൽക്കരിക്കുന്നതും അതാണ്. ഹിറ്റ്ലർ അവസാനകാലം ഏകാന്തവും ഒറ്റപ്പെട്ടതുമായ ജീവിതമാണ് നയിച്ചത് എന്നോർക്കുക. ഹിറ്റ്ലർ സ്വയം വെടിവെച്ചു മരിക്കുകയായിരുന്നു. ബൈപോളാർ ഡിസോർഡർ, സൈക്കോപ്പതി തുടങ്ങിയ മാനസിക വൈകല്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അഗരയായി അഭിനയിച്ചത് നാടക സിനിമാ രംഗത്ത് വളരെ പ്രശസ്തനായ ക്ലോസ് കിൻസ്കിയാണ്. ഈ സിനിമ കൂടാതെ ഹെർസോഗിൻ്റെ നൊസ്ഫെറാത്തു ദി വാമ്പയർ, വോയ്സെക്, ഫിസ്കറാൾഡോ, കോബ്ര വെർദ എന്നീ സിനിമകളിലും കിൻസ്കി അഭിനയിച്ചിട്ടുണ്ട്. അഗരയായുള്ള കിൻസ്കിയുടെ പ്രകടനം ഭ്രാന്തിൻ്റെയും അഭിനിവേശത്തിൻ്റെയും വേട്ടയാടുന്ന കാഴ്ചയാണ്. അതേസമയം അദ്ദേഹം ഗംഭീര അഭിനയശൈലിക്ക് പ്രശസ്തനും അസാധാരണമായ സ്വഭാവവിശേഷത്തിന് കുപ്രസിദ്ധനുമാണ്. ഇതിനൊപ്പം ആമസോൺ വനത്തിലെ ബുദ്ധിമുട്ടുള്ള ചിത്രീകരണവും ഭക്ഷണത്തിൻ്റെ അപര്യാപ്തതയും താമസ സൗകര്യത്തിൻ്റെ അഭാവവും ഒപ്പം കഥാപാത്രത്തെ ചൊല്ലി ഹെർസോഗും കിൻസ്കിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും ചേർന്ന് കിൻസ്കിയെ അക്രമാസക്തനാക്കി. അയാളുടെ രോഷം ജീവനക്കാരെയും നാട്ടുകാരെയും ഭയപ്പെടുത്തി. ക്ഷുഭിതനായ ഹെർസോഗ് കിൻസ്കിക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, 8 വെടിയുണ്ടകൾ നിന്റെ തല തകർക്കും, 1 എനിക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ സംഭവങ്ങൾ അഗരയുടെ അവതരണത്തെ മികച്ചതാക്കി. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് കിൻസ്കി. അതേസമയം ഒരു രാക്ഷസനും കൂടിയാണ് എന്നാണ് ഹെർസോഗ് കിൻസ്കിയെക്കുറിച്ച് പറഞ്ഞത്. തിളങ്ങും താരങ്ങളുടെ അഹന്തയ്ക്ക് നേരെയുള്ള ഒരു കൊട്ടുവടി പ്രയോഗമായി ഇതിനെ കാണാം. അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നതാണ് ഹെർസോഗിൻ്റെ സവിശേഷത. അഗരെ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വാങ്ങിയ കുരങ്ങുകളെ മറ്റൊരാൾക്ക് അയച്ചതായി അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മൃഗഡോക്ടറാണെന്ന് നടിച്ച് അവ മോഷ്ടിച്ചു. ഹേർട്ട് ഓഫ് ഗ്ലാസ് എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മുഴുവൻ അഭിനേതാക്കളെയും ഹിപ്നോട്ടൈസ് ചെയ്തു. നൊസ്ഫെറാത്തു ദി വാമ്പയർ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം 10,000 എലികളെ വെളുപ്പടിച്ച് സെറ്റിൽ തുറന്നുവിട്ടു. ഫിസ്കറാൾഡോ എന്ന സിനിമയിൽ 320 ടൺ ഭാരമുള്ള ആവിക്കപ്പൽ അക്ഷരാർത്ഥത്തിൽ പെറുവിലെ ഒരു പർവ്വതത്തിന് മുകളിലൂടെ മറുവശത്ത് എത്തിച്ചു. ഈവൻ ഡാർഫ്സ് സ്റ്റാർട്ടഡ് സ്മോൾ എന്ന സിനിമയിൽ അന്തേവാസികളും കാവൽക്കാരും പൂർണ്ണമായും കുള്ളന്മാരാണ്. സത്യത്തിൽ സിനിമയിൽ സാധാരണ വലുപ്പമുള്ള ആളുകളില്ല. എന്നിട്ടും കസേരകളും കട്ടിലുകളും വാതിലിൻ്റെ കുറ്റികളും ഇല്ലാത്ത വലിയ ആളുകൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. ഉപരിതലത്തിൽ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിലെ സാഹസികതയായി അഗരെ എന്ന സിനിമ കാണപ്പെടുന്നു. അവിടെ സ്പാനിഷ് ജേതാക്കൾ നിധി കണ്ടെത്താൻ അജ്ഞാതമായ സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ടും അവരെ പ്രകൃതി കാട്ടിൽ അടിച്ചു വീഴ്ത്തുന്നു. എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ സിനിമ മനസ്സിനെ ഒഴിയാബാധ പോലെ പിന്തുടരുന്ന ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. അജ്ഞാതവും ആത്യന്തികമായി നിലവിലില്ലാത്തതുമായ ഒരു സ്ഥലം കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ നൂറുകണക്കിന് ആളുകളും വിഭവങ്ങളുമായി ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുകയാണോ ഇവരൊക്കെ? ഹെർസോഗിൻ്റെ സിനിമകളിൽ പലതും മനുഷ്യത്വത്തിനും പ്രകൃതിക്കും എതിരായി നിൽക്കുന്ന വിമതരെക്കുറിച്ചാണ്. തെറ്റായ അഹങ്കാരമോ മായയോ നിമിത്തം അസാധ്യമായ ഒരു നേട്ടത്തിനായി അവർ കൊതിക്കുന്നു. പക്ഷേ അവർ ഒടുവിൽ പ്രകൃതിയാൽ ദഹിപ്പിക്കപ്പെടുന്നു. ചില വിമർശകർ ഇതിനെ സ്വപ്നങ്ങളുടെ ഭാരം എന്ന് വിളിക്കുന്നു. ബേർഡൻ ഓഫ് ഡ്രീംസ് എന്ന പേരിൽ ഹെർസോഗിന്റെ ഒരു സിനിമയുണ്ട്.
3: വെർണർ ഹെർസോഗ് സംവിധാനം ചെയ്ത അഗുരേ ദ റാത്ത് ഓഫ് ഗോഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.

ചിന്താകിരണം. യേശു പറയുന്നു, ദൈവരാജ്യം നിങ്ങൾക്കുള്ളിലാകുന്നു. അതാണ് ജാഗരണം പ്രാപിച്ചിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമായ പ്രബോധനം. എങ്ങോട്ടും പോകേണ്ടതില്ല.

0: നിങ്ങൾക്ക് പുറത്ത് എവിടെയും അന്വേഷിക്കേണ്ടതില്ല. അവിടെ നിങ്ങൾ ഒന്നും കണ്ടെത്തുകയില്ല. നിങ്ങൾ ശൂന്യനായി നിലകൊള്ളും, നിറവേറപ്പെടാതെ നിരാശനായി. കാരണം യഥാർത്ഥമായ രാജ്യം, യഥാർത്ഥമായ ധനം നിങ്ങളുടെ ആന്തരികത്വത്തിന്റെ, നിങ്ങളുടെ ആത്മനിഷ്ഠതയുടെ, നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗം തന്നെയാണ്. സാധാരണ മാനവരാശി ബഹിർമുഖമാണ്. നിങ്ങൾ നേരെ വിപരീത ദിശയിൽ അകത്തേക്കു നീങ്ങുകയാണെങ്കിൽ അത് അന്തർമുഖത്വമാണ്. എന്നാൽ ഒരുവൻ തന്നെ തന്നെ അറിയാതിരിക്കുന്നത് വളരെ അപകടകരമാണ്. ഒരിക്കൽ നിങ്ങൾ സ്വയം അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടും നിങ്ങളുടെ ആനന്ദത്തെ ജീവിച്ചുകൊണ്ടും ലോകം മുഴുവനും ചുറ്റിയടിക്കാം. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സത്തയിൽ വേരുറച്ചവനാണെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ളിടത്തോളം ബഹിർമുഖനാകാം. ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങാടിയിൽ ജീവിക്കാം, എങ്കിലും നിങ്ങളുടെ ധ്യാനം അലോസരപ്പെടാതെ നിലനിൽക്കും. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം, ആന്തരികതയിൽ അടിയുറക്കുക. നിങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യത്തോട് സുപരിചിതനായിരിക്കുക എന്നതാണ്. എന്റെ മുഴുവൻ പരിശ്രമവും സാധ്യമായ എല്ലാ രീതികളിലും നിങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ആന്തരികതയിലേക്ക് പോകുവാൻ സഹായിക്കലാണ്. സത്യം നിങ്ങൾക്ക് നൽകുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ അത് എവിടെ കണ്ടെത്താനാവുമെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ എനിക്ക് കഴിയും. അത് ചന്ദ്രനിൽ കണ്ടെത്തപ്പെടേണ്ടതല്ല, എവറസ്റ്റ് കൊടുമുടിയിൽ കണ്ടെത്തപ്പെടേണ്ടതല്ല. അത് കേവലം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തപ്പെടേണ്ടതാണ്. കണ്ണുകൾ അടയ്ക്കുവാനും ആന്തരികതയെ കാണുവാനും പഠിക്കുക.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
4: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 3 മണിക്കൂറിലേറെ വൈകിയാണ് ഓടുന്നത്. ഈ ട്രെയിൻ 9:38 കണ്ണൂരിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുലർച്ചെ 1:52 എത്തേണ്ടിയിരുന്ന 1:24:84 അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് ഇപ്പോൾ 6 മണിക്കൂറിലേറെ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 9:22 എത്തേണ്ട 20:924 ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 2:50 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
8: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
11: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
2: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
11: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
2: ഫോൺ 8590-460017.
11: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
12: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
13: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
15: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
14: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
16: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
17: ലാപ്ടോപ്പോ?
16: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
18: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
10: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
20: വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ KK ആദർശ് തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0497-2956-0007. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: SR മഹാദേവ ശർമ്മ, SR രാജശ്രീ എന്നിവർ വയലിനിൽ വായിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സരസീരുഹനാഭമുരാരം എന്നാരംഭിക്കുന്ന കീർത്തനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: അടുത്തതായി സേവേ ശ്രീകാന്തം എന്നാരംഭിക്കുന്ന കീർത്തനം.

എസ് ആർ മഹാദേവ ശർമ്മ, എസ് ആർ രാജശ്രീ എന്നിവർ വയലിനിൽ വായിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ആത്മവിശ്വാസത്തോടു കൂടിയ ശക്തമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗദൽപൂരിൽ ഇന്ന് ചേരുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിന് പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് നിലവിൽ വരും. ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും കൂട്ടരും പാടിയത്.

ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും കൂട്ടരും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജെറി അമൽദേവ്. കാലാമൃതത്തിൽ അടുത്തതായി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഈ പാട്ടെഴുതിയത് ബിച്ചു തിരുമലയാണ്, ഈണം പകർന്നത് ഇളയരാജയും.

അടുത്ത ഗാനം. വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ നിന്ന് പാടിയത് യേശുദാസ്, ഗാനം എഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി

എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ചെപ്പടി വിദ്യ. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: അടുത്ത ഗാനത്തിനിടെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295600. തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട തത്സമയ ഫോണിൻ പരിപാടിയാണ് ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു.

0: ആകാശവാണി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, സന്ദീപ് പാടിയത്. ഗാനമെഴുതിയത് സബീന ഷാജഹാൻ, സംഗീതം പകർന്നത് അനിൽ ഗോപാലൻ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഹലോ പ്രിയ ഗീതം.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.

0: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കളിപ്പാട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്, ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സുജാത പാടിയതാണ് അടുത്ത ഗാനം. കിളി എന്ന ചിത്രത്തിൽ ഈ പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് ഔസേപ്പ് അച്ഛൻ.
1: കൊഞ്ചും മൈനേ

താളവട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രചന പന്തളം സുധാകരൻ, സംഗീതം രഘുകുമാർ. അടുത്ത ഗാനം അനിത ഷെയ്ഖ് പാടിയത് ചിത്രം ലിറ്റിൽ സൂപ്പർമാൻ. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞഹമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMAയുമായി രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-ന് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: പ്രതിദിന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിൽ എത്തിക്കുക, ജനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളുടെ ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD

ഡി അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ടും വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ട് അങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പം വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായ വയറിന് വേദന, അത് പൊക്കളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നല്, മലദാരത്തിന്റെ അവിടെ ഇരിച്ചില്, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തില്. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടിയതായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകള്, ചുമന്ന പാടുകള്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വഴിയാണ്
അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ് അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരാശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലധാരത്തിക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണമില്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസിൽ തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടലിൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പൊ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ടു മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല, പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച്
സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്നും കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തും.

0: രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികളിൽ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം ഉണ്ണികൃഷ്ണൻ പാടിയത്, ചിത്രം 5 സ്റ്റാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഈ ഗാനം റാം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇന്ന് വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. ഓർക്കുക, ഇന്ന് വൈകിട്ട് 6:50 മുതൽ 7:20 വരെയാണ് ഈ പരിപാടി. ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0497295607. കിസാൻവാണിയിൽ വൈകിട്ട് 6:50 തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, തത്സമയ ഫോണിൻ പരിപാടി. തമിഴ് ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്ത ഗാനം രചകൻ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം. വെള്ളിയാഴ്ചകളിൽ 2:30.
2: യൂത്ത് എന്ന ചിത്രത്തിൽ ഹരിഹരനും ഹരിണിയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഹരിഹരനും സന്താനബാലയും പാടിയത് ചിത്രം വില്ലൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും ശ്വേതാമോഹനും ചേർന്ന് പാടിയത്. ചിത്രം 7-ാം അറിവ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്താണ് യോഗം. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേരുന്നത്. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഒക്ടോബർ 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. മിസോറാമിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണ നടപടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വോട്ടർപട്ടിക കൈകാര്യം ചെയ്യുന്നതിനാൽ പ്രക്രിയയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണെന്ന് മിസോറാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ ലാൽ റൊസാമ അറിയിച്ചു. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97.77 രൂപയിൽ നിന്ന് 98.64 രൂപയായി ഉയർന്നു. ഡീസലിന് 90.67 രൂപയിൽ നിന്ന് 91.58 രൂപയായും ഉയർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. സെൻസെക്സ് 366 പോയിന്റുകൾ ഉയർന്ന് 75,706, നിഫ്റ്റി 107 നേട്ടത്തോടെ 23,760 എത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഡി കെ പട്ടമ്മൾ പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം കുമരന്താൾ, ഇതുകുല കാമ്പോജി രാഗം, ആദിതാളം.

ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങു കൃഷി, മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു.

ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. നാലു മണിപ്പൂവി, പാടിയത് യേശുദാസ്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ആലപ്പി രംഗനാഥ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഇന്ന് 12:15 കൈക്കുട്ടിക്കളിപ്പാട്ട്, അവതരണം കെ എൻ ഗിരിജയും സംഘവും. 12:40 ആരോഗ്യ ദീപ്തിയിൽ മെയ് 19 ലോക കുടുംബ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസീഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ. ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 2:15 കേൾക്കാം തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497 2 9 5 6

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi will attend the third India-Nordic summit in Oslo today, aimed at strengthening India's strategic partnership with Nordic nations in areas such as technology, renewable energy, defence, sustainability and trade. We have more from our correspondent.
2: The summit will build upon the increased sectoral cooperation between India and the Nordic countries since the previous summit held in Copenhagen in 2022. The areas in focus are tech and innovation, sustainability, renewable energy and digitization. With TEPA in force, the summit will try to forge deeper trade and investment linkages. India's bilateral trade with this bloc currently stands at $19 billion. This summit will help in expanding our multifaceted cooperation with the region. It will also provide an opportunity to exchange views on global and regional issues of mutual interest. Prime Minister Modi will also hold bilateral meetings with the Prime Ministers of Denmark, Iceland and Finland on the margins of this summit. Sangeeta Godbole, Akashvani News, Oslo.
1: Earlier, Prime Minister Modi attended the India-Norway Business and Research Summit in Oslo. Crown Prince Haakon and the Prime Minister of Norway, Jonas Gahr Støre, also participated in the summit. Addressing the business and research community, Prime Minister Modi appreciated the growth in bilateral trade and investments following the entry into force of Trade and Economic Partnership Agreement. The summit was also attended by CEOs of over 50 companies and more than 250 participants from the Norwegian and Indian business and research communities. Prime Minister Modi will travel to Italy today on the fifth and final leg of his five-nation tour. India and Sweden have emphasized that cooperation will define the pathway to shared prosperity and a sustainable future at this moment of global uncertainty. In an article written by Prime Minister Narendra Modi and his Swedish counterpart Ulf Kristersson, it was highlighted that at a time of global uncertainty, energy insecurity and economic divisions, the world must choose between working alone or strengthening international partnerships. In the article, both the Prime Ministers noted that as the United Nations marks its 80th anniversary, the value of international cooperation and multilateralism has become even more evident. They emphasized that at the same time, the need to reform global governance institutions to reflect contemporary realities has become impossible to ignore. The Supreme Court today refused to recall its earlier directions that stray dogs picked up from public places must not be released back after vaccination or sterilization. A bench headed by Justice Vikram Nath dismissed pleas seeking modification of the November 2025 order and directed authorities to confine such dogs to shelters. The court cited deeply disturbing incidents of dog attacks on children, elderly persons and travellers and said the menace had reached critical public areas. Petrol and diesel prices have been hiked by around 90 paise per litre today, marking the second increase in less than a week. In Delhi, petrol now costs 98.64 rupees per litre, while diesel is priced at 91.58 rupees. The latest hike comes days after a 3 rupee per litre increase. On May the 15th, the first fuel price revision in over 4 years. The rise follows a sharp surge in global crude oil prices amid the Iran conflict and disruptions in the Strait of Hormuz. Defence Minister Rajnath Singh has called on President of Vietnam Tho Lam in Hanoi and reaffirmed India's commitment to further deepen defence cooperation between the two countries. The Defence Minister said in a social media post that cooperation is a key pillar of the enhanced comprehensive strategic partnership between the two countries. He said India and Vietnam share a strong bond rooted in mutual trust, shared values and close cooperation in defence, security and regional stability. Mr. Singh also held a bilateral meeting with his Vietnamese counterpart General Phan Van Giang. In IPL cricket today, Rajasthan Royals will take on Lucknow Super Giants in Jaipur at 7:30 p.m. Last night, Sunrisers Hyderabad confirmed its place in the playoff, defeating Chennai Super Kings by 5 wickets at M.A. Chidambaram Stadium. And with that, we end this news bulletin.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ അഭിമുഖം നടത്തുന്നു. പ്രോജക്ട് എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, ഓപ്പറേഷൻസ് മാനേജർ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ആംബുലൻസ് ഡ്രൈവർ എന്നീ ഒഴിവുകളാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0497270761 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0497270761. ചെറുവത്തൂർ ഗവൺമെന്റ് ITI ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം 23-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0467220453. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡേറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26-ാം തീയതി രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാവുക. ഫോൺ നമ്പർ 0499824221. 0499824221. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 949-75-77-25-26. 949-75-77-25-26. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600007. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. 8 കാവ്യകേളി. 9:30 ഗാനലോകവേദികളിൽ, 10 കഥകളി

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൈകൊട്ടിക്കളിപ്പാട്ട് കേൾക്കാം. അവതരണം കെ എൻ ഗിരിജയും സംഘവും.

കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്ത് തന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച 2025 ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലും ഹൌസിംഗ് കോളനികളിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയലക്ഷ്യവും അച്ചടക്ക നടപടിയും ഉണ്ടാകണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നായ്ക്കളുടെ ജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. മതിയായ പേവിഷ വാക്സിനും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ച കോടതി ദയാവധമടക്കം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതികൾ ആവശ്യമെങ്കിൽ തെരുവു നായ ശല്യത്തിൽ നേരിട്ട് കേസെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50 കമ്പനികളുടെ CEO യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ െ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ലയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് ഹെയ്നും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. MLA സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആരു വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നും ശമ്പളം കൃത്യമായി നൽകാൻ കഴിയുമോയെന്നും ഗവൺമെന്റ് ചിന്തിക്കണമെന്ന് TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും എൽ പി ജി തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ +2 പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. കണ്ണൂർ എടയണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ജൂലൈ 10 വരെ നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. മുൻ മുഖ്യമന്ത്രി EK നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യാമ്പലത്തെ EK നായനാർ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, പി ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാകേഷ്, KV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ രാവിലെ മൊയാരം സ്മാരക അവാർഡ് മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളികൾ അരങ്ങേറും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. സുഭദ്രാഹരണം, കല്യാണ സൗഗന്ധികം, സീതാസ്വയംവരം തുടങ്ങിയ കഥകൾ അവതരിപ്പിക്കും. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമൻ ആണ് മരിച്ചത്. പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് കളിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗ്രൗണ്ടിലുണ്ടായത് കുട്ടികൾ മാത്രമാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരൻ ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടെയായിരുന്നു അപകടം. ബംഗാരൻ ദ്വീപിൽ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിലും തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റിജിൻലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി.

നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരം ഉണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത്

0: आरोग्य दीप्ति।
1: എല്ലാ വർഷവും മെയ് 19 ലോക കുടുംബ ഡോക്ടർ ദിനമായി ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
2: നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
2: വേൾഡ് ഫാമിലി മെഡിസിൻ ഡോക്ടർ ഡേ, അതായത് ലോക കുടുംബ ഡോക്ടർ ദിനം, എല്ലാ വർഷവും മെയ് 19 ആചരിച്ചു വരികയാണല്ലോ. ഈ ദിനത്തിന്റെ, ഈ വർഷത്തെ പ്രമേയം എന്താണ്? ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം കൂടി ഒന്ന് പറയാമോ?
3: എല്ലാ വർഷവും മെയ് 19 ലോക ഫാമിലി ഡോക്ടർ ഡേ ആയി ആചരിക്കുന്നു. ഈ വർഷം 2026 നമ്മുടെ വേൾഡ് ഫാമിലി മെഡിസിൻ ഡേയുടെ തീം കമ്പാഷനേറ്റ് കെയർ ഇൻ ഡിജിറ്റൽ വേൾഡ്. അതായത് ഈ ഡിജിറ്റൽ യുഗത്തിൽ അനുകമ്പയോട് കൂടിയുള്ള പരിചരണം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
2: ഇതാണ് ഇതിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്, ഈ ഡിജിറ്റൽ ലോകത്ത് അനുകമ്പയോടെയുള്ള ഒരു പരിചരണം.
3: അതെ അതെ. ആദ്യം തന്നെ ഞാൻ ഫാമിലി മെഡിസിൻ എന്താണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ കുറവാണ്. കാരണം നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ഫാമിലി മെഡിസിൻ എന്താണെന്ന് അവർ തിരിച്ച് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഫാമിലി ഫിസിഷ്യൻ്റെ ബോർഡ് കണ്ടാൽ അവർക്ക് അതെന്താണെന്നുള്ളൊരു ആകാംക്ഷ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാമിലി മെഡിസിൻ എന്നാൽ നവജാത ശിശു മുതൽ വാർദ്ധക്യം വരെ ജീവിതത്തിൻ്റെ എല്ലാ പ്രായത്തിലും ഘട്ടത്തിലുമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമഗ്രവും നിരന്തരവുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഫാമിലി മെഡിസിൻ. സമഗ്രമായ രോഗി പരിചരണത്തിനും ക്ഷേമത്തിനും ഫാമിലി മെഡിസിൻ എന്നും ഊന്നൽ നൽകുന്നു.
2: അതായത് ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളായി അറിയുന്ന, അവരുടെ ആരോഗ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച് എന്ന് തന്നെ പറയാം അല്ലെ, ധാരണയുള്ള ഒരു ഡോക്ടറായിരിക്കാം ഫാമിലി ഡോക്ടർ.
3: അതെ, പണ്ട് നമ്മൾ കുടുംബ ഡോക്ടർ സംവിധാനം എന്ന് പറയാറുണ്ടല്ലോ, എനിക്കൊരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. അതുതന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കെയർ ആയിട്ട് നമുക്ക് ഒരു അംഗീകൃത നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എക്സാമിനേഷൻ ബോർഡ് അംഗീകൃതമായ കോഴ്സുകളിലൂടെ 3 വർഷം പഠിച്ച് പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എടുത്തു വരുന്നു ഫാമിലി ഡോക്ടേഴ്സ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ എല്ലാ തലത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരെയും നമ്മൾ ചികിത്സിക്കും. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പേഷ്യന്റിനെ ഞാൻ ആദ്യം കാണുമ്പോൾ അത് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, അടുത്തത് ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം, അടുത്തത് ഒരു ഗർഭിണിയായിട്ടുള്ള പേഷ്യന്റ് ചെറിയ സംശയങ്ങൾ കൊണ്ടുവരുന്നതാവാം. അപ്പോൾ ഇങ്ങനെ അടുത്ത പേഷ്യന്റ് ആരുമാകാം. ഒരു സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ MBBS കഴിഞ്ഞ് ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോയി, ഒരു ഓഫ്താൽമോളജി എടുത്തു കഴിഞ്ഞാൽ കണ്ണ് മാത്രം കാണുന്നു, അങ്ങനെയല്ല. ആസ് എ ഹോൾ ഒരു പേഷ്യന്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും അവളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും, ചിലപ്പോൾ ഒരു തലവേദനയായിട്ട് വന്നാൽ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം ആസ് എ ഹോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മനുഷ്യനായി കണ്ടുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത്, അവൻ്റെ കോണ്ടെക്സ്റ്റ്, അതായത് ജീവിത സാഹചര്യങ്ങളും കൂടി വിലയിരുത്തുക എന്നുള്ളത് ഫാമിലി മെഡിസിനിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഫാമിലി മെഡിസിൻ്റെ ഒരു പ്രത്യേകത. അതായത് പല വിഷയങ്ങളുടെയും ഏകോപിപ്പിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫാമിലി മെഡിസിൻ.
2: കുടുംബത്തെ മുഴുവൻ നിരീക്ഷിക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അല്ലേ?
3: അതെ അതെ. അപ്പോൾ നമ്മൾ ഇവർക്കൊരു കൂട്ടുകാരനായി മാറുന്നു, അതായത് ഒരു മധ്യസ്ഥനുമായി മാറുന്നു ഫാമിലി മെഡിസിൻ ഡോക്ടർ. വ്യത്യസ്ത സാഹചര്യങ്ങൾക്ക് അനുയോജ്യവും പ്രാഥമിക ആശുപത്രികൾ മുതൽ റെഫറൽ ആശുപത്രികൾ വരെ വിവിധ സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ഇടയിൽ രോഗിക്ക് വേണ്ടി മധ്യസ്ഥനായി ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ നിൽക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തലവേദനയായ ഒരു പേഷ്യന്റ് വന്നാൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റ് കാണേണ്ട ആവശ്യമില്ല. അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ന്യൂറോളജിസ്റ്റ് കാണേണ്ട ആവശ്യമുള്ളൂ. തലവേദനക്ക് പല കാരണങ്ങളുണ്ടാകാം. അപ്പൊ 80% തലവേദനകളും നമ്മൾക്ക് താഴെത്തട്ടിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുമെന്നുള്ളതാണ്. റെഫറൽ ആവശ്യമുള്ള കേസുകൾ മാത്രം ടേർഷ്യറി കെയർ സെന്ററിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ.
2: അതായത് ഗുരുതരമായ രോഗങ്ങളുള്ളവർ മാത്രം അവിടത്തേക്ക് പോയാൽ മതി.
3: അതെ അതെ, അതാണ് ഇന്നത്തെ ലോകത്തിൽ ഫാമിലി മെഡിസിന്റെ പ്രാധാന്യം. അതായത്

0: കൂണുപോലെ മുളച്ചു പൊന്തുന്ന വലിയ ആശുപത്രികൾ നൽകുന്ന സേവനങ്ങൾ ശ്രദ്ധേയമാണെങ്കിലും ബില്ല് വരുമ്പോൾ പല സാധാരണക്കാർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ തന്നെ റെഫറൽ ആവശ്യമുള്ളപ്പോൾ എന്തെല്ലാം സേവനങ്ങൾ ഏതെല്ലാം ആശുപത്രികളിൽ ലഭ്യമാണെന്നും നിങ്ങളുടെ അസുഖവും സാമ്പത്തിക സ്ഥിതിയും കണക്കിലെടുത്ത് നിങ്ങൾക്ക് എവിടെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും എത്ര നാൾ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും ആരെ കാണിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും പറഞ്ഞു തരുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതാണ് ഫാമിലി മെഡിസിൻ ഡോക്ടർ. അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങളുടെ ഒരാളായി നിങ്ങൾക്ക് കൃത്യമായ ഒരു അഡ്വൈസ് തരാൻ പറ്റിയ ഒരു ഡോക്ടറാണ് ഫാമിലി ഫിസിഷ്യൻ.
1: അതായത് പരിശോധനകൾക്കും മരുന്നുകൾക്കും ഒക്കെ ആയിട്ട് ജനങ്ങൾ അമിതമായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല.
0: തീർച്ചയായും നമ്മൾ സ്ട്രെയിറ്റ് അവേ ഒരു ടെർഷ്യറി ഹോസ്പിറ്റലിൽ പോയാലുള്ള ചെലവ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരു താഴെ തട്ടിൽ തന്നെ ഡീൽ ചെയ്യാവുന്ന ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ അവിടെ തന്നെ തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തികമായി ലാഭം തന്നെ ഉണ്ടാവും.
1: ഡോക്ടർ, ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം കൂടി ഒന്ന് പറയാമോ?
0: ഇങ്ങനൊരു ദിവസം ആചരിക്കുക വഴി തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാമിലി മെഡിസിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി മെഡിസിൻ എന്താണെന്നുള്ളത് ഇപ്പോൾ അവബോധം ജനങ്ങൾക്കിടയിൽ അധികമായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പല മെഡിക്കൽ കോളേജുകളിലും പുതിയ കോഴ്സുകളായി ഫാമിലി മെഡിസിൻ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ഫാമിലി മെഡിസിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും അത് കൊണ്ടുവരിക വഴി നമുക്ക് സമൂഹത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഫാമിലി മെഡിസിൻ ഡേ ആചരിക്കുക വഴി ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഓരോരോ കാലഘട്ടത്തിലും പല ദിവസങ്ങളും നമ്മൾ ആചരിക്കുന്ന പോലെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ വർഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കമ്പാഷനേറ്റ് കെയർ ഇൻ ഡിജിറ്റൽ വേൾഡ്. അതായത് നമ്മുടെ AI യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഫാസ്റ്റ് മൂവിംഗ് വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയുന്ന ഒരു ഡോക്ടറും ഇനി ആർട്ടിഫിഷ്യൽ അറിയാത്തൊരു ഡോക്ടറും രണ്ട് വിഭാഗമായിട്ട് ഇനി വരാനുള്ള സാധ്യത എല്ലാവരും പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെ രോഗികളെ ബാധിക്കും എന്നുള്ളതൊക്കെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കൃത്യമായ ഉത്തരം ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മളെ പിന്നോട്ട് വലിക്കും പല മേഖലകളിലും. അത് മെഡിക്കൽ രംഗത്തിലും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല പൂർണ്ണമായും. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു.
2: ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപം.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497 2 9 5 6 0 0 7.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
1: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗു കിയാ. യെ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एप्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
0: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്ന് വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

0: യുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധീ ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ, ഒപ്പം റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനലിൽ നിന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട് പ്രൊഫസർ അലിയാർ, സുധീ ദേവയാനി, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ. സ്വാഗതം.
4: നമസ്കാരം.
3: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദപ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ, ഒരുപക്ഷെ ഈ ടെലിവിഷന്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും MR ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള, സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിന്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
6: കുട്ടൻ അത് മറന്നോ? ചുല്ലു, കുട്ടൻ അറിയാലോ രാത്രിയുടെ രാ.

0: കുട്ടനത് മറന്നു. രാ ചൊല്ലു, കുട്ടനറിയാലോ രാ, രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരാണ്, കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകരാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയന്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിന്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം, പ്രഗത്ഭരായ കുറെ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടില് പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരുപക്ഷെ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരുപക്ഷെ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ
3: രഥോത്സവത്തിന്റെ
2: പൂർണ്ണമായും പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
3: കണ്ണൂർ നിലയത്തിന്റെ
2: മൗനസാക്ഷി.
3: അദ്ദേഹം തമിഴിൽ എഴുതി, കേസിംഗ് പരിഭാഷ ചെയ്തു. വിനോദ് ബാബു ആണ് അതിന്റെ രചന.
2: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെയായി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം. അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന്
3: കുറ്റം
2: ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം. കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്. പറയാതിരിക്കാൻ നിർവാഹമില്ല.
3: AIയുടെ
2: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാപശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കൊടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
3: നമ്മുടെ
2: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം എന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കൊടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാർ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനരസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും. ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്. വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
3: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരൻ മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
4: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിലെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്റെ നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാബുകി അഞ്ജലി മാൻകോളിൽ നീ ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി

0: നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇച്ചിരി ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അതൊരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
1: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
2: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
1: എന്താ?
2: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി. ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
1: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
2: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്കേറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70-കളിലെ കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പൊരുൾ. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: PC PC പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
0: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവവും പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ

0: മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകങ്ങൾ.
1: ടി എം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
2: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടക അവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിന്റെ പ്രത്യേകം കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
3: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
4: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
3: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്. ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
4: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
3: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
5: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
4: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
3: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
4: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
3: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
2: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തല

0: അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിമേ കൺ തുറക്കാതെ എന്നുള്ള രചന, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരമൊരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
1: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സാർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
2: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചു കൊടുക്കുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട് റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ അവരെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ട്രെസ്റ്റിങ്ങിന്റെ പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയെഴുപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുള്ളത് എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷേ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സറിയലിസ്റ്റും ഫാന്റസിയും പ്രകൽത്തിയായിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സത്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരീക്ഷണം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറവി രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അഞ്ചു നാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടൊരു മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും വച്ച് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥികളായ ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അർത്ഥൻ, അയാളുടെ കൽക്കത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തും തുടങ്ങി ഡൽഹി വഴി പാലക്കാട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലുമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തും നടക്കുന്നുണ്ട്. അതിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലളിതമാൻ തോന്നിയെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ്. സംഗീതത്തിന്റെ എഫക്റ്റിന് വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായി.
3: ഹലോ മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
2: പിന്നീടുള്ളത് കണ്ണൂർ നിലയിൽ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം, രാജവും മന്ത്രിയും അഭിമന്യുന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിശിയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം. ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയം തോന്നുന്നു. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോലെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞുപോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ്. നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോടിയൻ, മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി സുഷ്ടകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ചത്. അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നാടകത്തിനുള്ളത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. കൺ തുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും കൂടിയുള്ള

0: ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തന്റെ കടലിനെ തൻ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാന്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാണെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആഹസ്യനിധിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ കൃത്യിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകം എന്ന നിലയിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ ശാസ്ത്രാപത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത എത്രയും ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഫിസിക്കൽ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളിൽ നിഷ്കാഷ്ണം ഒഴിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം കൽപ്പിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷന്റെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
1: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
2: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിന്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സയലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സയലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽമെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്.

ചെയ്യുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിന്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്.

0: പറഞ്ഞിട്ട് വരികയാണ്. കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
1: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
1: അമ്മാവെ പാക്കണമാ? അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
1: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരു വന്നിരിക്കാൻ? അനന്തനാ? ഏനാനന്ദൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ.
2: ഓ ആമാ.
0: ധന.
1: ഓ അണ്ണാ.
0: ദാ സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതൊക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
4: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിന്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
5: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
6: എന്താ മന്ത്രി, എന്ത് പറ്റി?
5: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
6: അതെ, അതിലെന്താ സംശയം?
5: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
6: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
7: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
5: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നത്?
6: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
5: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
6: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
4: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതിക വിദ്യയുടെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്. അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്. ഇതൊക്കെ എത്രത്തോളം AI സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള

0: കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
1: പുതിയ
0: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നാടകമായിരുന്നു, ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിന്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
2: നമസ്കാരം, EV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
3: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം May 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും, അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കുകൊണ്ട് നേടിയെടുത്ത നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും, പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല, വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തി നോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4th ദിവസം May 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു 2 തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു

0: ജടിച്ച് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ ജയൻ, ജയർത്തലബോധു പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം എഴുത്തുകാരൻ നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാം ദിനം മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15 തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗന സാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയ കാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ്. മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാൻക കടലിനെ കൺതുറക്കാതെ, ഒരു ജീവചരിത്ര ബയോപി രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, ആകാശവാണി ജീവനക്കാരും കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം, ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാൻക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടകസങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി. ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.

0: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
2: May 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണ്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
2: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്കപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi to attend 3rd India-Nordic Summit in Oslo aimed at strengthening cooperation in technology, renewable energy, defence and trade. Prime Minister Modi and his Swedish counterpart Ulf Kristersson, in a joint newspaper article, stress on partnerships in times of global uncertainty. Supreme Court

0: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമലഡോവ് മരണത്തിൻ്റെ വക്കീലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനേക്ക് മർമലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ട കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിൻ്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ പോലിങ്ക തുടങ്ങിയവരും റസ്കോൾനിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു വ്രണിത ഹൃദയയായി കാതറീന.
1: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
2: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
1: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലേ?
2: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നാലോ അഞ്ചോ നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
3: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴി മാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
1: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
2: ശരി.
1: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവന്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിനു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചിലവഴിക്കുന്നത്.

0: മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിനരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ല ഇത്. അച്ചോ, മാപ്പാക്കുക.
1: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂ, നിൽക്കൂന്നേ.
1: ഏതാണ് ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചത് ആരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലു പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായ്ച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ, അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാ ഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ചു സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമോ?
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ.

റസ്മുഖിന്റെ വീടടുത്തല്ലേ, പാലുകാച്ചിന് പോണം. അവന്റെ പന്തയം ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ. പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, കാത്തറീന സിന്ധു വിജയൻ, പോലങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30.

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ സുനിൽ മന്യത്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-6007. അപ്പോൾ സർ, നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ?
1: നമുക്ക് ആരംഭിക്കാം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും.
1: പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ആദ്യ ചോദ്യം ഇതാണ്. കാൻ ചലച്ചിത്രോത്സവം, കാൻ ഫിലിം ഫെസ്റ്റിവൽ 2026 ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. കാൻ 2026 ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്?
0: വിളിക്കാം. 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-6007. 0497-295-6007.
1: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. കാൻ 2026 ചലച്ചിത്ര ഉത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്?

0: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. രവീന്ദ്ര ചേട്ടനാണ് പാനൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഉത്തരത്തിലേക്ക് പോകാം അല്ലേ?
1: ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
2: അമ്മ അറിയാൻ.
1: അമ്മ അറിയാൻ, ഉത്തരം ശരിയാണ്. രവീന്ദ്രൻ ചേട്ടൻ നമ്മുടെ സ്ഥിരമായിട്ടുള്ള മത്സരാർത്ഥിയാണല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഉത്തരം ശരിയാണ്, അമ്മ അറിയാൻ. അതിന്റെ സംവിധായകനായിരുന്നു ജോൺ എബ്രഹാം. 1986 ഇറങ്ങിയ ആ ഒരു ചിത്രമാണ് നമ്മുടെ കാൻ 2026 ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിൽ ഇന്ത്യയുടെ ഏക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്.
0: ചേട്ടാ റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാമോ?
1: അപ്പൊ നമ്മുടെ നല്ലൊരു തുടക്കമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോ രവീന്ദ്ര ചേട്ടൻ, നമുക്ക്
0: രവീന്ദ്ര ചേട്ടൻ പലതവണ വിജയമായിട്ടുണ്ട് അല്ലേ? ആദ്യഘട്ട വിജയമായിട്ടുണ്ട്, കഴിഞ്ഞ സീസണിലും ആദ്യഘട്ട വിജയമായിരുന്നു. സെക്കൻഡ് റൗണ്ടിലാണ് ഔട്ട് ആവുന്നത് അല്ലേ? സാരമില്ല, ഇപ്രാവശ്യം നമുക്ക് പിടിക്കാം.
1: അപ്പോ രവീന്ദ്രൻ ചേട്ട, അടുത്ത ചോദ്യമാണ്. ചോദ്യം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പുതിയ മന്ത്രിസഭ

0: കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ് അല്ലേ?
1: അപ്പൊ
0: ചോദ്യം ഇതാണ്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് മന്ത്രിമാരുടെ എണ്ണം, ആകെ എം എൽ എമാരുടെ എത്ര ശതമാനത്തിൽ കവിയരുത്? ഉത്തരം തെറ്റാണ്, 10% എന്നത് ഉത്തരം തെറ്റാണ് രവീന്ദ്ര ചേട്ടാ, ഇനി പറയരുത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറഞ്ഞു തരും, ഒന്ന് കേൾക്കുക. ഏതായാലും വിളിച്ചതിന് വളരെ നന്ദി രവീന്ദ്ര ചേട്ടൻ.
2: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ഭരണഘടന അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി ഉൾപ്പെടെ, ആകെ എം എൽ എമാരുടെ എത്ര ശതമാനത്തിൽ കവിയരുത്?
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: ഹലോ, ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുൾ റഹ്മാൻ. എവിടുന്ന? ഹലോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കാവോ? സ്ഥലം എവിടെയായിരുന്നു? ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ. പേര് അബ്ദുൾ റഹ്മാൻ. എന്താണ് ചെയ്യുന്നത്? എന്താണ്? ഓക്കെ. അപ്പോ നമ്മുടെ ചോദ്യം കേട്ടിരുന്നു, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. എത്രയായിരുന്നു? 15%. ഉത്തരം ശരിയാണ്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? പേപ്പറിലുണ്ടാവുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
1: പേപ്പറൊക്കെ നന്നായി അരിച്ചു പെറുക്കി വായിക്കുന്നുണ്ട് അല്ലേ ചേട്ടൻ?
0: 15% കൈവരുത്. അതായത് 15% എന്ന് പറയുമ്പോൾ കേരളത്തിൽ 140 MLA മാരുണ്ട്. അതിന്റെ 15% എന്ന് പറയുന്നത് 21 കവിയരുത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് അധികാരമേറ്റിരിക്കുന്നത് അല്ലേ? ഓക്കെ, ശ്രീ അബ്ദുൾ റഹ്മാൻ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഇതെല്ലാം സ്ഥിരമായിട്ട് പത്രത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ കേട്ടിട്ടുണ്ടല്ലോ, VBG റാംജി. എപ്പോൾ മുതൽക്കാണ് നിലയിൽ വരുന്നത്? പെട്ടെന്ന് പറയണം. പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ്. 2025 കഴിഞ്ഞല്ലോ, എപ്പോൾ മുതൽക്കാണ് നിലയിൽ വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഏതായാലും ഉത്തരം ഇനി പറയാൻ അവസരമില്ല. ഓക്കെ, ഉത്തരം അടുത്ത മത്സരാർത്ഥി ഏതായാലും പറയട്ടെ. ഓക്കെ, വളരെ നന്ദി. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എപ്പോൾ മുതൽക്കാണ് നിലവിൽ വരാൻ പോകുന്നത്?
1: വിളിക്കാം 0497-295-607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-607.

0: ഓ പക്ഷെ കിട്ടുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചപ്പോഴൊക്കെ എങ്ങനെയാണ് ഔട്ടായിരിക്കുന്നത്? എത്രാമത്തെ ചോദ്യത്തിലാണ് ഔട്ടായത്?
1: രണ്ടാമത്തെ ചോദ്യത്തിൽ.
0: രണ്ടാമത്തെ, ഓക്കെ.
1: ആദ്യത്തെ ഉത്തരം അറിയുന്നോണ്ട് വിളിച്ചതാണ്, പിന്നെ രണ്ടാമത്തെ ഉത്തരം.
0: നമുക്ക് പിന്നെ സമയം കിട്ടുന്നില്ലല്ലോ അല്ലേ, ഒന്നാമത്തെ ചോദ്യം കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ
2: ചേട്ടൻ എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാന് തയ്യൽ പണി.
0: തയ്യൽ പണിയാണ്. അപ്പൊ എങ്ങനെയാണ്, വീട്ടിൽ നിന്ന് തന്നെയാണോ അതോ കട ഷോപ്പ് ഇട്ടിട്ട് എടുക്കാൻ?
1: ഇപ്പൊ
0: ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്?
1: അതെ, ഷോപ്പിൽ നിന്നാ വിളിക്കുന്നത്.
0: ഇപ്പൊ എങ്ങനെയാണ് സീസൺ ആണോ തയ്യൽ? എങ്ങനെയാണ് കൂടുതലായിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ വരുന്നത്? യൂണിഫോം ഒക്കെ ആയിരിക്കോ? അപ്പോ ചേട്ടൻ ഏതാണ് ഇപ്പോ തയ്യൽക്കാരാണെങ്കിലും ഇങ്ങനെ എന്തിലെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചില പറയില്ലേ ഇന്നത് തയ്യൻ ഇന്ന് ടൈലർ ആണ് നല്ലതെന്ന്. അപ്പൊ ചേട്ടൻ അങ്ങനത്തെ ഏതിലാണ് എക്സ്പെർട്ട് ആയിട്ടുള്ളത്? ഷർട്ടിലാണ്. ഓക്കെ,
2: നമ്മുടെ ഷോപ്പിലായതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്നതാണോ അല്ലേ? അപ്പൊ ഏതായാലും നമ്മുടെ ഉത്തരത്തിലോട്ട് വന്നോളൂ, പറയൂ. അതെ അതെ,
1: ജൂൺ 1 മുതൽ.
2: അല്ല, ഉത്തരം തെറ്റാണ്. ഓക്കെ, ഏതായാലും ഇതിന്റെ ശരി ഉത്തരം പിന്നീട് കേൾക്കുക. അടുത്ത മത്സരാർത്ഥി പറയട്ടെ അല്ലേ?
0: ഓക്കെ, സാരമില്ല ചേട്ടാ, വളരെ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തിയല്ലോ. ഓക്കെ, താങ്ക് യു.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എന്ന് മുതലൊക്കെയാണ് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നത്.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ,
0: രവിചേട്ടനാണ്, പാപ്പിനിശ്ശേരി നിന്ന് അല്ലേ? ഓക്കെ, വിളിച്ചപ്പോ തന്നെ കിട്ടിയോ അല്ലെ? കൊറേ ട്രൈ ചെയ്യേണ്ടി വന്നോ?
5: ഓ,
0: പെട്ടെന്ന് തന്നെ കിട്ടിയോ അല്ലെ? കൊറേ ട്രൈ ചെയ്യേണ്ടി വന്നോ?
5: ഇല്ല, ഞാൻ 2-3 തവണ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച.
0: ഓക്കെ, അപ്പോ
5: പെട്ടെന്ന് കിട്ടി. 2-3 തവണ.
2: ശരി, എന്താ രവിച്ചേട്ടൻ എന്താ ചെയ്യുന്നത്? എന്താ?
5: ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ
2: ചെയ്തു. ഓ ശരി, ഓക്കെ. അപ്പൊ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു അല്ലേ?
5: ഓക്കെ
0: ഓക്കെ, കൂടുതൽ പരിചയപ്പെടേണ്ടതില്ല അല്ലേ രവിയേട്ടനെ? കാരണം ഞങ്ങളെ സംബന്ധിച്ച്, ശ്രോതാക്കളെ സംബന്ധിച്ചും ചിരപരിചിതമാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല.
2: പറഞ്ഞോളൂ രവിചേട്ടൻ, ഉത്തരം പറഞ്ഞോളൂ.
5: ജൂലൈ 1,
2: 2026. ജൂലൈ 1, 2026 മുതൽക്കാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമാണ് BBG റോം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഉത്തരം ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റ്സ് രവിയേട്ടൻ.
5: അപ്പൊ
2: നമുക്ക് ഇനി 2 ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ?
5: അപ്പൊ
2: നമുക്ക് ചോദിക്കാം അല്ലേ? ചോദ്യം ഇതാണ് രവിയേട്ടാ, ഇതാ: മദ്യം ഉപയോഗിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരു പ്രയർ ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ്.

0: ചോദ്യം ഇതാണ്, മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ ഈയിടെ ഒരു സംസ്ഥാനം തീരുമാനിച്ചു. ആ ഒരു സംസ്ഥാനം ഏതാണ്? 18 നിന്നും 21 വയസ്സാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഏതാണ് സംസ്ഥാനം? ഉത്തരം തെറ്റാണ്.
1: അത് വെച്ച് കാച്ചതാണ് അല്ലേ രവിയേട്ടൻ?
0: കുഴപ്പമില്ല,
1: അപ്പോഴേ രവിയേട്ടൻ ആ സ്പെഷ്യൽ ചിരിങ്ങ് വന്നിട്ടുള്ളൂ. ഒരു ഉത്തരം ശരിയായല്ലോ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ സാരമല്ല, ഇനി അവസരങ്ങൾ ധാരാളം കിടക്കുന്നുണ്ടല്ലോ.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ ഈയിടെ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?

0: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായമാണ്. സ്വാഗതം. ആരാണ്?
1: സനീഷ് മാഷാണ്.
0: സനീഷ് മാഷാണ് വിളിക്കുന്നത്. ഇരുട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: അഞ്ചരകണ്ടി
0: ആയിരുന്നു അല്ലേ? സാരമില്ല, ചെറിയൊരു അബദ്ധം, അത് മനുഷ്യ സഹജമാണല്ലോ.
2: സനീഷ് മാഷ എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
2: ഓ ശരി. നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ട്
1: വിളിക്കാറുണ്ട്.
0: ഓക്കെ, ഇന്ന് അമ്മ വിളിക്കുന്നുണ്ടോ?
1: അമ്മയോട് ഞാൻ പറയാം, വിളിക്കാൻ പറയാം.
0: അല്ല, സാധാരണ സനീഷ് മാഷയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കാറുണ്ട്.
2: മനസ്സിലായി. നേരത്തെ വിളിച്ച അമ്മയും മകനും സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. മനസ്സിലായി.
0: അല്ല, അമ്മ വിളിക്കുമ്പോൾ പറയാം അങ്ങനെയാണ്, ഞാനേ സനീഷ് മാഷയുടെ അമ്മയാണ്.
2: മാഷേ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: തമിഴ്നാട്.
2: തമിഴ്നാട്, ഉത്തരം ശരിയാണ്. അപ്പോ കൺഗ്രാറ്റ്സ് സനീഷ് മാഷ്. നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. നല്ലൊരു പ്രിപ്പറേഷൻ നടത്താറുണ്ടല്ലേ?
1: ന്യൂസ് പേപ്പർ കൂടുതലായിട്ട് വായിക്കാറുണ്ട്.
2: എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. ഒരു 95%. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ?
1: അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
2: രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സെൻസസ് ഉണ്ടല്ലോ നമ്മുടെ കനേഷുമാരി, അപ്പോൾ അവർ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിന്, ജനങ്ങളെ സഹായിക്കുന്നതിനുമായി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ഒരു ടോൾ ഫ്രീ നമ്പർ ഏതാണ്? സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനുമായി സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പർ. പെട്ടെന്ന്
1: അറിയില്ല.
2: ഓക്കെ, കുഴപ്പമില്ല, അറിയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വീണ്ടും വിളിക്കണോ സനീഷ് മാഷ്?
0: അധികം വെയിറ്റ് ചെയ്തിട്ട് മറ്റ് ശ്രോതാക്കളുടെ അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞതാണ് അല്ലേ?
2: ഓക്കെ
0: ഓക്കെ സനീഷ് മാഷേ,
2: അതെ അതെ, അതിലൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയാം ബുദ്ധിമുട്ടുള്ളതാണെന്ന്. രണ്ടാമത്തെ ചോദ്യം ആയതുകൊണ്ടാണ്. ഓക്കെ
0: ഓക്കെ സനീഷ് മാഷ്, താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനുമായി സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്?
0: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കേളി മദ്ദളം അവതരണം പി വി ശിവദാസമാരാരും സംഘവും, 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം വയനാട്, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, തെങ്ങ് കൃഷി മഴക്കാല പരിചരണം. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ KK ആദർശ് തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫി, അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്ര അധ്യാപകരും ശാസ്ത്ര ലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. 8:00 കാഫി കേളി. ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ്?
3: ഹലോ
0: ഹലോ, ആരാണ്? നളിനി ചേച്ചിയാണ്. വേങ്ങര അല്ലേ?
2: വേങ്ങര പഴയങ്ങാടി അല്ലേ? ഓക്കെ ഓക്കെ. ഓ, നളിനി ചേച്ചി എന്താ ചെയ്യുന്നത്? എന്തോ തട്ടുകട. ഈവനിംഗിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: എവിടെയാണ് തട്ടുകട?
3: രാവിലെ വടുകുള്ള ശിവൻ്റെ
2: ഓക്കെ മടൈപ്പാറ
3: നമ്മുടെ
2: തട്ടുകടയുടെ ഒരു പരസ്യം കൂടിയാണല്ലേ. അതെ തട്ടുകടയുടെ ഒരു പരസ്യം കൂടിയാണ് ഫ്രീ ആയിട്ടല്ലേ.
0: അതെ അതെ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം പോലെയാണല്ലേ. ഓക്കെ എത്ര മണിക്ക് തുടങ്ങും തട്ടുകട?
3: രാവിലെ ഒരു 8:00
0: എട്ടരയ്ക്ക് തുടങ്ങും.
3: രാവിലെ തുടങ്ങും 3:30.
0: ആ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് പലപ്പോഴും ഈ തട്ടുകടകളിലെ വിഭവങ്ങൾ? എല്ലാവർക്കും ഒരു
3: നമ്മളെടുത്ത് സ്പെഷ്യലി ഉള്ളിവടയും കിഴങ്ങ് പൊരിയാണ് നമ്മളെ സ്പെഷ്യൽ.
0: കിഴങ്ങ് ബജി
3: മധുര കിഴങ്ങ്
0: ബജി
2: പൊരിയാ പൊരിയാണോ മധുരക്കിഴങ്ങ് പൊരി അല്ല ബജിയോ?
0: മധുരക്കിഴങ്ങ്
3: പൊരി.
0: ആ ഹാ അതെ അപ്പൊ അതാണ് സ്പെഷ്യൽ നളിനി ചേച്ചിയുടെ സ്പെഷ്യൽ ആണത്.
2: ഓ തീർച്ചയായിട്ടും നല്ല തിരക്കായിരിക്കും അല്ലേ.
0: ആ പലപ്പോഴും അങ്ങനെയാ തട്ടുകടകളിലൊക്കെ ഓരോ സ്പെഷ്യൽ ഐറ്റം തേടി ദൂരങ്ങൾ താണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും
3: അല്ലേ.
0: ഇപ്പൊ അതേപോലെ നളിനി ചേച്ചിയുടെ എന്നാ എന്ത് ബജിയാ എന്താ പറഞ്ഞു?
2: കിഴങ്ങുപൊരി.
0: കിഴങ്ങുപൊരി കഴിക്കാനായി വരുന്ന ധാരാളം ആൾക്കാരുണ്ടാവും അല്ലേ. ഓക്കെ അപ്പൊ ഏതായാലും ഇതൊരു പരസ്യമായിരിക്കും അല്ലേ ഇതിനകത്ത്. ഓക്കെ അപ്പൊ എത്ര മണിവരെയാണ് ചേച്ചി കട നടത്തുന്നത്? എത്ര മണിവരെയാണ് കട നടത്തുന്നത് ഈ കട? അപ്പൊ തനിച്ചാണോ അല്ലെങ്കിൽ സഹായം? ഓ അത് ശരി ഹസ്ബൻഡ് വൈഫ് ആണല്ലേ. ഓക്കെ ഓക്കെ അപ്പൊ അവിടെ നിന്നാണ് വിളിക്കുന്നത് ഇപ്പോ?
3: ആ
0: അപ്പൊ അവിടെ ഫുൾ ടൈം റേഡിയോ ഓൺ ചെയ്തിട്ടുണ്ടാവും?
3: രാവിലെ വന്നപ്പാട് തന്നെ ഓൺ ചെയ്യും. വീട്ടിൽ നിന്ന് രാവിലെ ഓൺ ചെയ്യും. രാവിലെ രാവിലത്തെ പരിപാടി എല്ലാം കേൾക്കലുണ്ട്.
0: അങ്ങനെയാണ് സമയം തീരുമാനിക്കുന്നത് അല്ലേ ഓരോ ഓരോ കാര്യങ്ങളും?
3: ഞാൻ പണിയെടുക്കുമ്പോൾ എന്റെ ടൈമും കൂടി നോക്കാലേ.
2: അപ്പൊ ചേച്ചി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അല്ലേ. പറയൂ ഉത്തരം. ഉത്തരം ശരിയാണ്. 1855 അല്ലേ. ആ ഇത് എവിടുന്ന ഉത്തരം കിട്ടിയത്? നോട്ട് ചെയ്ത് വെച്ചാണോ പത്രത്തിൽ കണ്ടതാണോ? നല്ലൊരു ചോദ്യമായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു.
0: എങ്ങനെ വായിച്ച് ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞാണ് അല്ലെ ആരെയും സഹായിച്ചോ?
3: ഓ
0: അല്ല ഇപ്പൊ ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുന്ന ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞതാണോ അല്ലെങ്കിൽ ആണോ? ഓ നൈസ്.
2: ഓക്കെ അപ്പൊ ചേച്ചി നമുക്ക് രണ്ടാമത്തെ
0: വിജയെ കാണുകയാണ് കേട്ടോ ചേച്ചിയിലൂടെ.
2: ചേച്ചി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. പെട്ടെന്ന് പറയണം, അധികം സമയം കിട്ടില്ല. അപ്പൊ ചേച്ചി ഇതാണ് ചോദ്യം. ഇതാണ് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായിട്ട് അവിടത്തേക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ പ്രാദേശിക സ്പോൺസർഷിപ്പ് എന്നിവ ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഹലോ അറിയില്ല. ഓക്കെ അപ്പോ വളരെ നന്ദി ചേച്ചി. ചേച്ചിയുടെ ഷോപ്പിലോട്ട് ഒരു ദിവസം തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ
0: ഒരു പക്ഷേ ഈ പരിപാടിക്ക് ശേഷം ചേച്ചിയുടെ ആ കടയിലേക്ക് ആൾക്കാരുടെ പ്രവാഹമായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇത്
3: കേട്ടിട്ടുണ്ടാവും.
0: അത് നമ്മള് സംസാരിക്കാം കേട്ടോ.
2: പ്രിയമുള്ളവരെ പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വിനോദ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്?
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സ്വാഗതം. ഹലോ. ഹലോ, ആരാണ്? ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഗോപി പുലിക്കുരുമ്പ.
2: പുലിക്കുരുമ്പ നടുവിൽ
0: എന്താണ് മനസ്സിലായില്ല.
2: ഇന്റീരിയർ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഞാൻ ആ സ്ഥലപ്പേര് ഓർക്കുന്നു. എന്നാ പുലിക്കുരുമ്പ.
2: പുലിക്കുരുമ്പ
1: പുലിക്കുരുമ്പ
0: നമ്മൾ അതിന്റെ സ്ഥലനാമ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ?
1: എന്തോ
0: അന്ന് ഞാൻ എങ്ങനെയാണ് ആ പേര് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചേട്ടന്റെ അടുത്ത്. പുലിക്കുരുമ്പ എന്ന സ്ഥലം.
1: ഇല്ല, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നതാണ്.
2: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. നേരത്തെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ വേറൊരു മത്സരാർത്ഥി പുലിക്കുരുമ്പ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൺഫ്യൂഷൻ ആയത്. ഓക്കെ ഓക്കെ.
1: അപ്പോൾ ഞാൻ ഹലോ പ്രയോജനം വിളിച്ചിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
2: ഗോപി ചേട്ടൻ എങ്ങനെ? നന്നായിട്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു അല്ലേ?
1: കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോവാം.
0: ഇപ്പം മിക്കതും മെഷീൻസിന്റെ അല്ലേ? മെഷീൻസിന്റെ കടന്നു വരവ്.
1: അതെ അതെ അതെ, മെഷീൻസിന്റെ കടന്നു വരവ്. അത് ഞങ്ങളെ അധികം ബാധിക്കില്ല, കാരണം വെച്ചാൽ പ്ലൈവുഡിന്റെ വർക്കാണ്, ഇന്റീരിയർ വർക്കാണ്, ഹൗസ് ഡെക്കറേഷൻ ഹോം ഇന്റീരിയർ.
0: അങ്ങനെ അപ്പൊ അതിന് അത്രത്തോളം ബാധിക്കില്ലല്ലോ.
1: ഇല്ലില്ല.
2: ഓക്കെ, അപ്പോ ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: കേരളം.
2: അല്ല, ഉത്തരം തെറ്റാണ്.
1: സോറി.
2: കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വിളിക്കണം കേട്ടോ. ഇതിന്റെ ശരി ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറയുന്നത് കേൾക്കുക.
1: ഓക്കെ,
2: വളരെ നന്ദി.
0: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്?
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആരാണ്? രമേശൻ.
0: രമേശൻ,
1: എവിടെയാണ് സ്ഥലം?
0: പന്നിയൂർ.
1: എന്ത് ചെയ്യുന്നു ചേട്ടൻ?
2: നാടൻ പണിയിലായിട്ട് പോന്നതാണ്.
1: നാടൻ പണിക്ക് പോന്നതാണ്?
2: നാടൻ
0: ഓക്കെ, കർഷക ജോലിയായിട്ട് പോകുകയാണല്ലേ.
1: ഇന്ന് പണി ഉണ്ടായിട്ടില്ലേ? ഓ, അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു.
0: നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായി കേൾക്കാറുണ്ടോ രമേശൻ ചേട്ടൻ?
2: ആ
0: ശരി.
2: ഓ,
0: നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട് വിളിച്ചിട്ടുണ്ടല്ലേ.
1: ഓക്കെ, അപ്പൊ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണല്ലേ, കിട്ടുമോ എന്ന്? അങ്ങനെ കിട്ടി. അപ്പൊ ഏതായാലും ഓൾ ദി ബെസ്റ്റ്.
0: ഓക്കെ രമേശ് ചേട്ടാ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ലക്ഷദ്വീപ്. ഉത്തരം ശരിയാണ് രമേശ് ചേട്ടൻ, നല്ലൊരു കിടലൻ ആൻസർ ആണ് കേട്ടോ.
1: എങ്ങനെ കിട്ടി ഉത്തരം? ആരെങ്കിലും പറഞ്ഞു തന്നാണോ, അല്ലെങ്കിൽ സ്വന്തം
2: അറിയാവുന്നതായിരുന്നോ?
0: പത്രത്തിൽ കണ്ടോ? എല്ലാം പത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപില് പോലീസ് ക്ലിയറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവേശനത്തിന് കൂടുതൽ ഒരു ഉദാരമായിട്ടുള്ള നയങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിൽ എത്തിക്കുക എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം അല്ലേ. അപ്പോ കൺഗ്രാറ്റ്സ് രമേശ് ചേട്ടാ, നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലേ?
1: ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ രമേശ് ചേട്ടൻ വിളിച്ചത് അല്ലേ.
0: ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭ, പുതിയ നിയമസഭ വന്നിരിക്കുകയാണ് കേരള നിയമസഭയിൽ. നിലവിലെ കേരള നിയമസഭയിൽ എത്ര വനിതാ എം എൽ എമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? എത്ര വനിതാ എം എൽ എമാരാണ് നിലവിലെ കേരള നിയമസഭയിലുള്ളത്? ഉത്തരം തെറ്റാണ്.
1: അങ്ങനെയില്ല ചേട്ടാ, പക്ഷെ അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് എങ്ങനെയാണെങ്കിലും പരിപാടിക്ക് ഒരു നിയമം ഉണ്ടല്ലോ, ഒരു നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ.
0: രമേശ് ചേട്ടന് വളരെ, നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് പറയുകയാണ്, രമേശ് ചേട്ടൻ നല്ലൊരു ഉത്തരം. ആദ്യം 9 എന്ന് പറഞ്ഞു, രണ്ടാമത് 11. അങ്ങനെ രമേശ് ചേട്ടന് ഇപ്പോൾ ഒരു ആനുകൂല്യം നൽകി കഴിഞ്ഞാൽ അടുത്ത മത്സരാർത്ഥിയും ചിലപ്പോൾ അത് അവകാശപ്പെടും, അവകാശമായി ഉന്നയിക്കും. നൂറ് ശതമാനം ഒരു അനുഭവപൂർവ്വം ആ ഒരു ഉത്തരത്തെ 100% അഭിനന്ദിക്കുകയാണ്. വളരെ മികച്ചൊരു ആൻസറാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടാമത് വന്നതുകൊണ്ട് നമ്മുടെ നിയമപ്രകാരം അനുവദിക്കാൻ പറ്റുന്നതല്ല.
1: നമ്മളെ എത്രയോ മത്സരാർത്ഥികൾ ഇങ്ങനെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും നമ്മൾ ഇങ്ങനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു അവസരം അനുവദിക്കുമ്പോൾ അത് മോശമല്ലേ, അതൊരു നീതിയല്ലല്ലോ.
0: നല്ലൊരു ആൻസർ ആയിരുന്നു, നമുക്ക് നിർഭാഗ്യവശാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ
1: പറ്റിയില്ല.
0: നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയിൽ 11 വനിതാ എം എൽ എമാരാണ് നിലവിലുള്ളത്. ചേട്ടൻ ആദ്യം പറഞ്ഞത് 9 എന്നാണ്, രണ്ടാമത് തിരുത്തി 11 എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അത്തരത്തിൽ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ
1: ചില നിബന്ധനകളാണല്ലോ നമ്മുടെ ഈ പരിപാടി പോകുന്നത്.
0: പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, അടുത്ത പ്രവേശന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡിട്ടത് എവിടെയാണ്? ഏറ്റവും വലിയ ദേശീയ പതാക, ഇന്ത്യൻ ദേശീയ പതാക വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിട്ടത് ഏത് പ്രദേശത്താണ്, എവിടെയാണ്?
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295600.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നമസ്കാരം.
4: ഹലോ.
1: ഹലോ, നമസ്കാരം. ആരാണ്?
4: ഇത് വഴിയേരി നവാസ്.
1: നവാസ്.
0: നവാസ്.
1: നവാസ്, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കുവല്ലേ? അതിന്റെ അടുത്ത് നിന്ന് ഒന്ന് മാറി നോക്കൂ.
4: മാറി
1: നിന്നിട്ടല്ലേ നമുക്ക് വല്ലാതൊരു എക്കോ അടിക്കുന്നു. അപ്പോ നവാസ്, ഉത്തരം പറഞ്ഞോളൂ.
0: പറഞ്ഞോളൂ നവാസ്. അന്തമാൻ നിക്കോബാറിലാണ് ഒരു ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ച്, ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ടത്. ഓക്കെ,
1: നവാസ് ആരാണ് പറഞ്ഞു തന്നത് ഉത്തരം? ആ, ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വിചാരിക്കായിരുന്നു ചേട്ടന്റെ മോളാണോ പറഞ്ഞു തന്നതെന്ന്. എന്നാ ചേട്ടന്റെ മോളെ ഒന്ന് പങ്കെടുപ്പിക്കൂ. ഓഹോ, പക്ഷേ ഷൈ ആണല്ലേ പങ്കെടുക്കാൻ.
0: നവാസ് എന്താ ചെയ്യുന്നത്?
4: അത്
0: ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. ഓ, വളരെ ഈസിയാണ്.
1: നല്ല ഈസി അല്ലേ? നവാസിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടില്ലേ, ഒക്കെ
4: ഈസിയാണ്.
0: നവാസെ, അടുത്ത ചോദ്യത്തിന് മുഴുവനായിട്ട് ആൻസർ വേണം കേട്ടോ. ആ, പകുതി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല, മുഴുവനായിട്ടും ആൻസർ പറയണം. ചോദ്യം ഇതാണ്, 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? പെട്ടെന്ന്
1: ഉത്തരം, പെട്ടെന്ന് വേണം. ബസറ് കാരണം ഇവിടെ ഇങ്ങനെ ധൃതി
4: കൂട്ടിക്കോ.
0: കാനഡ, മെക്സിക്കോ, യു എസ് എ. ഉത്തരം ശരിയാണ്. അത് അതും ഏട്ടന്റെ മകള് തന്നെയാണല്ലേ? ഓക്കെ, ഞങ്ങളെ കേട്ടു. അത് കുഴപ്പമില്ല, അതൊരു പരാതിയായിട്ട് പറയുന്നതല്ല. ഏട്ടന്റെ മോൾക്ക് അഭിനന്ദനങ്ങൾ. നവാസിന് രണ്ടാമത് അഭിനന്ദനങ്ങൾ. ആദ്യം ഏട്ടന്റെ മോൾക്ക് അഭിനന്ദനങ്ങൾ.
4: ഓക്കെ,
0: ഏട്ടന്റെ മോളോട് പറയണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൊക്കെ വീണ്ടും വീണ്ടും വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിട്ട്
4: കേട്ടോ.
0: എന്താ, അവള് പഠിക്കുകയാണോ?
1: അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് പറയണം.
0: ചോദ്യം ഇതാണ് നവാസ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. പെട്ടെന്ന്, നമ്മുടെ ബസർമാൻ ഇവിടെ റെഡിയാണ്. ബസർ വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് ചോദ്യങ്ങൾ, മൂന്നാമത്തെ അല്പം ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് നവാസ്. എന്നിരുന്നാലും രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞല്ലോ. നവാസ് വീണ്ടും വിളിക്കണം.
1: ഓക്കെ, താങ്ക് യു.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-6007.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി തെങ്ങ് കൃഷി മഴക്കാല പരിചരണം ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, അപ്പോളോ മുതൽ

0: ആർട്ടിമിസ് വരെ, മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. 8 മണിക്ക് കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. നമസ്കാരം.
1: ഹലോ.
0: ഹലോ, ഇതാരാണ്?
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? നമസ്കാരം.
1: ചന്ദ്രിക, വലിയന്നൂര്.
0: ചന്ദ്രിക ചേച്ചി, വലിയന്നൂര്. ഓക്കെ, അപ്പൊ നേരെ ഉത്തരത്തിലേക്ക് പോകാൻ തോന്നുന്നു.
2: പറഞ്ഞോളൂ ചേച്ചി, പറഞ്ഞോളൂ.
1: മന്ദഹാസം.
2: മന്ദഹാസം വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഉത്തരം പറഞ്ഞതല്ലേ, മന്ദഹാസം. ഓക്കെ ചേച്ചി, ഉത്തരം ശരിയാണ്.
0: മന്ദഹസിക്കുന്ന ചേച്ചിയെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാണുകയാണ്.
2: നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ?
0: പക്ഷെ അതൊരു പൊട്ടിച്ചിരിയല്ലേ? അതെ ചേച്ചി, ആ കട്ടായത് ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ നമ്മൾ ഏറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ, കുടുംബശ്രീയെ പറ്റിയും നെല്ല് വിളവെടുത്തതിനെ പറ്റിയും ഒക്കെ.
1: പക്ഷെ എനിക്ക് എപ്പോ രണ്ടുത്തരേ കിട്ടല്ലേ, മൂന്ന് കിട്ടല്ലേ, ഇത് മൂന്നും എനിക്കറിയാം.
0: പക്ഷേ
1: സങ്കടായിപ്പോയി.
0: ഞങ്ങൾക്കും ഏറെ സങ്കടമായിരുന്നു, ഞങ്ങൾ പറഞ്ഞു കേട്ടോ ചേച്ചി. എല്ലാം പറയും, രണ്ടാമത്തെ ഉത്തരം പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യത്തിനാണ് ഔട്ടായ അല്ലേ?
1: അല്ലല്ല, രണ്ടാമത്തെ ഉത്തരം പറയാൻ നോക്കുമ്പോ
0: അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ ഓക്കെ, സാരമില്ല ചേച്ചി, ഒരു ദിവസം എന്തായാലും ചേച്ചിയുടേതായിട്ടുണ്ടാവും. ഒരു ശുഭാപ്തി വിശ്വാസൊക്കെ വേണ്ടേ ചേച്ചി?
1: ആ വിശ്വാസമുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ കിട്ടും.
0: അതെ, അതാണ് ഇപ്പൊ ആ വിശ്വാസത്തിലേക്ക് വന്നല്ലോ. ഓക്കെ.
2: അപ്പോ ചേച്ചി, അടുത്തൊരു കൗതുകകരമായ ഒരു ചോദ്യമാണ് കേട്ടോ. കൗതുകമാണോ? ഒരു നോക്കാം, ചോദ്യം കേൾക്കുമ്പോ മനസ്സിലാകും. ചേച്ചി,
0: കൗതുകം താല്പര്യമില്ല ചേച്ചി പറഞ്ഞു.
2: നമ്മുടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിലേക്ക് കിടക്കല്ലേ.
1: അപ്പോ
2: ജനസംഖ്യാ നിരക്ക്, അപ്പൊ ജനസംഖ്യാ നിരക്ക് കുറക്കാൻ വേണ്ടിട്ടാണ് പലപ്പോഴും ഗവൺമെന്റ് പോളിസികളൊക്കെ പറയാറും ചെയ്യാറൊക്കെ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നാമത്തെ കുഞ്ഞ് പിറന്നാൽ 30,000 രൂപയും നാലാമത്തെ കുഞ്ഞ് പിറന്നാൽ 40,000 രൂപയും സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
1: തമിഴ്നാടല്ല.
2: ഏതായാലും ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ,
1: അപ്പോ
2: ഏതായാലും വീണ്ടും അടുത്ത എപ്പിസോഡിൽ വിളിക്കണം.
0: ഓക്കെ ചേച്ചി, താങ്ക് യു.
2: പ്രേമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നാമത്തെ കുഞ്ഞ് പിറന്നാൽ 30,000 രൂപയും നാലാമത്തെ കുഞ്ഞ് പിറന്നാൽ 40,000 രൂപയും സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി 163-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ആരാണ്?
1: ഹലോ, ഞാൻ ബാബു ആണ്. കായംകുളത്തുള്ളതാണേ. ഒരു പാട്ടൊക്കെ പാടുന്ന ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൂർ നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്.

0: ന്യൂസോൺ എപ്പോഴാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്?
1: അപ്പൊ
0: ഞാൻ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോ എനിക്ക് കുറച്ച് നാളെ ആയിട്ടുള്ള കേൾക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എനിക്കിത് സ്വന്തമായിട്ട് ഈ നമ്പർ എഴുതാൻ പറ്റും, പക്ഷെ ഈ ടച്ച് ഫോണിലെ ഇത് സിസ്റ്റം അറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്റെ മോളാണ് എനിക്കിത് വെച്ചു തരുന്നത്. ഈ സ്റ്റേഷനൊക്കെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ ചില ദിവസങ്ങളിൽ ഇത് കിട്ടത്തില്ല. ഈ പ്രോഗ്രാം നെറ്റ് ശരിക്കും വേണം, നല്ല റേഞ്ച് ഉള്ള സ്ഥലത്തും ഒക്കെ ഇത് കിട്ടത്തുള്ളൂ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കണ്ണൂർ പ്രോഗ്രാം, ഞാൻ കേൾക്കാറുണ്ട് തന്നെയല്ല. ഇപ്പൊ ജനലോക വീടുകളുടെ അനൗൺസ്മെന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനൊക്കെ കുറെ ഒത്തിരി നോളജ് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഈയിടെ നമ്മുടെ ബുധനാഴ്ച ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം,
1: അതിൽ
0: ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിലെ മാഡം സംസാരിച്ചായിരുന്നു.
1: പല്ലവിയാണ് പല്ലവി അല്ലേ?
0: അതെ, പല്ലവിയാണ് പല്ലവി. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഒരു മായാജ അങ്ങനെ ഒരു മായാജലമാണല്ലോ, 7 മണിക്കുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ
1: ജാലകം.
0: ഈ ആ ജാലകം ഈ മറ്റേ സുരേഷ് ഖാനായി അദ്ദേഹമൊക്കെ എന്റെ സുഹൃത്താണ്. ഞാൻ ഇതിപ്പോ വിളിക്കാൻ കാരണം പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഇങ്ങനെ കേട്ട് ഇരുന്ന കൂട്ടത്തിൽ, അപ്പൊ ഇത് ഒരു ന്യൂസ് റേഡിയോയിൽ തന്നെ ഒരു പത്ര വൃത്താന്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെയാണ് ഞാൻ ഈ ഇത് പറഞ്ഞ ഇതിന്റെ ഉത്തരം ഞാൻ കേട്ടത്. അങ്ങനെയാണ് അപ്പൊ അത് എന്റെ മനസ്സിൽ തന്നെയുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആന്ധ്ര സ്റ്റേറ്റ് ആണ്, അതായത് ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. അതായത് മൂന്നാമത്തെ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ 30,000, നാലാമത് കുഞ്ഞാണെങ്കിൽ 40,000 എന്നുള്ള ശരിയാണ്.
2: ഓക്കെ, സബ്ജക്ട് മുഴുവൻ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, തീർച്ചയായും ഞങ്ങൾക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല.
2: 100% ശരി.
1: ഏതായാലും ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം. ഞങ്ങളൊക്കെ ഒരു ഫാനാണ്, സിംഗറാണ് അല്ലെ, വലിയൊരു സിംഗറാണ് കായംകുളത്ത് നിന്നുള്ള ബാബു.
0: മാഡം സാറേ, ഞാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി സംഗീതാത്മകമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇതിനകത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല,
2: എങ്കിലും
0: ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഇലക്ഷൻ സമയത്ത് ഓരോ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും, ചിലക്കെ പ്രേമരങ്ങ് ജയിക്കും, ഇന്ന വ്യക്തി ജയിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴും ആത്മവിശ്വാസം നല്ലതാണ്. അന്ധവിശ്വാസം ഒരിക്കലും നമ്മളെ നേർവഴിക്ക് നയിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് ആത്മവിശ്വാസം, അതിപ്പോ തുണച്ചാലും തുണച്ചില്ലെങ്കിൽ പ്രശ്നമല്ല, അത് വേറൊരു കാര്യം.
1: അല്ല, നല്ലൊരു ആത്മവിശ്വാസം ആണെന്നുള്ള നമുക്കറിയാം, കാരണം അത്രയും മുന്നേറിയിട്ടുണ്ട് അല്ലെ, ഐഡിയ സ്റ്റാർസിംഗിലൂടെ ഒക്കെ ഒരുപാട് അല്ലേ, എത്രയോ സീസൺ വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, എത്രയോ റൗണ്ട് വരെ സീസണിൽ എത്രയോ റൗണ്ട് വരെ പോയിട്ടുണ്ടല്ലോ.
0: ഞാൻ റേഡിയോയിലെ നാടകമൊക്കെ കേൾക്കാറുണ്ട്. അഖില റേഡിയോ കേരള റേഡിയോ നാടകോത്സവത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴിക്കോട് നിലയത്തിലെ കാൺക കടലിന് ആ നാടകമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ണൂർ നിലയത്തിന്റെ നാടകമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കണ്ണൂർ നിലയത്തിന്റെ ഒത്തിരി പ്രോഗ്രാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ കൊച്ചിയില് ഗാനക വീടുകളിൽ ആ സമയത്ത് ഇവിടെ തിരുവനന്തപുരം ആലപ്പുഴ കഥാപ്രസംഗമുള്ള ടൈമാണെങ്കിൽ പോലും ബുധനാഴ്ച 10:30 അതിന്റെ ഒരു പ്രക്ഷേപണം ഉണ്ടല്ലോ, സംരക്ഷണം അല്ല പ്രക്ഷേപണം. ആ 10:30 അത് ഞാൻ കഴിയുന്നത്ര കേൾക്കാറ് പതിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഉള്ള ഈ 8:30 സംഗീത പരിപാടി ഇന്നും ഞാൻ കേട്ടിരുന്നു. മറ്റേ ഇവിടെ സാറിന്റെ ഫയലും ഞാൻ കേട്ടിരുന്നു ഇന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി കെ പത്താമാണ്ടി ഉണ്ടായിരുന്നല്ലോ 11 മണിക്ക്, ആ ഡി കെ ജയറാം, അതെല്ലാം കേട്ടിരുന്നു. അങ്ങനെ സംഗീത പരിപാടിയാണ് കൂടുതൽ ഞാൻ കേൾക്കാറുള്ളത്. കായംകുളത്തുനിന്ന് ഒരു ശ്രോതാവ് അവിടം വരെ എത്തുക എന്നൊക്കെ പറയുമ്പോഴേ,
1: അല്ല ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഒരു സെലിബ്രിറ്റി വിളിച്ചു. ഞങ്ങളൊക്കെ ഫാനാണ് കായംകുളത്ത് നിന്നുള്ള ബാബുവിന്റെ, ശ്രീ ബാബുവിന്റെ ഒരു വലിയ ഫാനാണ് നമ്മളൊക്കെ. കാരണം ഞങ്ങൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു പരിപാടികളൊക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട്
0: അറിയാം. ഞാനൊരു കോമഡി പറയുകയാണെങ്കിൽ കൊച്ചി കഴിഞ്ഞതിന്റെ 2nd സ്ഥാനം എനിക്കാണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സ്ഥാനം അവർക്ക് തട്ടി എടുക്കാൻ, അങ്ങനെ പേര് പിന്നെ ലോകം അറിയപ്പെടുന്നത് തന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം.
1: കായംകുളം അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അല്ലെ കായംകുളം ഇത്രയും പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു പാട്ടുകാരനാണ് വിളിച്ചിരിക്കുന്നത്, ഒരു രണ്ടു വരി പാട്ട് പാടാമോ, സൗകര്യപ്പെടുമോ? തീർച്ചയായിട്ടും, ഒരുപാട്
0: സന്തോഷം. കണ്ണാ
2: ഓക്കെ, പക്ഷെ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല.

0: നിർഭാഗ്യവശാല്.
1: പിന്നെ അതല്ല, ഇനിയും സമയം നമുക്ക് വളരെ പരിമിതമായതുകൊണ്ട് ഇനിയും പാടുമോ എന്ന് ചോദിക്കാൻ പോലുള്ള
2: സമയം തരും ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നതാണല്ലോ.
1: അപ്പൊ എങ്ങനെ, ഇപ്പോഴും ധാരാളം ഗാനമേളകൾക്കൊക്കെ പോകുന്നുണ്ടാവൂല്ലേ?
2: ഗാനമേള കച്ചേരി, ഞാൻ പിന്നെ ഒരു ഗുരുദേവ ഭക്തനാണ്, ശ്രീനാട് ഗുരുദേവ ഭക്തനാണ്, സായി ഭക്തനാണ്. ഗുരുദേവ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകാറുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം. പിന്നെ അതുപോലെ ഭക്തിഗാനസുധ സംഗീത കച്ചേരി, ഇതൊക്കെയാണ് എന്റെ മെയിൻ പ്രോഗ്രാം. ഭജൻസിന് ഹാർമോണിയം വായിക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ വരണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് നിലയത്തിൽ. ഒരു
1: ആണോ
0: നമ്മുടെ വിജയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും,
1: ഈ പരിപാടിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള, ഇതിൽ വിജയാകൂ, തീർച്ചയായിട്ടും വരാം.
2: ദൈവാനുഗ്രഹം.
1: ഏതായാലും നല്ലൊരു ശുഭാപ്തി വിശ്വാസിയാണ്, ആത്മവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും വിജയാകാൻ കഴിയും, ഒരു സംശയമില്ല. സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കണം രണ്ടാമത്തെ ഘട്ടം. അങ്ങനെയാണ് നമ്മുടെ പരിപാടിയുടെ ഒരു രീതി, അതാണ്.
0: അപ്പൊ നമുക്ക്
2: പങ്കെടുക്കണം.
1: ഓക്കെ,
2: ഇപ്പൊ വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം എങ്ങനെയായിരിക്കും അവിടെ വരണം അല്ലേ?
1: ആ, അപ്പൊ രണ്ടാം ഘട്ടം മറ്റൊരു മത്സരം സ്റ്റുഡിയോയിൽ വെച്ചുണ്ടാവും, അതിൽ പങ്കെടുത്ത് വിജയമായി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടാവും.
2: ഓക്കെ,
0: നമുക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന ഷോംപെയിൻ, ഷോംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണ്?
2: അറിയത്തില്ല സാർ,
0: അറിയത്തില്ല. ഒന്ന് ട്രൈ ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ,
1: സാരമില്ല, ഇത് ഇന്ന് ആദ്യമായിട്ടല്ലേ പങ്കെടുത്തിരിക്കുന്നത്.
0: തീർച്ചയായും
1: ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡിൽ വിളിക്കാം,
0: നെക്സ്റ്റ് എപ്പിസോഡിൽ വിളിക്കാം.
1: നെക്സ്റ്റ് എപ്പിസോഡിൽ വിളിക്കാവുന്നതാണ്.
0: ഓക്കെ, വളരെ നന്ദി.
1: അപ്പോ എങ്ങനെ, എപ്പോഴും നെറ്റ് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ഏരിയയിലെ?
2: നെറ്റ് ഇഷ്യൂവിന്റെ മാത്രമല്ല ഇത്, ഈ ചിലപ്പോ ചില സ്റ്റേഷൻ ചില ദിവസങ്ങൾ വിട്ടുപോകും, പിന്നെ നമ്മൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം. ഞാൻ ഇത് എങ്ങനെയാ വെക്കുന്നത്, വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സ്വിച്ച് വഴിയാണ് സ്റ്റേഷൻ മാറ്റുന്നത്. അതിന് ബാക്ക് നെറ്റ് ഉണ്ടല്ലോ, അല്ല ഫോൺ പോയി മാറ്റാൻ എനിക്ക് അറിയത്തില്ല.
0: ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക, ആരോടെങ്കിലും ഹെൽപ്പ് തേടുക. വീണ്ടും വിളിക്കുക.
1: ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വംശനാശ ഭീഷണി നേരിടുന്ന ഷോംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണ്?
1: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295607.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്വാഗതം. ആരാണ്?
1: പിന്നെ ശിവദാസൻ കതിരൂരി.
0: ശിവദാസൻ ചേട്ടനാണല്ലേ. ഓക്കെ, ഡ്യൂട്ടിയിൽ നിന്നാണോ വിളിക്കുന്നത്?
1: ഞാനിപ്പം നെയ്യമൃതിന്റെ ലീവെടുത്തിന്.
0: ഓ, അതിന്റെ ലീവിലാണ്.
1: കെഎസ്ആർടിസിയിലെ ഡ്യൂട്ടി.
0: കെഎസ്ആർടിസി? ഓക്കെ ഓക്കെ.
1: കെഎസ്ആർടിസി ഡിപ്പോ, അത് അന്ന് ഈ കൊട്ടിയൂരിൽ നെയ്യമൃതിന്റെ ലീവ്.
0: അപ്പൊ എനിക്ക് ഒരു മാസമൊക്കെ ലീവായിരിക്കും അല്ലേ?
1: അല്ല, 30-ന് പോവാ, 28-നല്ല നെയ്യാട്ടം. അതുവരെ
0: ലീവിലാണ്.
1: 30.
0: ഓക്കെ, അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
2: പറഞ്ഞോളൂ ശിവദാസൻ ചേട്ടൻ, പറഞ്ഞോളൂ.
1: അട്ടപ്പാടി
2: അല്ല, ഉത്തരം തെറ്റാണ്. ഓക്കെ, ഏതായാലും നന്നായിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വംശനാശ ഭീഷണി നേരിടുന്ന ഷാംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണോ?

0: ഹലോ, ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ പ്രീത, പുളിമ്പറമ്പ്.
0: പ്രീത, പുളിമ്പറമ്പ്.
2: പുളിമ്പറമ്പ് എവിടെയാണ്?
0: ഓക്കെ, അറിയാം.
1: പുളിമ്പറമ്പ് അമ്പലത്തിനടുത്തന്നെ.
0: ഓക്കെ, മനസ്സിലായി മനസ്സിലായി. പ്രീത ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
1: അന്തമാൻ നിക്കോബാർ ദ്വീപസമൂഹം.
0: അന്തമാൻ നിക്കോബാർ ദ്വീപസമൂഹം, ഉത്തരം ശരിയാണ്. എവിടെന്നാണ് കിട്ടിയത്? അത് ശരി. ഓക്കെ, അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
2: എന്താ എന്നിട്ട് മോള് പങ്കെടുക്കാതിരുന്നത്?
1: മോള് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
2: കേൾക്കുന്നുണ്ട്. അമ്മ പങ്കെടുത്തോളൂ, ഞാൻ ഉത്തരം പറയും അല്ലേ. പി എസ് സിക്ക് ട്രൈ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇന്ന് വിജയിയാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്.
0: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. വരുണ 2026, വരുണ 2026 എന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു പ്രധാന നാവിക അഭ്യാസമാണ്, സംയുക്ത നാവിക അഭ്യാസമാണ്. പെട്ടെന്ന് പറയണം, രണ്ടാമത്തെ ചോദ്യമാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ, വീണ്ടും വിളിക്കണം.
2: ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ. ഓ, അത് ശരി. ഏതായാലും ട്രൈ ചെയ്ത് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം പറയാനും കഴിഞ്ഞല്ലോ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം.
0: ഓക്കെ, ഇനിയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക. വിജയാശംസകൾ നേരുന്നു.
2: ഓക്കെ, അടുത്ത എപ്പിസോഡ് വീണ്ടും വിളിക്കാം. താങ്ക് യു. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ആകാശവാണി ടെലിക്യൂസിന്റെ, അതായത് 163 അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്രിസ്മസ് ട്രൈ
0: നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.
2: ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ,
0: പ്രിയമുള്ളവരെ, ചോദ്യം ഇതായിരുന്നു. വരുണ 2026, വരുണ 2026 എന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു പ്രധാന നാവിക അഭ്യാസമാണ്. ഉത്തരം ഫ്രാൻസ് എന്നാണ്.
2: അപ്പോൾ ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുനിൽ മന്ദ്യത്തിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ കെ ദീപ.
3: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനിയത്തി പ്രാവ്, ഗായകൻ എം ജി ശ്രീകുമാറും സംഘവും.

എസ് രമേശൻ നായർ രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അനിയത്തിപ്രാവ്. ഇനി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം, ചിത്രം നഖക്ഷതങ്ങൾ. ONV യുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

അറിയിപ്പ്: ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0472956007. നമ്പർ ഒരിക്കൽ കൂടി: 0472956007. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. പി വി ശിവദാസമാരാരും സംഘവും അവതരിപ്പിച്ച കേളിമദ്ദളം ഇപ്പോൾ കേൾക്കാം.

0: പി വി ശിവദാസമാരാരും സംഘവും അവതരിപ്പിച്ച കേളിമദ്ധളമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: പ്രിയപ്പെട്ടവരെ, ഞാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കണ്ണൂർ മണ്ഡലത്തിൽ ഞാൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
11: കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
14: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
15: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
16: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
17: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
16: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി വി പ്രീത പാടിയത് കണ്ണാ നിൻ കാൽ സ്പർശമേറ്റ പച്ചപ്പുൽ എന്നാരംഭിക്കുന്നു.

0: ക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുതിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീൻമേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്ന് പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ട ഉൽപ്പാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം.
3: നമസ്കാരം.
1: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
3: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമുക്ക് കാർഷിക വൃത്തിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിന്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എന്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
1: തുടക്കത്തിലെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും വിമുക്തഭടനാണ്. പുള്ളിയുടെ പേര് വിജയകുമാറാണ്. അപ്പം ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഫാമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പം നമുക്കുണ്ട്.
1: അതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
3: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്രയും ഏകദേശം 4000 കോഴികളും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രയെന്നാണ്.
1: അപ്പൊ ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പൊ കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
3: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്നതല്ല, കാരണം തുറന്നുവിട്ട് വളർത്തുകഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല.

0: അപ്പോൾ നമ്മൾ കേജിൽ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിൽ എടുക്കുമ്പോൾ ഉള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ് ഇതെല്ലാം കൊടുക്കുക. കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരം ആകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് നമ്മൾ വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്, വൺഡേ ചിക്സ്. 1 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ വൺഡേ ചിക്സ് എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
1: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
0: നമുക്ക് ഏകദേശം 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
1: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
0: അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറെ കർഷകർ. അപ്പോൾ ഇപ്പം നമുക്കൊരു ഫാം ഫ്രഷ് എക്സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പം നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
1: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
0: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസ് ആക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മൾ ഒരു ലിമിറ്റേഷൻ വരുന്നത്. 5000 മുട്ടയെ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴ് തന്നെ പേയ്മെന്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ടയെ കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
1: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
0: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റ് കൂടുതൽ പേയ്മെന്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെന്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര കോഴിയുണ്ട്, നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
1: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
0: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പം നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിലൊരു 300 മുട്ടയെ കൂടുതലാണ് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നു വിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം നാടൻ മുട്ട എന്ന ലേബിൾ തന്നെയാണ് കൊടുക്കുന്നത്.
1: അപ്പോൾ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
0: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവരും മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ നിന്ന് മുട്ട എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്.
1: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടിയാലേ എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് 1 രൂപ തൊട്ട് 1.5 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെന്റ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്.

0: വരുമാനം പറഞ്ഞു തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാങ്ക് മാനേജേഴ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോണെടുത്ത് നമുക്ക് കോഴി വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എക്സ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ളൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ളൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിലന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീവിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ISER ഡയറക്ടർ പ്രൊഫസർ ജെ എൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 1,15,160 രൂപയാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻസ് SC പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്, ചിത്രം സാഗര സംഗമം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

സാഗര സംഗമം. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: This is Akashvani, the news read by Subhadra Ramachandran. The third India-Nordic summit was held in Norwegian capital Oslo today. Prime Minister Narendra Modi, along with his counterparts from Norway, Sweden, Iceland, Finland and Denmark, participated in the summit. With the Trade and Economic Partnership Agreement, TEPA, now in force, the summit aimed to deepen trade and investment ties between India and the Nordic region. Key areas of focus included technology and innovation, sustainability, renewable energy and digitization. On the sidelines of the summit, Prime Minister Modi held bilateral meetings with his counterparts from Iceland, Finland and Denmark. Prime Minister Modi reached Norway yesterday after completing his visits to UAE, the Netherlands and Sweden. From Oslo, Prime Minister Modi will travel to Italy today on the fifth and final leg of his five-nation tour. More from our correspondent covering the Prime Minister's visit.
1: Prime Minister Narendra Modi is all set to arrive today in Italy for the final stop of his five-nation tour. And the visit is expected to give a fresh push to India-Italy's strategic ties across several important sectors. Collaborations related to trade, investment and industrial partnerships are likely to be announced as both countries are looking to strengthen their economic engagement and exploring new areas of cooperation. Trade ties that are already on strong footing are expected to grow even further after the high-level talks during the visit. Suparna Bhatia for Akashvani from Rome.
0: Union Home and Cooperation Minister Amit Shah today said Bastar Division of Chhattisgarh will emerge as the country's most developed tribal region within the next 5 years. Addressing the media in Jagdalpur, Mr. Shah said that after making Bastar free from Naxalism, the centre and the Chhattisgarh government have jointly prepared a scientific roadmap for the region's development. Union Education Minister Dharmendra Pradhan today chaired a high-level meeting in New Delhi to assess preparations for the forthcoming NEET UG re-examination for admission to undergraduate medical education. Stressing the need for complete integrity and transparency in the conduct of the examination, Mr. Pradhan directed that all gaps identified in the earlier examination process must be comprehensively addressed and eliminated. The minister emphasized that re-examination must be conducted in a secure, seamless and foolproof manner under stringent security protocols. The Supreme Court today for the first time allowed euthanasia for rabid, incurably ill or demonstrably dangerous stray dogs, citing the need to protect human life and public safety. Meanwhile, the top court also dismissed pleas seeking a recall of its earlier order on the relocation and sterilization of stray canines, as it observed that the right to live with dignity encompasses the right to move freely without the threat of harm from dog bite attacks. In West Bengal, Trinamool Congress candidate Jahangir Khan today announced the withdrawal of his nomination for the by-election to the Falta Assembly constituency to be held on Thursday. Mr. Khan in a statement said his decision was aimed at ensuring peace and development in the region and welcomed the special package announced for Falta by the new BJP-led government. With Khan out of the fray, the contest will now be among BJP candidate Debangshu Panda, Congress nominee Abdul Razak Mullah, and CPIM candidate Sambhunath Kurmi. Defence Minister Rajnath Singh reached Seoul today on a three-day official visit to South Korea after concluding his Vietnam tour. In a social media post, Mr. Singh said the visit is aimed at further strengthening India-Republic of Korea defence cooperation and strategic partnership. The Kremlin today confirmed that Russian President Vladimir Putin will attend the BRICS summit scheduled to be held in September this year in New Delhi under India's chairmanship. The Russian embassy in South Africa, in a post on social media post, cited an aide to Putin, Yuri Ushakov, as saying that the Russian president will attend the summit on 12th and 13th of September. In cricket, the Indian squads for the Test and ODI series against Afghanistan were announced today with several notable changes across both formats. Wicketkeeper batter Rishabh Pant has been removed as vice-captain of the Test side and also dropped from the ODI squad. Wicketkeeper batter KL Rahul has been named the new vice-captain of the Test team to be led by Shubman Gill. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
3: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. പുനർനടീലിനും സൂചി നടക്കലിനുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേര ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോതെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറബൽ പാൾസി, ഓട്ടിസം, നാഡി, പേശി, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൗകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭ ചെയർപേഴ്സൺ ജക്കസുഭാസ് നിർവഹിച്ചു. ദിനാചരണത്തിനനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, കുറുക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ

0: അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക, കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗ്രഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 കിസാൻവാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, തെങ്ങ് കൃഷി മഴക്കാല പരിചരണം, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ കെ കെ ആദർശ് തത്സമയം മറുപടി പറയുന്നു, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ, അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ, ശാസ്ത്ര അധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു, 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി അംബുജാക്ഷി. 6 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം, 11 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി. ലോക കുടുംബ ഡോക്ടർ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം. 1 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ.

2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5 ഹിന്ദി പാഠം, 5:15 പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച പാനപ്പറ.

5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവീഥി. കാസർഗോഡ് മൊഗ്രാൽപുത്തൂരിലെ PR പ്രതിമയുടെ കാർഷിക വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: वर्षाणाम् उपलक्ष्ये आचर्यते। एषा वार्ता तदा अभवत् यदा वैश्विक भूराजनैतिक संघर्षस्य मध्ये चीनदेशः अमेरिकादेशेन रूसदेशेन च सह स्वस्य सम्बन्धान् संतोलयति। युक्रेन द्वन्द्वस्य विषये पाश्चात्य प्रतिबन्धानाम् अनन्तरम् अपि चीनदेशः रूसदेशस्य बृहत्तमः वाणिज्यिक सहभागी रूसदेशस्य तैल प्राकृतिकेन्धनस्य प्रमुखः क्रेता चास्ति। आईपीएल क्रिकेट क्रीडायाम् अद्य सायं सार्ध सप्तवादने जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखीकरिष्यति। रॉयल चैलेंजर्स बेंगलुरु गुजरात टाइटन्स सनराइजर्स हैदराबाद दलानि च पूर्वमेव प्ले ऑफ क्रीडायां प्रविष्टवन्तः। मुंबई इंडियंस लखनऊ सुपर जायंट्स दले स्पर्धातः बहिः गतवन्तः। पंजाब किंग्स राजस्थान रॉयल्स चेन्नई सुपर किंग्स दिल्ली कैपिटल्स कोलकाता नाइट राइडर्स दलानि अधुनापि अंतिम स्पर्धा याम संति। अन्ते मुख्य वार्ताः पुनः एकवारम्। प्रधानमंत्री नरेन्द्र मोदी ओस्लो नगरे तृतीये भारत नॉर्डिक शिखर सम्मेलने भागं भजितवान्। यस्योद्देश्यं प्रौद्योगिकी पुनर्नवीकरणीय ऊर्जा रक्षा व्यापार क्षेत्रे सुसहकारं सुदृढीकरणमस्ति। प्रधानमन्त्रिणा मोदिना स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन सह संयुक्त लेखे वैश्विक अनिश्चिततावधौ सहभागितायाः विषये अवधानं प्रदत्तम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखी करिष्यति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി

0: കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവുനായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ാണ് വീണ്ടും നട തുറക്കുക. 26-ാണ് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8,341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4,519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13,828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ കെ എൽ രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റൻമാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131-ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് െ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം വരികളെഴുതി രമേശ് നാരായണന്റെ സംഗീതത്തിൽ മധുബാല.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി സുശീല പാടിയ ഗാനം, ചിത്രം ഇത്രമാത്രം. ഗാനരചന കെ വിജയൻ, സംഗീതം രഘുകുമാർ.

അറിയിപ്പ്. ഇന്ന് വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ തെങ്ങ് കൃഷി മഴക്കാല പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ ആദർശ് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. നമ്പർ ഒരിക്കൽ കൂടി 04972956007. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം ഭക്ത ഹനുമാൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: കിസാൻ വാണി.
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ കെ ആദർശ് മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295600 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600. വിഷയം തെങ്ങ് കൃഷി, മഴക്കാല പരിചരണം. നമസ്കാരം.
4: നമസ്കാരം.
3: നമുക്കറിയാം, കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയിലൊരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഒട്ടനവധി കർഷകർക്കൊരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു കൃഷി എന്ന് നമുക്ക് പറയാം, അല്ലെ?
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിയെക്കുറിച്ച് നമ്മളൊരു ശാസ്ത്രീയ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടാക്കുക ഓരോ കർഷകനെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യമാണ്. ഇനിയിപ്പം മഴ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പരിചരണ മുറകളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഈ തെങ്ങ് കൃഷിക്ക് യോജിച്ച ഒരു മണ്ണും കാലാവസ്ഥയും അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം.
4: പൊതുവെ നമുക്കറിയാം, നമ്മളെ നാട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാളികേരത്തിൻ്റെ ഒരു നാടാണല്ലോ.
3: അതെ.
4: പ്രധാനമായും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉൽപാദനം ഉണ്ടാകുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മളെ കേരളം. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളെ വടക്കൻ മേഖല നോക്കുവാണെങ്കിൽ, നമ്മൾ ഇപ്പം ശാസ്ത്രീയപരമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ, നല്ല രീതിയിൽ ഓയിൽ കണ്ടൻറ്റ്, അതായത് കൊപ്രയുടെ എണ്ണ വെളിച്ചെണ്ണ, ഏറ്റവും നല്ല ക്വാളിറ്റി ലോകത്ത് തന്നെ ഉള്ളത് നമ്മളെ ഈ ഒരു വടക്കൻ മേഖലയിലെ, അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലെ, ഈ നാല് ജില്ലകളിലെ, പ്രത്യേകിച്ച് കോഴിക്കോട് ആ ഒരു കുറ്റ്യടി ബെൽറ്റിലെ തേങ്ങകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാലാവസ്ഥയും നമ്മളെ ചെങ്കൽ മണ്ണ് പ്രദേശങ്ങളും പിന്നെ പൂഴി കലർന്ന ചെങ്കൽ മണ്ണുകളും, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വാളിറ്റിയുള്ള തെങ്ങ്, മീൻസ് തേങ്ങ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് നമ്മളെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നമ്മളെ ബ്ലാക്ക് സോയിൽ, നമ്മളെ ഈ പാലക്കാട് ഭാഗങ്ങളിലും ഒക്കെ തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ക്വാളിറ്റി, നമ്മൾ കൊപ്ര കണ്ടൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കണ്ടുവരുന്നത് നമ്മൾ ഈ വടക്കൻ ജില്ലകളിലാണ്. അപ്പം അതിനാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയാറുണ്ട്, ചെങ്കൽ മണ്ണൊക്കെ അടങ്ങിയ പൂഴി കിടന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റി തേങ്ങകൾ നമ്മൾ ലോകത്ത് തന്നെ ലഭ്യമാകുന്നത്.
3: അതെപ്പോ ഒട്ടുമിക്ക എല്ലാവിധ മണ്ണിലും ഇത് വളരും.
4: അതെ, തീർച്ചയായും. തെങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ടോളറൻസ് ഉള്ള വിളയാണ്. മിക്ക സ്ഥലങ്ങളിലും തെങ്ങ് വളരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളാണെങ്കിൽ തെങ്ങ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ നമ്മൾ ക്വാളിറ്റി, തേങ്ങയുടെ ക്വാളിറ്റി മണ്ണിൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും.
3: അപ്പം ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ കർഷകർ ഇതിൻ്റെ ഇനങ്ങളെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓരോന്നിനും അതിൻ്റെതായ ഒരു സവിശേഷത ഉണ്ടാകും.
4: തീർച്ചയായിട്ടും.
3: അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ ഇനങ്ങൾ പറയാനുള്ളത്? പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്നത്.
4: അതെ അതെ. പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് മൂന്ന് തരം ഇനങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതായത് ഉയരം കൂടിയ ഇനങ്ങൾ, അതേപോലെ തന്നെ നമുക്ക്

0: ഉള്ള ഇനങ്ങൾ, അതായത് ഡാർക്ക് വെറൈറ്റീസ് അഥവാ ഉള്ള വെറൈറ്റീസ്, പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള, നമ്മളിപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഹൈബ്രിഡ് ഇനങ്ങൾ. കാരണം പെട്ടെന്ന് തന്നെ കായ്ഫലം തരികയും പെട്ടെന്ന് തന്നെ ഉൽപ്പാദനം നല്ല രീതിയിൽ നമുക്ക് കൊപ്രയും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉൽപ്പാദനത്തിന് ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പം ലഭ്യമാണ്. ഇപ്പം നമ്മൾ ഉയരം കൂടിയ ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ കുറ്റിയടി പോലത്തെ വളരെ നീളം കൂടിയ, അതായത് ഒരുപാട് കാലം നിലനിൽക്കുന്ന വെറൈറ്റീസാണ് ഈ നമ്മൾ ഉയരം കൂടിയ ഇനങ്ങൾ. പിന്നെ ഡാർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇളനീരിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഈ ചാവക്കാടൻ ഓറഞ്ച് ഡാർഫ് അല്ലെങ്കിൽ മലയൻ യെല്ലോ ഡാർഫ്, അതേപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളും ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പം ഉണ്ട്. നമ്മളിപ്പം ഒരുപാട് ഹൈബ്രിഡ് നമ്മൾ ചന്ദ്രഗംഗ, അതായത് നമ്മളിപ്പോൾ കേരശ്രീ, ചന്ദ്രഗംഗ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഹൈബ്രിഡ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ കേരശങ്കരിയുണ്ട്, ചന്ദ്രശങ്കരിയുണ്ട്, അതുപോലത്തെ കേരഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, കേരസൗഭാഗ്യ, അങ്ങനെ ഒരുപാട് ഇനങ്ങൾ നമുക്ക് നാട്ടിൽ ഇപ്പം ഹൈബ്രിഡായിട്ട് നമുക്ക് നാട്ടിൽ ലഭ്യമാണ്.
1: ഓരോന്നിനും അതിൻ്റെതായ ഒരു സവിശേഷതകളും ഉണ്ടാവും.
0: തീർച്ചയായും തീർച്ചയായും. നമുക്കിപ്പം നമ്മൾ കുറ്റിയടിയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് വർഷം നമുക്കെല്ലാം തേങ്ങ പറിച്ചെടുക്കാൻ, പക്ഷെ അത് തേങ്ങ ഉൽപ്പാദിപ്പിച്ച് വരാൻ തന്നെ നമുക്ക് സമയമെടുക്കും. 8-10 വർഷം നമുക്ക് ലഭ്യമാകും, അത് 8-10 വർഷം നമുക്ക് ലഭ്യമാകും. പക്ഷേങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ 3-4 വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു തുടങ്ങിയും ഒരു 6 വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്ന രീതിയിലാണ്. കാരണം നമുക്കറിയാലോ ആൾക്കാർക്ക് പെട്ടെന്നാണ് അതിൽ നിന്ന് അതിന് ക്ഷമ കുറവാണ്. കാരണം നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന്, കാരണം നമുക്ക്
1: അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റ് വരുമ്പം അങ്ങനെയാണല്ലോ കർഷകർ അതിലേക്ക് മാറും.
0: തീർച്ചയായും തീർച്ചയായും. കാരണം നമുക്ക് തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ ഒരു എന്താണ് ഒരു ഭക്ഷ്യ നമുക്ക് ഇതിൽ ഒരു ആഹാരത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, വെളിച്ചെണ്ണയൊക്കെ ഒളിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾ പിന്നെ ഇപ്പൊ തേങ്ങ നല്ല വിലയുണ്ട്. ഒരു കാലത്ത് തേങ്ങക്ക് വില കുറഞ്ഞ സമയത്ത് ആളുകൾ തെങ്ങ് മുഴുവൻ മുറിച്ചു മാറ്റി റബ്ബർ വെക്കുകയും റബ്ബറിന് വില കുറഞ്ഞ സമയത്ത് ഇപ്പം തെങ്ങ്
1: ധാരാളമായി. ഓക്കെ, നമുക്ക് അതിലേക്ക് വരെ ഒരു കോൾ ഉണ്ട്.
0: ഓക്കെ ഓക്കെ.
1: ഹലോ ഹലോ ഹലോ, കട്ടായി തോന്നുന്നു.
0: ഓക്കെ ഓക്കെ, പറഞ്ഞു.
1: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളെ കുറിച്ച്.
0: അതെ അതെ അതെ.
1: അപ്പം സാറ് പറഞ്ഞു ഓരോന്നിനും അതിൻ്റെതായ ഒരു സവിശേഷതകളുണ്ട്. അപ്പം ഈ നെടിയിനങ്ങൾ അതുപോലെ തന്നെ കുള്ളിനങ്ങൾ, ഈ കുള്ളിനങ്ങളൊക്കെ സാധാരണ ഇത് അധികം കാമ്പ് ഉപയോഗം ഈ ഇളനീർ ആവശ്യങ്ങൾക്ക്.
0: അതെ, അത് മാത്രമല്ല ഇപ്പൊ നമ്മള് വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ നല്ല ഭംഗിയാണ്. ഇത് ചാവക്കടക്കാരൻ നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഇത് തേങ്ങയാണ്. അതേപോലെ തന്നെ അതാണ് പച്ച മലയിനുള്ള അധികം ഉയരം വെക്കില്ല കുള്ളിനങ്ങൾ. നമുക്ക് പ്രധാന വിഷയം എന്ന് വെച്ചാൽ ആളെ തെങ്ങ് കയറി പറിക്കാൻ
1: പറ്റാം.
0: അതെ അതെ, നമുക്ക് തന്നെ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന അത്ര ഉയരത്തിൽ മാത്രം വരുന്ന രീതിയിലാണ്.
1: ഹലോ ഹലോ ഹലോ
2: ഹലോ സാറെ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: അശോകൻ, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ്.
1: ആ, എന്താണ് എന്താണ് ചോദിക്കൂ, സംശയം എന്താണ്?
2: ഞാൻ 3 കൊല്ലം കൊണ്ട് കൊലക്കുന്നുണ്ട് ഒരു തൈനട്ടിനാണ് സാറേ.
0: ആ, പറഞ്ഞോളൂ.
2: അപ്പോ അത് ഈ മറ്റേ ഈ തിരുവനന്തപുരത്ത് വന്ന ടീമാണ്, അവര് പിന്നെ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞിട്ടാണ് തൈ മേടിച്ചേ.
0: ഓക്കെ,
2: ഇപ്പൊ 4 കൊല്ലം ഏകാറായി. അവര് ഞാൻ സമയം പറയുമ്പോ അവര് പറയുന്ന പിന്നെ ഇതില്ലേ തൈക്ക് പിന്നെ ഈ ടോണിക്ക് ഒരു ദിവസം ഇതില്ലേ എന്ന് പറയാ, ഒരു ടോണിക്കാണത്, പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്.
0: ഓക്കെ,
2: അത് ഹോമിയോ ഗുളിക. അപ്പോ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് തൈ
0: അതിപ്പോ എന്നുവെച്ചാല് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാർഷിക സർവകലാശാല എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകളിൽ നിന്ന് പല ഒരു എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ഹോമിയോപതി എന്ന് പറഞ്ഞ നല്ല ടോപ്പിക്കാണ്. കാരണം ഹോമിയോപതി എന്ന് പറഞ്ഞ മെഡിസിൻ ശരിക്ക് തെങ്ങിന് ഇല്ല എന്ന് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ഒന്നിച്ച് അതൊരു തട്ടിപ്പാണെന്ന രീതിയിൽ ഒരു സർക്കുലറിന് ഇറക്കിയിട്ടുണ്ട്. ആ, അത് നമുക്ക് ഉപയോഗിക്കാൻ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ സാധാരണ അതൊക്കെ ആളെ ഇപ്പവും പറ്റി കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഹോമിയോപതി മരുന്നൊക്കെ. അതൊക്കെ തെങ്ങിൽ പ്രായോഗികമല്ല. അപ്പം നമ്മൾ കായ്ക്കുന്ന തെങ്ങാണെങ്കിൽ, ഇപ്പൊ തെങ്ങ് ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കേണ്ടതാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വളപ്രയോഗത്തിന്റെ അഭാവങ്ങൾ കൊണ്ടോ നമുക്ക് ചിലപ്പോൾ 4-5 വർഷമൊക്കെ ആവാം. അപ്പം ആ തെങ്ങ് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പം അതെ അതെ അതെ അതെ അതിന്റെ ഒരു
2: നാല് മാസം കൂടുമ്പോ പിന്നെ വേപ്പം പിണ്ണാക്ക് കുണ്ണാട്ടി ഇത് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. 3 ദിവസം പുളിപ്പിച്ചിട്ട് വെള്ളത്തിൽ പൊതിർത്തിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 ദിവസം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി വളർന്ന് വന്നത്.
0: അതിപ്പം
2: മണ്ണിന്റെ കുറവ് മോശം കൊണ്ടായാലും വരുന്നതായിരിക്കും അവര്
0: അല്ലല്ല അത് അതൊക്കെ എന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് എന്താണ് ഒരു ശാസ്ത്രീയപരമായ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അത് എവിടുന്നാ വാങ്ങിയെന്നുള്ളത്, കാരണം കൃഷി വകുപ്പിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലേന്റെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റും ഏത് ഇനാന്നുള്ളത്. പിന്നെ നമുക്കിപ്പം അത് കായ്ക്കാൻ വേണ്ടത് വെച്ചാൽ ഏത് തെങ്ങും ആയിക്കോട്ടെ, ഇപ്പം കായ്ക്കാൻ അത് ഹൈബ്രിഡ് ആംഗിളിൽ കായ്ക്കണ്ടെങ്കിൽ ഇപ്പൊ എത്ര വർഷം നട്ടിട്ട്, മൂന്ന് വർഷമായില്ലേ,
2: മൂന്ന് വർഷം കഴിഞ്ഞ്
0: തെങ്ങിന് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പൊട്ടാഷ് വളം, ഇപ്പം പൊട്ടാഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരു 400 ഗ്രാം അരക്കിലോൺ താഴെയായിട്ട് കുറച്ച് അരക്കിലോൺ താഴെയായിട്ട് ഒരു 400 ഗ്രാം പൊട്ടാഷ് ഇട്ട് കൊടുക്കാം. നാനൂറ് ഗ്രാം അരക്കിലോന് അരക്കിലോന്റെ അടുത്ത്, അരക്കിലോ ആവണമെന്നില്ല, ഒരു 400 ഗ്രാം മതിയാവും, അത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം വീണ്ടും ഒരു 3/4 കിലോ പൊട്ടാഷ്, 750 ഗ്രാം ഉള്ള പൊട്ടാഷ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് കായ്ക്കേണ്ടതാണ്. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രായോഗികമായി പറയാമെങ്കിൽ കുമ്മായം ഇട്ട് കൊടുത്ത ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 8 ദിവസം കഴിഞ്ഞ് 8-10 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്കത് കായ്ക്കേണ്ടതാണെങ്കിൽ അത് കായ്ക്കും. ഒരു 5-6 വർഷം കൊണ്ടേക്ക് കായ്ക്കും. സാധാരണ തെങ്ങ് ഹൈബ്രിഡ് ആണെങ്കിൽ 5 വർഷത്തിന് അകത്ത് തന്നെ അത് കായ്ച്ചു വരും. ഈ പൊട്ടാഷ് വളം ഇട്ട് കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും.
2: പക്ഷേ കേരള പിന്നെ
0: അതെല്ലാം എന്ന് വെച്ചാൽ എന്താണ് അതൊക്കെ നമുക്കൊരു എന്താണ് ഒരു അംഗീകാരം ഇല്ലാത്ത സംഭവമായിരിക്കും. നമുക്ക് അംഗീകരിക്ക തെങ്ങ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ കൃഷി വകുപ്പിന്റെ തെങ്ങുകൾ, കൃഷി എല്ലാ കൃഷി ഭവൻ വഴിയും 1000 കണക്കിന് തെങ്ങും തൈകളും നമുക്ക് വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല രീതിയിൽ അത് 50% സബ്സിഡിയിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഉറപ്പിക്കും നല്ലൊരു ക്വാളിറ്റി തൈകൾ നമ്മൾ അഷ്വറായിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ കാർഷിക കോളേജുകൾ, അവിടെയൊക്കെ നമ്മളിത് വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അതൊക്കെ അത്ര നല്ല സെലക്ട് ചെയ്ത് എന്താണ് അതിന് മാതൃവൃക്ഷമൊക്കെ വളരെ സെലക്ട് ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇങ്ങനത്തെ സൊസൈറ്റികളൊക്കെ നമുക്കൊരു എന്താണ് അതൊക്കെ നമുക്കൊരു എന്താണ് ശാസ്ത്രീയപരമായി നമുക്കൊരു സർട്ടിഫിക്കേഷനോ ഒരു ഗ്യാരണ്ടിയോ തരാൻ പറയാൻ പറ്റില്ല. അവർ അതല്ല അല്ല അതൊക്കെ അതിൽ തെങ്ങന്നെയായിരിക്കും. പക്ഷെ അതിൽ വെറൈറ്റി അത് ഹൈബ്രിഡ് ആണോ
1: സത്യാവസ്ഥയുണ്ട്
0: നമുക്കത് ഉറപ്പ് പറയാൻ സാധിക്കും.
2: പിന്നെ സാറേ തിരു കടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ എന്താ പറയാ
0: കൊമ്പൻ ജില്ലയായിരിക്കും അല്ലെ?
2: അതിനെന്താ സാറേ
0: അത് കൊമ്പൻ ജില്ലയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇലകള് കത്രിക കൊണ്ട് മുറിച്ച പോലെ ഉണ്ടോ? അതെ, കത്രികളോ. അതാണ് കൊമ്പൻ ജെല്ലിയുടെ അത്. പക്ഷെങ്കിൽ അത് അതിൻ്റെ അകത്ത് ചെല്ലി ഉണ്ടോ നോക്കണം. കാരണം ഇല അകത്ത് നിൽക്കുമ്പോഴാണ് ഇത് ചെല്ലി കുത്തുന്നതും ആ ചെല്ലി കുത്തിയ ഇല വിരിഞ്ഞ് പുറത്തേക്ക് വരുമാണ് അത് കത്രികൊണ്ട് മുറിച്ച പോലെയുള്ളത്. അതിൻ്റെ അത് നമ്മൾ ചെയ്യേണ്ടത് അത് അടുത്ത് വല്ല ചാണകത്തിൽ കുഴിയോ വല്ലതുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇത് പുഴു കണ്ടുവരുന്നത് പൊതുവേ ചാണകത്തിലാണ്. ചാണക പുഴു എന്ന് പറയുന്ന ഒരു വെള്ള കളർ പുഴു ഇല്ലേ, അതാണ് ചെല്ലിന്റെ ലാർവ എന്ന് പറയുന്നത്. ചെല്ലിയുടെ പുഴുവിന്റെ ദശ, പുഴുദശ. ആ ലാർവയെ നമ്മൾ നശിപ്പിക്കലാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് പൊതുവെ ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. നമ്മൾ പെരുവലത്തേൻ്റെ ഇല, പെരുവലം ഉണ്ടല്ലോ നമ്മൾ ക്ലിയോ ഡെൻഡ്രോൺ എന്നൊക്കെ പറയാം, പെരുവലം, അതിന്റെ ഇല പുതുതായിട്ട് കൊടുത്താൽ തന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ടും ആ ചെല്ലിന്റെ ഈ പുഴുക്കൾ അത് നശിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ തെങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ തെങ്ങിൽ പൂഴി ഈ കവിളുകളിൽ പൂഴി ഇട്ട് കൊടുക്കുക. പൂഴിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പൊടി രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനി, അതായത് നമ്മളിപ്പം ലഭ്യമായ പൊടി രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനി നമുക്ക് കുറച്ചൊരു 5 മുതൽ 10 ഗ്രാം ആ പൂഴീനോട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ ഈ ചെല്ലി നശിച്ചു പോകും. അപ്പം ഈ പൂഴി ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചെല്ലിൻ്റെ കഴുത്തിൻ്റെ അവിടെ മാത്രമേ ഇതിന് കുറച്ച് ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പിൽ മുറിവ് വരാനും ആ മുറിയിലൂടെ കീടനാശിനി ഇറങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ പൂഴി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറച്ച് നമ്മൾ പാറ്റ ഗുളിക ഉണ്ടല്ലോ, നമ്മൾ ഈ കൂറമുട്ട എന്നൊക്കെ പറഞ്ഞ പാറ്റ ഗുളിക, അത് ഇതിൻ്റെ കവിളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലികൾ അകന്നു നിൽക്കും, ഇത് വന്ന് വീണ്ടും വന്ന് ആക്രമിക്കില്ല. അല്ല അത് നമ്മളിപ്പം പൂഴി ഇട്ട ശേഷം അത് നശിപ്പിച്ച ശേഷം പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ നമുക്ക് പാറ്റ ഗുളിക ഇട്ട് കൊടുക്കാം. പാറ്റ ഗുളിക
2: കൃഷിഭവനെ പറഞ്ഞിട്ട് പൂഴിന്റെ 200 ഗ്രാം പൂഴിയിൽ 20 ഗ്രാം
0: അതെ പൊടി രൂപത്തിൽ ഇപ്പൊ കാർബോ സൾഫാൻ ഉണ്ട്, പിന്നെ ലാംഡ സഹാലത്ര എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. അത് നിങ്ങൾ പൊടി രൂപത്തിലുള്ള കീടനാശിനികൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ വണ്ടും പൊടി എന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ കിട്ടുന്നത്
2: വീട്ടിൽ
0: ആ വണ്ടും പൊടി പൂഴിയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താലും നമുക്ക് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും. നിർബന്ധമായിട്ടും പൂഴി ഇട്ട് കൊടുക്കണം, കവിളുകളെല്ലാം പൂഴിയും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം.
2: ഓക്കെ,
0: വണ്ടും പൊടി പൂഴിയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം.
1: ഓക്കെ, അപ്പൊ അശേട്ടാ വിളിച്ചതിൽ സന്തോഷം. മറ്റു സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഈ ശ്രോതാവ് വിളിച്ച ഒരു കാര്യവും ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, കാരണം ഇങ്ങനെ പലരും കബളിപ്പിക്കപ്പെടുന്നുണ്ടോ? കാരണം ഇതിൻ്റെ ഒരു ഈ തൈയുടെ ഒരു വിശ്വാസത അല്ലേ നമ്മൾ, കാരണം വർഷങ്ങളോളം പരിചരിച്ചിട്ടാണ് ഈ തേങ്ങ ഇത് കായ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിന് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സങ്കടം
0: തീർച്ചയായും
1: വളരെ വലുതാണ്. എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത, നമുക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള തേങ്ങ? സാറ് നേരത്തെ ഒന്ന് പറഞ്ഞു.
0: അതെ അതെ. അല്ല, എന്തുകൊണ്ടാലും ഇപ്പം നമ്മളിപ്പോൾ തെങ്ങിന് വില, തേങ്ങക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റ് വില കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പല നേഴ്സറികളും വീടുകളിൽ നിന്ന് എന്താണ് ഓർഡർ എടുക്കുകയും അത് തൃശ്ശൂരിൽ നിന്നാണ് മണ്ണൂത്തി എന്നൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് വീടുകളിലോളം പല പ്രൈവറ്റ് നേഴ്സറികളും ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. എല്ലാം തട്ടിപ്പ് എന്ന് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇതിന് സർട്ടിഫിക്കേഷൻ നമുക്ക് ഉറപ്പു വരുത്തുന്നെങ്കിൽ നമുക്കൊന്ന് നമ്മളെ കൃഷി ഭവനുമായിട്ട്, നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഓരോ കൃഷിഭവനം ഉണ്ടല്ലോ, പഞ്ചായത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെങ്ങും തൈകൾ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട് എല്ലാ ജില്ലകളിലും, ഓരോ എല്ലാ ജില്ല 14 ജില്ലയിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും യൂണിവേഴ്സിറ്റിൻ്റെ കോളേജുകളും ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് ഈ തെങ്ങും തൈകൾ നമുക്ക് ബുക്ക് ചെയ്ത് വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് തെങ്ങും തൈകൾ നമുക്ക് നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർഡായിട്ട് നമുക്ക്, കാരണം ഈ തെങ്ങ് പെട്ടെന്ന് തൈ കണ്ടാൽ ഹൈബ്രിഡാണോ അല്ലെങ്കിൽ നമുക്ക് ഇത് കുറ്റിയടിയാണോ എന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. കുറ്റിയടിക്ക് പൊതുവെ റേറ്റ് കുറവാണ്, അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടിയാണ് ഹൈബ്രിഡിന്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, ഹലോ ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഓ നമസ്കാരം.
1: ആ പേര് പറയൂ. പേര് പറയോ, പേര്?
3: കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൻ വേളം.
1: ഓക്കെ ഓക്കെ, സംശയം എന്താണ് ചോദിക്കൂ.
3: ഞങ്ങളൊരു തെങ്ങും തൈ വാങ്ങിയായിരുന്നു, അത് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്നാ പറഞ്ഞ. ഇപ്പൊ 4 കൊല്ലായിട്ടും അത് കായ്ച്ചിട്ടില്ല.
0: അത് ഈ വിഷയം തന്നെ ചർച്ച ചെയ്തോണ്ടേ, നമ്മളിപ്പം പൊതുവെ ചർച്ച ചെയ്തോണ്ട വിഷയമാണ്. അതിപ്പം എവിടെ നിന്നാണ് വാങ്ങിയത്?
3: അത്
0: കൃഷിഭവനിൽ നിന്നാണോ? ആ എവിടുന്ന് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 3-2.5 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 3-3.5 കൊല്ലം എടുക്കും ഒരു ഹൈബ്രിഡ് ആണെങ്കിൽ അത് കായ്ച്ചു വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചെറിയ വേരിയേഷൻസ് ഒരു 4 കൊല്ലം വരെ പോവാം, കാരണം അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പിന്നെ മണ്ണിൻ്റെ ഗുണമേന്മയും ഒക്കെ എൻ്റെ പാട്ടാണ്. ഇപ്പം കായ്ക്കണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. ചുവട്ടിൽ നല്ല രീതിയിൽ കുമ്മായം ഇട്ട് കൊടുക്കുക. കുമ്മായം കഴിഞ്ഞ് ഇട്ടിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ പൊട്ടാഷ് വളം നമ്മൾ ഇട്ട് കൊടുക്കുക. ആ പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കുന്ന ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 1.5 കിലോ താഴെയായിട്ട് നമുക്ക് ഈ മെയ് അവസാനത്തോട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഒരു 400 ഗ്രാമോളം നമുക്ക് ഈ മെയ് അവസാനം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആ മാസങ്ങളിൽ നമ്മൾ 3/4 കിലോളം പൊട്ടാഷ് ഇടണം. അതായത് നമ്മളിപ്പം 400 ഗ്രാം ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 750 ഗ്രാം ആ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കായ്ക്കേണ്ടതാണെങ്കിൽ ഇപ്പം കായ്ച്ചിട്ട് അത് കായ് ഫലം തരേണ്ടതാണ്.
3: ഇപ്പം 4 വർഷമായി.
0: അതാ പറഞ്ഞത്, നിങ്ങൾ ഈ തോതിൽ ഒന്ന് പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കൂ, അത് വരും. അതങ്ങനെ, പക്ഷെ അത് ഉറപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഹൈബ്രിഡ് ആണെന്ന് ഉറപ്പിക്കണേ. അല്ലെങ്കിൽ കുറ്റിയടിയൊക്കെ ആയി വരാൻ വേണ്ടി 6-8 വർഷത്തിന് മുകളിൽ കുറ്റിയടിയിൽ അത് കായ് പിടിക്കാൻ വേണ്ടി ടൈം എടുക്കും.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശരി,
3: ഓക്കെ ഓക്കെ.
1: ഇപ്പം പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഒരു തൈ ഏത് രീതിയിലാണ് നമുക്കിത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുക, അങ്ങനെ അത് മനസ്സിലാക്കാം അല്ലേ, അതിനെ കുറിച്ചാണ് ഒന്ന്.
0: അതെ, നമ്മളിപ്പം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. കാരണം വെച്ചാൽ ഈ 500 രൂപ എന്ന് പറഞ്ഞല്ലോ ഹൈബ്രിഡ്.
1: അതെ
0: അതല്ലേ, നമ്മളിപ്പോ കൃഷിഭവനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഹൈബ്രിഡ് കൊടുക്കുക 125 രൂപക്ക.
1: ശരി
0: അല്ലേ, ഇനി 250 രൂപയാണ് MRP വരുന്നത്. 500 രൂപ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊള്ളലാഭമാണ്, ഒരിക്കലും നമുക്ക് എന്താണ് പറയാൻ പറ്റുക അത്ര റേറ്റ്. പിന്നെ പ്രൈവറ്റ് നേഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷേങ്കിൽ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കൃഷിഭവനിൽ കിട്ടിയ നല്ല ഇനം തൈകൾ 125 രൂപക്ക് ഹൈബ്രിഡും 50 രൂപക്ക് നമുക്ക് കുറ്റിയടിയും നമുക്ക് കഴിഞ്ഞ വർഷം വരെ അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ല തോതിൽ. ഇപ്പം തേങ്ങക്ക് വില കൂടിയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് ആൾക്കാരും. കാരണം നമ്മൾ ഇത് കൃഷി വകുപ്പ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരുപാട് ഫാമുകൾ, കൃഷി വകുപ്പിൻ്റെ ഫാമുകളുണ്ട്, അവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ട് നല്ല ഇനങ്ങൾ കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്നത്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ കുഞ്ഞുമംഗലത്തിന് ലക്ഷ്മണൻ.
1: ആ എന്താണ് സംശയം? എന്താണ്
4: സാർ, ഞാൻ കഴിഞ്ഞ കൊല്ലം യൂട്യൂബിലൊരു പരസ്യം കണ്ടിട്ടേ,

0: ഈ മറ്റേ ഹോമിയോ ഗുളിക,
1: നമ്മൾ നേരത്തെ അത് പറഞ്ഞു,
0: ഹോമിയോ ഗുളിക വേരിൽ കൂടി കലക്കി കൊടുത്താൽ 30 എണ്ണം ഒരു ദിവസം വെള്ളത്തിൽ കലക്കി കൊടുത്താല് എലിശല്യം ഉണ്ടാവില്ല, തേങ്ങ കൊല കൊലയായിട്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു മരുന്ന് വാങ്ങിച്ചിരുന്നു 500 രൂപ. അങ്ങ് ഓൺലൈനിൽ പോസ്റ്റ് ഓഫീസിൽ വന്നതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നല്ലൊരു അറിവ്
1: പറയാം. അത് ലക്ഷ്മണോട് മാത്രമല്ല ശ്രോതാക്കളോട് മൊത്തം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഹോമിയോ ഗുളിക ഈ ശരിക്കും പറഞ്ഞ തട്ടിപ്പാണ്. ഈ തെങ്ങിന്റെ കാര്യത്തില് തെങ്ങിന് ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞത് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും അത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് അത് സർക്കുലറിനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞ് വെക്കുന്ന സാധനം, അങ്ങനെ സംഭവം തെങ്ങിന് എന്താണ് അത് പ്രായോഗികമല്ല, അതിന് ശാസ്ത്രീയപരമായ ഒരു തെളിവും ഇല്ല അങ്ങനത്തെ ഹോമിയോ ഗുളിക ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ വാങ്ങിക്കാതിരിക്കുക, നമ്മൾ സാധാരണ നമ്മൾ ഉള്ള വളങ്ങൾ വളപരിചരണവുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കാര്യമുള്ളൂ. അത് ഒരു തട്ടിപ്പ് തന്നെയാണ് ഹോമിയോ മരുന്ന് തെങ്ങുകളിൽ നിന്ന് പറഞ്ഞ തട്ടിപ്പാണ്.
0: ആ
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
1: അതിപ്പോ എല്ലാവർക്കും ഉള്ള
2: വലിയ
1: വിഷയമാണ്, കാരണം അതൊരു വളരെ
2: ആയുർവേദ ഗുളിക,
1: ആയുർവേദ
2: ഗുളിക എന്നൊക്കെ പറഞ്ഞു
1: തെങ്ങിന് ഹോമിയോ ഗുളിക ഇട്ട് കഴിഞ്ഞാൽ കൊമ്പൻ ജെല്ലി വരില്ല, ചെമ്മൻ ജെല്ലി വരില്ല, ചെന്നീരൊലിപ്പ് വരില്ല എന്നൊക്കെ പറഞ്ഞ് അത് നല്ല ഒരു പബ്ലിസിറ്റി ആൾക്കാർ കൊടുക്കുകയും തട്ടിപ്പുകാരിങ്ങനെ പല രീതിയിലും മാർക്കറ്റിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പ് ഇടപെട്ടുകൊണ്ട് അത് എന്താണ് അത് തെറ്റ മീൻസ് അങ്ങനെ ഒരു സംഭവം സയന്റിഫിക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പ് കാർഷിക സർവകലാശാലയും സർക്കുലർ ഇറക്കിയിട്ടുണ്ട്.
2: അപ്പോൾ അതോടൊപ്പം തന്നെ സാർ, ഇതിൻ്റെ ഒരു പരിചരണ രീതിയുമൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ, സാധാരണ ഇതിനൊരു സ്ഥലം തയ്യാറാക്കൽ അതുപോലെ തന്നെ നടീൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: ഇപ്പം നമുക്ക് പ്രധാനപരമായിട്ടും നമുക്കിപ്പോൾ നഴ്സറി പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് നല്ലൊരു എന്താണ് തെങ്ങിൻ തൈ സെലക്ട് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ കർഷകരോടൊക്കെ പറയുന്നത് നിങ്ങൾ തെങ്ങ് ഒരു നഴ്സറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ തൈ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ പറയാറ് ഒരു 5 മുതൽ 6 പൂർണ്ണമായി തുറന്ന ഇലകൾ, ഓപ്പൺ ലീഫ് എന്ന് പറയാം, 5 മുതൽ 6 ഇലകൾ അതിന് തൈക്ക് വേണം
2: ഉണ്ടായിരിക്കണം.
1: ഒന്ന്, രണ്ടാമത്തേത് അതിൻ്റെ ഈ കോളർ ഗേത്ത്, എൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്ന തടി, തടിയുടെ വണ്ണം ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്ററോളം ആ വണ്ണം വട്ടത്തിൽ അത് കിട്ടുവാണെങ്കിൽ, ഈ രണ്ട് ക്വാളിറ്റീസ് നോക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു സീഡ്ലിംഗ് ആണ് എന്ന് നമുക്ക് പറയാം.
2: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ ശ്രീകണ്ഠാപുരത്തു നിന്നാണ് വിളിക്കുന്നത്.
2: പേര് പറയൂ.
3: എഴുത്തമ്മ.
2: എന്താണ് സംശയം? എന്താണ്?
3: എനിക്ക് ഈ തെങ്ങ് ഇപ്പൊ മഴ തുടങ്ങിയപ്പം തെങ്ങിന് എന്തെല്ലാം വളം പ്രയോഗിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാവോ?
2: ഓക്കെ ഓക്കെ.
1: അതിപ്പം തെങ്ങ് ഇപ്പൊ എത്ര വർഷമായി നമ്മൾ നട്ടിട്ട്?
3: വലിയ കായ്ക്കുന്നതുണ്ട്, ഇടത്തരമുണ്ട്, കുഞ്ഞുണ്ട്.
1: അതിപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറയാം, നമുക്ക് പല ഘട്ടങ്ങളിലാണ് നമുക്ക് പൊതുവേ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വർഷം നമ്മൾ ചെറിയ ഒരു വർഷമൊക്കെ നട്ടിട്ടുള്ള തെങ്ങിനാണെങ്കിൽ നമുക്കൊരു 25 കിലോളം നമുക്ക് ജൈവ വളങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. 25 കിലോളം ജൈവ വളങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂറിയ ആണ് നമ്മൾ പൊതുവേ നൈട്രജന് വേണ്ടി പറയാറ്. അത് കേൾക്കുന്നുണ്ടാവുമല്ലോ. അത് നമ്മളിപ്പം യൂറിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ ഈ ആൾക്കാർ മാറിപ്പോരുത് പറയുന്നത്, കാരണം ഒന്നാം വർഷം പ്രായമുള്ള തെങ്ങിനാണ് പറയുന്നത്, ഒരു 70 ഗ്രാമോളം യൂറിയ നമ്മൾ തുറന്ന ശേഷം, നമുക്ക് ആദ്യം തെങ്ങ് തുറന്ന ശേഷം നമ്മൾ 2-3 ഘട്ടങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത് കുമ്മായിട്ട് കൊടുക്കണം, പിന്നെ ജൈവവളങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം രാസവളങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കുമ്മായിട്ട് കൊടുത്തിട്ട് നമുക്ക് രാസവളങ്ങൾ ജൈവ രാസവളങ്ങൾ കൊടുത്ത് അവസാനം ജൈവവളങ്ങൾ കൊടുക്കാം. അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞുണ്ടായി നമുക്കിപ്പോൾ ആദ്യം ചെറിയ ഇതൊക്കെയാണെങ്കിൽ 1/2 കിലോളം കുമ്മായം, ഒരു വർഷമൊക്കെ പ്രായമുള്ള തെങ്ങുകൾക്ക് നമുക്ക് 1/2 കിലോളം കുമ്മായം കൊടുക്കാം. അതിന് കൂടുതൽ നമുക്ക് 25 കിലോളം നമുക്ക് ജൈവവളങ്ങൾ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ജൈവവളങ്ങൾ കൊടുക്കാം. ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ജൈവവളം എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കും നമ്മൾ കടയിൽ കിട്ടുന്ന കടലപ്പിണ്ണാക്കാണ് ഈ വേപ്പ് മണ്ണാക്കാണ്, അതൊന്നും മാത്രമല്ല ജൈവവളങ്ങൾ. നമുക്ക് വീട്ടിൻ്റെ അടുത്ത് സാധാരണ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, പച്ചക്കറി മുറിച്ച് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ മുറിച്ച് പച്ചക്കറി ഉണ്ട്, അതുവരെ നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തോലുകൾ, നമുക്ക് തോലുകൾ ജൈവവളമാണ്, ചാണകപ്പൊടികൾ ജൈവവളമാണ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് രാസവളങ്ങൾ കൊടുക്കാൻ സാധിക്കും. രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ യൂറിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വർഷം പ്രായമുള്ള തെങ്ങിന് തവണയാണ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു തവണ നമ്മൾ കൊടുക്കുന്നു, പിന്നെ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ വീണ്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മെയ് ഈ യൂറിയ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ മെയ് മാസങ്ങളിൽ കൊടുക്കുന്നത് 70 ഗ്രാമോളം യൂറിയ നമ്മൾ മെയ് മാസങ്ങളിൽ കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 170 ഗ്രാമോളം യൂറിയ, ഇത് കാർഷിക സർവകലാശാലയുടെ കണക്കാണ്, ആ കണക്കാണ്, 170 ഗ്രാമോളം യൂറിയ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ ഈ ഈ രണ്ടാം വർഷം പ്രായമുള്ള തെങ്ങിനാണെങ്കിൽ അതിൻ്റെ ഒരു വീണ്ടും ഒരു 200 ഗ്രാമോളം യൂറിയ നമ്മൾ മെയ് മാസങ്ങളിൽ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു 300-350 ഗ്രാം യൂറിയ സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുക്കണം. 3 വർഷമാണെങ്കിൽ വീണ്ടും ഒരു 100 ഗ്രാം കൂടി കൂട്ടി അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം. ഇപ്പം നമ്മൾ വലിയ കായ്ക്കുന്ന തെങ്ങുകൾക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 1 കിലോളം യൂറിയ നമ്മൾ ഒരു വർഷം കൊടുക്കണം. അത് സ്പ്ലിറ്റ് ആയിട്ട് നമുക്കൊരു 300-700 ആക്കിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ രാജ്ഫോസ് കൊടുക്കണം. രാജ്ഫോസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ പറഞ്ഞ പോലെ നമ്മൾ 1.5 കിലോ രാജ്ഫോസ് കായ്ക്കുന്ന തെങ്ങിന് നമുക്ക് കൊടുക്കാം. രാജ്ഫോസ് കൊടുക്കാം, മുസോറി ഫോസ് കൊടുക്കാം, ഫാക്ടം ഫോസ് കൊടുക്കാം, ഫോസ്ഫറസ് എന്തെങ്കിലും വളം കിട്ടണമേ ഉള്ളൂ. കാരണം വേരുൽപാദനത്തിനൊക്കെ ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പൊട്ടാഷ് കൊടുക്കാം. നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകൾക്കാണെങ്കിൽ 2.5 കിലോളം പൊട്ടാഷ് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം.
2: നമുക്കൊരു കോൾ ഉണ്ട്.
1: ഓക്കെ,
2: ഹലോ.
4: ഹലോ,
2: ആ നമസ്കാരം, കിസാനവാണിയിലേക്ക് സ്വാഗതം. പേര് പറയൂ. ലക്ഷ്മണ, പറയൂ, എന്താണ് സംശയം? റേഡിയോ ഉണ്ടോ അടുത്ത്? റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കും, അല്പം മാറി.
4: അപ്പോ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇന്നിട്ട് കുണ്ടുവളം അല്ലെങ്കിൽ കുണ്ടാക്ക്, ചാരകം, പിന്നെ എല്ലുപൊടി, പേട്ടം പോസ്, പച്ചിലവളം, ഇതാണ് ഉപയോഗിക്കല്. ഇക്കൊല്ലം ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ തടം എടുക്കണം. എന്നിട്ട് 1 കിലോ ഇത് കുമ്മായോ ഇടുക. അതിന് ശേഷം ഞാൻ പിന്നെ 2 കിലോ പൊട്ടാസ്, 2 കിലോ എല്ലുപൊടി, പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ചാണകവളം ഇങ്ങനെയെല്ലാം 3 സാധനം ഇടാനാണ് എന്റെ ഉദ്ദേശം.
1: അതെ.
4: പക്ഷെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇത് നിങ്ങൾ പറയുമ്പോൾ 1.5 കിലോ ആദ്യം ഇടാനൊന്നും കഴിയില്ല. കാരണം ഞാൻ നിൽക്കുന്നെടുക്കുന്നത് 2 കിലോമീറ്റർ അകലെയാണ് സ്ഥലം. എനിക്കാണ് 10-77 വയസ്സ് പ്രായമായി. ആയിരുന്നു ഒരു ഫ്രാക്ചർ വന്നിട്ടുള്ള അസുഖം വേറെയുണ്ട്. പിന്നെ ഒരു ശ്വാസം മുട്ടേണ്ട ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പലതവണ പോവാൻ വേണ്ടി കഴിയില്ല. ആദ്യം കുമ്മായ ഇട, അതിനുശേഷം പച്ചില വളം ഇട്ട് വെച്ചതിന് ശേഷം ഒരു സെപ്റ്റംബർ മാസം 3 ആകുമ്പോൾ മറ്റുള്ള വളം ഇട്ടാ പോരെന്നാണ്.
1: ലക്ഷ്മണേട്ടാ, ഇതിനിപ്പോൾ ഞാൻ നമ്മൾ ശാസ്ത്രീയപരമായി പറയുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ കുമ്മായം ഇട്ടിട്ട് ഒരു 10 ദിവസം നമ്മൾ ഇതിന് ഗ്യാപ്പ് കൊടുക്കണം. 8 മുതൽ 10 ദിവസം കൊടുക്കണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മളെ മണ്ണിൻ്റെ പുളിരസം കുറക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശമാണ് നമ്മൾ കുമ്മായത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ മറ്റു വളങ്ങൾ, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഒന്നിക്കൽ നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം, പിന്നെ രാസവളങ്ങൾ കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം ലക്ഷ്മണന് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ലക്ഷ്മണന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുമ്മായി ഇട്ട ശേഷം ഇപ്പം ജൈവവളങ്ങൾ ആദ്യം കൊടുക്കുക. അതിനുശേഷം ഇതെന്ന് വെച്ചാൽ
4: ഇത്
1: മതി, നല്ലതാണ്.
4: പിന്നെ അതിനുശേഷം മരത്തിന്റെ മേലെ നിന്ന് കിട്ടുന്ന തോലും
1: ചേർക്കും.
4: പിന്നെ ബാക്കിയുള്ള വളങ്ങളെല്ലാം ഒന്നായിട്ട്
1: 100 ദിവസം വഴിയില്ലാത്ത കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്ത ഒന്നും കൊടുക്കാത്തതിലും ഭേദം, നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഉൽപാദനത്തില് നല്ലതാണ്, തെങ്ങിന് നല്ലതാണ്, കാര്യമായ ഉൽപാദനങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. കാരണം
4: 2 കിലോ പൊട്ടാസ്,
1: അതെ,
4: 2 കിലോ യൂറിയ,
1: അതെ, 2 കിലോ വേണമെന്നില്ല, 1 കിലോ യൂറിയ കൊടുത്താൽ മതി.
4: പിന്നെ 2 കിലോ എല്ലുപൊടി,
1: 2 കിലോ യൂറിയ വേണമെന്നില്ല, 1 കിലോ യൂറിയ കൊടുത്താൽ മതി.
4: ആയിക്കോട്ടെ. 2 കിലോ എല്ലുപൊടി, 2.5 കൊട്ട ചാണകവളം.
1: ഇത് ഒന്നിച്ചു കൊടുക്കണ്ട, ഇത് ഒന്നിക്കൽ ആദ്യം കൊടുക്കുക, ചാണകമൊക്കെ ആദ്യം കൊടുക്കുക, പിന്നെ മൂടാൻ സമയത്ത് ഈ രാസവളങ്ങൾ കൊടുക്കുക. കാരണം ഈ ജൈവവും രാസവും കൂടി ഒന്നിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജൈവവളത്തിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്, നമ്മളെ മണ്ണിന് ഗുണമുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് നശിച്ചു പോകും ഈ രാസവളങ്ങൾ കെമിക്കൽസ് തട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് പറയുന്നത്, ഇത്ര ഒരു ഇടവേളകൾ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിക്കൽ നമുക്ക് ജൈവവളങ്ങൾ കൊടുത്തിട്ട് മൂടാൻ സമയത്ത് രാസവളങ്ങൾ കൊടുത്തിട്ട് അങ്ങ് മൂടുക, അല്ലെങ്കിൽ രാസവളം കൊടുത്തിട്ട് അവസാനം ജൈവവളങ്ങൾ കൊടുത്തിട്ട് മൂടുക. ആ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
2: ഓക്കെ, കോള് ഇടയിൽ കട്ടായി തോന്നുന്നു. അപ്പോൾ കേട്ടിട്ടുണ്ടാവും, എന്തായാലും പ്രോഗ്രാമിൽ കേട്ടിട്ടുണ്ടാവും ലക്ഷ്മണേട്ടൻ. ഈ തെങ്ങിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും

0: പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാൻ.
1: നമുക്ക് തെങ്ങിനെയും പൊതുവേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഓരോന്നിനും ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളും ഇതുമുണ്ട്. അപ്പോൾ നമ്മൾ പറയാറ് ആദ്യം രണ്ട് ഘട്ടങ്ങളായി വളങ്ങൾ കൊടുക്കുക എന്ന് പ്രധാന ഉദ്ദേശം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ലഭ്യമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു തന്നെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയ്ത മഴയത്തൊക്കെ നമ്മൾ യൂറിയും ഈ ഫോസ്ഫറിപ്പം, കാരണം നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, അതിലിപ്പോൾ നമ്മൾ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് തരത്തിൽ സ്പ്ലിറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തെങ്ങിന് വലിച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥേനെ എടുത്തു കൊടുത്താൽ നമുക്ക് എല്ലാം മൂന്ന് നേരം ആൻറ്റിബയോട്ടിക്, നമുക്ക് ഒരു ദിവസം ഒരു ഗുളിക എന്നല്ല പറയുന്നത്, ചിലപ്പം രാവിലെ രാത്രി എന്ന് പറയാറുണ്ട്. അത് കൂടുതൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ശരീരത്തിൽ, അതേപോലെ തന്നെ ചെടികൾക്കും മണ്ണിനും കൂടുതൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ആയിട്ട് ഡോസ് കൊടുക്കുന്നത്.
0: ഓക്കെ, ഏതായാലും നമ്മുടെ പരിപാടിയുടെ സമയം തയ്യാറായി.
1: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, തെങ്ങ് കൃഷി മഴക്കാല പരിചരണം എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ ശ്രീ കെ കെ ആദർശ് മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം ശ്രീജിത്ത് പാലയാട്, എം അശോകൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.

0: വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: ആകാശവാണി കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 4,500 രൂപ വീതം, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി കിൻഡലിന് തളിപ്പറമ്പ് 10,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തലശ്ശേരി 8,000 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 41,500 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 54,000 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 4,800 രൂപ വീതം, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 610 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

7:35 സയൻസ് കഫേ. അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. ആകാശവാണി കണ്ണൂർ. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: 아카시보니. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India, and they are growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യങ്കരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
4: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 മറ്റന്നാൾ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക.

0: ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെഎൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. ആർട്ടെമിസ് പദ്ധതി എന്നത് മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുകയും പിന്നീട് ചൊവ്വാഗ്രഹത്തിലേക്കുള്ള ദൌത്യങ്ങൾക്ക് അടിസ്ഥാനമൊരുക്കുകയും ചെയ്യാനുള്ള നാസയുടെ വലിയ ബഹിരാകാശ പദ്ധതിയാണ്. അപ്പോളോ മിഷന്റെ തുടർച്ചയാണ് ഈ പദ്ധതി. ഗ്രീക്ക് പുരാണത്തിൽ ആർട്ടെമിസ് ചന്ദ്രദേവതയാണ്. അവൾ അപ്പോളോയുടെ സഹോദരിയാണ്. അതുകൊണ്ടാണ് അപ്പോളോ മിഷന്റെ തുടർച്ചയായ പദ്ധതിക്ക് ആർട്ടെമിസ് എന്ന പേര് വന്നത്. അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേക്ഷണ വീഥികളിലൂടെ ഒരു സഞ്ചാരം. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു.
2: ഭാവനയിൽ നിന്ന് റോക്കറ്റിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക്, അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ. നമസ്കാരം. മനുഷ്യരെക്കാലത്തും മാനത്തെ ചന്ദ്രനെ നോക്കി വിസ്മയിച്ചിട്ടുണ്ട്. അതിന് പല പേരുകൾ കൊടുത്ത് നമ്മൾ ആരാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് കലണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നോക്കി യാത്രകൾ നടത്തി, അതിനെ നോക്കി കവിതകൾ എഴുതിയിട്ടുണ്ട്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ കാണിച്ച് നമ്മൾ പാടിയിട്ടുണ്ട്. ആ അമ്പിളി അമ്മാവൻ്റെ അരികിലേക്ക് മനുഷ്യൻ നടത്തിയ യാത്രകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആകാശത്തിലെ ആ വെള്ളിത്തളികയെ ഒന്ന് തൊടാൻ, ഒന്ന് അടുത്തറിയാൻ നമ്മൾ മനുഷ്യർ മോഹിക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. 400 വർഷം മുമ്പ് ശാസ്ത്രം ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത കാലത്ത് ജോഹന്നാസ് കെപ്ലർ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. ആകാശത്തെ ഗ്രഹചലന നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു. ജോഹന്നാസ് കെപ്ലർ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ സോംനിയം എന്ന ഒരു കഥാപുസ്തകത്തിലെ നായകൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് വിവരിച്ചത്. ഭൂമിയിൽ നിന്നും ലെവാനിയ എന്ന് അദ്ദേഹം വിളിച്ച ചന്ദ്രനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണിത്. അന്ന് ലെവാനിയ എന്ന് ഉദ്ദേശിച്ചത് ചന്ദ്രനായിരുന്നു. അന്ന് റോക്കറ്റുകളില്ല, സ്പേസ് ക്രാഫ്റ്റ് ഇല്ല. കെപ്ലറുടെ ഭാവനയിൽ ആകാശത്തിലെ ചില അദൃശ്യ ശക്തികളാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചത്. 1865 ഷൂൾ വേൺ എഴുതിയ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള യാത്ര എന്ന കഥയിൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്നത് ഒരു വമ്പൻ ഒരു പീരങ്കി തോക്ക് വഴിയാണ്. കെപ്ലർ സ്വപ്നം കണ്ട് 3.5 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. പക്ഷേ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അദൃശ്യ ശക്തിയോ പീരങ്കിയോ ഒന്നുമല്ല, ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ Saturn V എന്ന റോക്കറ്റാണ്. അപ്പോളോ ആർട്ടെമിസ് ദൌത്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ റോക്കറ്റിനെക്കുറിച്ച് അല്പം അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് റോക്കറ്റ്? ഒരു ഉപഗ്രഹം അല്ലെങ്കിൽ ഒരു വസ്തു ഭൂമിക്ക് പുറത്ത് ഭൂമിയെ ചുറ്റിത്തിരിയണമെങ്കിൽ അവിടേക്ക് ആ വസ്തുവിനെ നമ്മൾ എത്തിക്കണം. നമ്മളൊരു പന്ത് ദൂരേക്ക് എറിഞ്ഞാൽ അത് ദൂരെ ചെന്ന് വീഴും. ഒരു ടവറിൻ്റെ അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ചെന്ന് നമ്മൾ പന്തെറിഞ്ഞാൽ അത് കുറേ കൂടി ദൂരെ ചെന്ന് വീഴും. പന്തിനൊരു നിശ്ചിത വേഗതയുണ്ടാകുമ്പോൾ അത് തിരശ്ചീന ദിശയിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഭൂമിയുടെ വക്രതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിയുടെ വളവിന് സമാന്തരമായി സഞ്ചരിക്കും. അതൊരിക്കലും ഭൂമിയിലേക്ക് വീഴില്ല. അതായത് ആ പന്ത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഭൂമിയിൽ നിന്നുമുള്ള

ഉയരത്തിനനുസരിച്ച് ഈ ഭ്രമണ വേഗത വ്യത്യസ്തമായിരിക്കും. ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു സാങ്കല്പിക സർക്കിൾ, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു ദീർഘവൃത്തം, എലിപ്സ്, അതിൽ ഒരു പ്രത്യേക വേഗതയിൽ കറങ്ങിയാൽ ഭൂമിയിലേക്ക് വീഴില്ല. ഭൂമിയെ അത് ചുറ്റിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നു. ഗ്രാവിറ്റി കാരണമാണത് ആകർഷിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ ആകർഷിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെയും വലിക്കുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയിലേക്ക് ഒരിക്കലും വീഴുന്നുമില്ല. യഥാർത്ഥത്തിൽ അത് സദാ വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് ഒരു നിശ്ചിത വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാലാണ് അത് താഴെ വീഴാത്തത്. അതുപോലെ തന്നെ ഒരു ഉപഗ്രഹം സ്ഥിരമായി ഭൂമിയിലേക്ക് വീഴുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, വീഴുന്നില്ല. അതുകൊണ്ട് ഉപഗ്രഹത്തിനുള്ളിൽ ഭാരമില്ലായ്മ അഥവാ വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടും. ഉപഗ്രഹ യാത്രികർ സാറ്റലൈറ്റിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്ന ഭ്രമണ വേഗത, പ്രവേഗം, ഓരോ ഉയരത്തിലും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ലോ എർത്ത് ഓർബിറ്റ്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 160 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ഓർബിറ്റുകളിൽ, ഉദാഹരണത്തിന് 400 കിലോമീറ്റർ ഉയരെയുള്ള ഒരു ഓർബിറ്റിൽ ഭ്രമണ വേഗത ഏകദേശം 8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിലാണ്. ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിൽ അത് ഭൂമിയെ ചുറ്റിയാൽ 90 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരാൻ പറ്റും. മിഡിൽ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റുകളിൽ, അതായത് 2000 മുതൽ 35,756 കിലോമീറ്റർ വരെ, ഇതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി 4 മുതൽ 5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 35,756 കിലോമീറ്റർ മുകളിലുള്ള അല്ലെങ്കിൽ ആ ഉയരത്തിലുള്ള ഓർബിറ്റിന് 3.07 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയുണ്ടായിരിക്കും. അതായത് ഭൂമിക്കടുത്തുള്ള ഓർബിറ്റുകളിൽ കൂടുതൽ വേഗത്തിലും ഏറ്റവും അകലെയുള്ള ഓർബിറ്റിൽ വേഗത കുറഞ്ഞുമാണ് അതിൻ്റെ ഭ്രമണ വേഗത ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപഗ്രഹം 35,756, ഏതാണ്ട് 36,000 കിലോമീറ്റർ ഉയരെയുള്ള ഈ ഓർബിറ്റിലൂടെയാണ് ഭൂമിയെ ഉപഗ്രഹം ചുറ്റുക. 24 മണിക്കൂർ എടുക്കും ഒരു തവണ ചുറ്റി വരാൻ. അതുകൊണ്ട് ഈ ഉപഗ്രഹം ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നേരെ മുകളിൽ ചലിക്കാതെ നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഇതിനെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ജിയോ സ്റ്റേഷണറി ഓർബിറ്റാണിത്, ഭൂസ്ഥിര പാത. എന്നാൽ അവിടെയും ഭൂമിയുടെ ഗുരുത്വാകർഷണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പറന്നുപോയേനെ. ഈ ഗ്രാവിറ്റിയെ, ഗുരുത്വാകർഷണത്തെ എതിർത്ത് ഭ്രമണപഥത്തിൽ ഒരു ശൂന്യാകാശ വാഹനത്തെ എത്തിക്കാൻ ആണ് നമ്മൾ റോക്കറ്റിനെ ഉപയോഗിക്കുന്നത്. റോക്കറ്റ് ഈ ഉപഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് ആ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക് ചെന്ന് പേടകത്തെ ആ ഭ്രമണപഥത്തിൽ ഇടുന്നു. ഇതിന് നല്ല ഊർജം ഉണ്ടായിരിക്കണം റോക്കറ്റിന്. റോക്കറ്റ് നേരെ മുകളിലോട്ട് പോകുന്നതിന് പകരം ചരിഞ്ഞാണ് സഞ്ചരിക്കുക. നേരെ പോയാൽ നമ്മുടെ ഉപഗ്രഹ വാഹനത്തിന് കൊടുക്കേണ്ട ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള, തിരശ്ചീന ദിശയിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വേഗത കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ എത്രയും പെട്ടെന്ന് അതിനെ ക്രോസ് ചെയ്ത് പോകാൻ അത് പതുക്കെ ചരിഞ്ഞ് തന്നെ പോകണം. അതുകൊണ്ട് റോക്കറ്റ് സഞ്ചാരദിശയെ മെല്ലെ മെല്ലെ തിരിക്കുന്നു. റോക്കറ്റ് വിക്ഷേപണം ഭൂമധ്യരേഖയ്ക്ക് അടുത്താണെങ്കിൽ അതിന് മുകളിലുള്ള ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൽ എത്താൻ പറ്റും. ഭൂമധ്യരേഖയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ റോക്കറ്റിന് ഏറ്റവും കൂടുതൽ ഭാരം ഉയർത്താൻ പറ്റുമെന്നാണ് കണ്ടിട്ടുള്ളത്. 2nd World War ജർമ്മൻകാരാണ് ആദ്യം റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ബ്രിട്ടന് നേരെ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായി റോക്കറ്റിനെ ഉപയോഗിക്കുകയാണ് അന്നത്തെ കാലത്ത് ചെയ്തത്. മിസൈൽ എന്നാൽ റോക്കറ്റ് തന്നെയാണ് ശരിക്കും. ഒരേ ടെക്നോളജിയാണ് രണ്ടിനും. ആദ്യകാലത്ത് ഇതിന്റെ മറ്റ് പ്രയോജനങ്ങളെക്കുറിച്ച് ആർക്കും ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ജെറ്റ് പ്രൊപ്പൽഷൻ ടെക്നോളജി വികസിപ്പിക്കാൻ തുടങ്ങി. മിലിട്ടറി ടെക്നോളജി ആയിട്ടാണ് അവർ അത് വികസിപ്പിച്ചത്. പിന്നെയാണ് റോക്കറ്റ് ഉപയോഗിച്ച് ഭൂമിക്ക് പുറത്തേക്ക്, അതുപോലെ ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹത്തെ എത്തിക്കാനായി ശക്തിയേറിയ റോക്കറ്റ് ഉപയോഗിച്ച് സാധ്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അപ്പോളോ ദൗത്യങ്ങളിലേക്കും ആർട്ടമീസ് ദൗത്യങ്ങളിലേക്കും വരാം. ചാന്ദ്ര ദൗത്യങ്ങളിൽ ചരിത്രത്തിലേറെ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് അപ്പോളോ പ്രൊജക്റ്റും ആർട്ടമീസ് പ്രൊജക്റ്റും. നാസയുടെ ആദ്യത്തെ മനുഷ്യ ചാന്ദ്ര ദൗത്യമാണ് അപ്പോളോ മിഷൻ. അപ്പോളോ മിഷൻ 1960 ആരംഭിച്ചത്. 1960 ആരംഭിച്ച് 1972 വരെയായി നടന്ന ദൗത്യങ്ങളാണ്

അപ്പോളോ ദൗത്യങ്ങൾ. 1957 സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യ ആണ്, സ്പുട്നിക് ഉപഗ്രഹം വിക്ഷേപിച്ചു. ലേക്ക എന്ന പട്ടിയെ ഓർബിറ്റിൽ എത്തിച്ചു. സ്പേസിലെത്തുന്ന ആദ്യ മനുഷ്യനായ റഷ്യക്കാരൻ യൂറി ഗഗാറിനായി. വാലന്റീന തെരഷ്കോവ

സ്ഥാപിച്ചത് നാസയുടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായ ജെയിംസ് വെബ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ജെയിംസ് വെബ് നാസയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു അന്ന്. ജെയിംസ് വെബിന്റെ ബഹുമാനാർത്ഥമാണ് ഇന്നത്തെ ഏറ്റവും ആധുനികമായ സ്പേസ് ടെലസ്കോപ്പിനെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അമേരിക്കയുടെ ദേശീയ ബജറ്റിന്റെ 4% അന്ന് അപ്പോളോ പ്രൊജക്ടിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് 0.1% മാത്രമാണ് എന്നതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഒരുപാട് വെല്ലുവിളികളുള്ള യാത്രയാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുകയും സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ മിഷനുകളുടെയൊക്കെ ലക്ഷ്യം. എങ്ങനെയാണ് ഈ മിഷൻ നടക്കുന്നത്? റോക്കറ്റിലെ ഒരു മോഡ്യൂളിൽ ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്നു. രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് മോഡ്യൂളുകളാണ് ഇതിലുള്ളത്, കമാൻഡ് മോഡ്യൂളും ലൂണർ മോഡ്യൂളും. ചന്ദ്രനിലെത്തിയാൽ കമാൻഡ് മോഡ്യൂൾ ഓർബിറ്റിൽ തന്നെ നിന്ന് ലൂണർ മോഡ്യൂൾ വേർപെടുന്നു. ഈ ലൂണർ മോഡ്യൂൾ ആണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത്. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ലൂണർ മോഡ്യൂൾ ചന്ദ്രനിൽ നിന്നും പൊങ്ങി കമാൻഡ് മോഡ്യൂളുമായി ലോക്ക് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഇതിനുള്ള ടെസ്റ്റുകളാണ് നാസ അപ്പോളോ 11 മുതൽ 11 വരെയുള്ള ദൗത്യങ്ങളിൽ ടെസ്റ്റ് ചെയ്തത്. ഓരോ ടെസ്റ്റുകൾക്കും ശേഷം ഈ ദൗത്യങ്ങൾ പരിഷ്കരിച്ച് അപ്പോളോ 11 ഓരോ മിഷനും തൊട്ടു മുമ്പത്തേതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ടതും അഡ്വാൻസ്ഡുമായിരുന്നു. അപ്പോളോ 8 ആദ്യമായി യാത്രികരെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയി ചന്ദ്രനെ ചുറ്റുന്നത്. അവിടെ നിന്ന് വളരെ പ്രസിദ്ധമായ എർത്ത് റൈസ് ഭൗമോദയത്തിന്റെ മനോഹരമായ ചിത്രം അവർ പകർത്തി. അപ്പോളോ 10 മൂൺ ലാൻഡിംഗ് മിഷൻ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ ലാൻഡ് ചെയ്യുന്നില്ല. 1969 മനുഷ്യ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ആ സംഭവം നടക്കുന്നത്. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ കാൽ കുത്തുന്നത് ലോകമെമ്പാടുമുള്ള 600 ആളുകൾ ആനന്ദത്തോടെ വീക്ഷിച്ചു. ഭൂമിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി നടക്കുന്നത് ഒരു വിസ്മയം തന്നെയാണ്. ഈ ഗ്രഹത്തിലിരുന്നു കൊണ്ട് മനുഷ്യൻ തന്റെ ജാതിയും മതവും വംശവും രാജ്യവും മറന്നുകൊണ്ട് മറ്റെല്ലാ ടെൻഷനുകളും മത്സരങ്ങളും മാറ്റിവെച്ചു. എല്ലാവരും ഒന്നായി മാറിയ ഒരു നിമിഷമാണ് അത്. മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിയുടെ വലിയ കുതിപ്പായി മാറിയ നിമിഷം. അപ്പോളോ മിഷന്റെ 11 ദൗത്യത്തിലെ ആ രണ്ടു പേർ മാത്രമല്ല ചന്ദ്രനിൽ ഇറങ്ങിയത്. 1969 മുതൽ 1972 വിവിധ ദൗത്യങ്ങളിലായി ആകെ 12 അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഇങ്ങ് വരിക മാത്രമല്ല അവർ ചെയ്തത്, അവരവിടെ വണ്ടി ഓടിച്ചു, 90 കിലോമീറ്ററോളം സഞ്ചരിച്ചു. കൂട്ടത്തിൽ വനിതകൾ ഉണ്ടായിരുന്നില്ല. 12 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ ആയിരുന്നു. അപ്പോളോ മിഷനുകൾ 12, 13, 14, 15, 16, 17 നാസ പിന്നീട് നടത്തിയിട്ടുണ്ട്. അപ്പോളോ 13 പേടകത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ 3 സുരക്ഷിതരായിരുന്നു. ചരിത്രത്തിൽ ഇത് അറിയപ്പെട്ടത് എ സക്സസ്ഫുൾ ഫെയിലിയർ ആയാണ്. അപ്പോളോ 15, 16, 17 ദൗത്യങ്ങളിൽ ലൂണർ റോവറും കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോളോ 18, 19, 20 ദൗത്യങ്ങൾ കൂടി നാസ അനൗൺസ് ചെയ്തു, പക്ഷേ അതിനുവേണ്ട ഫണ്ട് അമേരിക്കൻ കോൺഗ്രസ് അനുവദിച്ചില്ല. അന്ന് റഷ്യയുമായി ഉണ്ടായിരുന്ന ശീതയുദ്ധം ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലാണ്. ബഡ്ജറ്റ് കട്ട് കാരണം ഈ ദൗത്യങ്ങൾ പിന്നീട് നടന്നില്ല. ആദ്യഘട്ടത്തിലെ മനുഷ്യ ചന്ദ്ര പര്യവേഷണങ്ങൾ 1972 അവസാനിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ചന്ദ്ര പര്യവേഷണ രംഗത്ത് പ്രവേശിച്ചു. 2007 ചൈന ചാങ് 1, 2008 ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. മനുഷ്യരെ ചന്ദ്രനിൽ അയക്കാനുള്ള ദൗത്യങ്ങൾ പിന്നെ അമേരിക്ക തുടർന്നില്ലെങ്കിലും പകരം റോബോട്ടിക് ശാസ്ത്ര ദൗത്യങ്ങൾ നടത്തി. എന്നാൽ അപ്പോളോ ദൗത്യങ്ങൾക്ക് 1/2 ശേഷം, കൃത്യമായി പറഞ്ഞാൽ 54 ശേഷം, മനുഷ്യൻ വീണ്ടും ചാന്ദ്രപദത്തെ തേടിപ്പോയി എന്ന് പറയാം. നാസയുടെ ചരിത്രപരമായ ചാന്ദ്ര ദൗത്യം Artemis 2, മാനവരാശിയുടെ മറ്റൊരു കാൽവെപ്പ്, ഒരു കുതിപ്പ്, ഒരു കുതിച്ചു ചാട്ടമാണിത്. മനുഷ്യരെ ചന്ദ്രന്റെ അരികെ എത്തിച്ച Artemis 2 ദൗത്യം ഭൂമിയിൽ നിന്ന് ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത അത്രയും ദൂരത്തേക്ക് ചന്ദ്രന്റെ അപ്പുറത്തുള്ള വശത്ത് വരെ എത്തി. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സഞ്ചരിച്ച ഏറ്റവും വലിയ ദൂരം 471 ആണ്. ആ ദൂരത്തിന്റെ റെക്കോർഡാണ് Artemis 2 മനുഷ്യർ തകർത്തത്. ഭൂലോകത്തിലെ മനുഷ്യരെല്ലാം ഏകമനസ്കരായി ഈ യാത്രയുടെ സുരക്ഷിതമായ പരിസമാപ്തിക്കായി കാത്തിരുന്നു. മനുഷ്യരാശിയുടെ

ഈ മഹായാത്രയിൽ നാലു മനുഷ്യർ ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തി. ഗ്രീക്ക് പുരാണങ്ങളിൽ വേഗതയുടെ ദേവതയാണ് അപ്പോളോ. അപ്പോളോ ദേവന്റെ ഇരട്ട സഹോദരിയായ ആർട്ടമിസ് വേഗതയുടെ ദേവിയായാണ് കരുതുന്നത്. ഗ്രീക്ക് കഥകളിൽ ഒരു മനുഷ്യനും ദേവനും വേഗതയിൽ ആർട്ടമിസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേഗതയുടെയും വിജയത്തിന്റെയും പ്രതീകമായ ദേവിയാണ് ആർട്ടമിസ്. ആറ് ദൗത്യങ്ങളാണ് ഈ ആർട്ടമിസ് പ്രൊജക്റ്റിൽ നാസ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2022 ആർട്ടമിസ് 1 സഞ്ചാരികളില്ലാതെ ചന്ദ്രനെ ഒന്ന് ചുറ്റി പറന്നു വന്നു. നാസയുടെ SLS എന്ന ഭീമൻ റോക്കറ്റിന്റെയും ഓറിയോൺ എന്ന പേടകത്തിന്റെയും ടെസ്റ്റിംഗ് ആയിരുന്നു ആർട്ടമിസ് 1 ലക്ഷ്യം. ആർട്ടമിസ് 2 ഒരു ഫ്ലൈ ബൈ മിഷൻ ആയിരുന്നു. ഫ്ലൈ ബൈ മിഷൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ ഇറങ്ങാതെ ചന്ദ്രന്റെ അടുത്തൂടെ പോയി തിരിച്ചു വരുന്ന മിഷൻ. 2026 April 1 ആർട്ടമിസ് 2 വിക്ഷേപിച്ചത്. ഈ ദൗത്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പഴയ അപ്പോളോ മിഷനിൽ 3 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 4 യാത്രികരാണ് ആർട്ടമിസിൽ ഉണ്ടായിരുന്നത്. ഒരു വനിതയും 3 പുരുഷയാത്രികരിൽ ഒരാൾ കറുത്ത വർഗത്തിൽപ്പെട്ടയാളുമെന്ന് നാസ എടുത്തു പറയുന്നുണ്ടായിരുന്നു. കമാൻഡറായി റീഡ് വൈസ്മാനും പൈലറ്റ് വിക്ടർ ഗ്ലോവറും അമേരിക്കക്കാരിയായ ക്രിസ്റ്റീന കോച്ച് എന്ന വനിത, കാനഡക്കാരൻ ജെർമി ഹാൻസൺ എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരും. ഓറിയോൺ എന്നാണ് യാത്രികർ ഉള്ള പേടകത്തിന് പേരിട്ടിരിക്കുന്നത്. ഓറിയോണിനെ വിക്ഷേപിച്ചത് SLS എന്ന റോക്കറ്റാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന റോക്കറ്റ്. ആദ്യം ഓറിയോൺ പേടകം 4 യാത്രികരുമായി 2 പ്രാവശ്യം ഭൂമിയെ ചുറ്റിയതിനു ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രനെ 10 വലം വെച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി. ചന്ദ്രനിൽ നിന്ന് വെറും 7500 കിലോമീറ്റർ ദൂരം അടുത്തുവരെ ഓറിയോൺ പേടകം പോയി. വൃത്താകാര പഥത്തിലാണ് ചന്ദ്രനെ ചുറ്റിയത്. ഒടുവിൽ യാത്രികർ സുരക്ഷിതമായി നമ്മുടെ ഭൂമിയിൽ തിരിച്ചെത്തിയതോടെ നമ്മളെല്ലാം അത് ശ്വാസമടക്കി പിടിച്ച് ആശ്വാസപൂർവം കണ്ടു. അപ്പോളോ മിഷനിലും ആർട്ടമിസ് മിഷനിലും ഉപയോഗിച്ച റോക്കറ്റ്, സ്പേസ് ക്രാഫ്റ്റ് എന്നിവയെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോളോ എന്നത് ദൗത്യത്തിൻ്റെ പേരാണ്. അപ്പോളോ മിഷനിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏറ്റവും കരുത്തുറ്റ Saturn V എന്ന ഭീമാകാരനായ റോക്കറ്റാണ്. 3.9 meter വീതിയും 6 cubic meter വോളയവും ഉണ്ടായിരുന്നു ഈ റോക്കറ്റിന്. ആർട്ടമിസിനാകട്ടെ 5 meter വീതിയും 9 cubic meter വോളയവും ഉള്ള താരതമ്യേന വലിയ മറ്റൊരു റോക്കറ്റാണ് SLS. നാസ ഇന്നേ വരെ നിർമ്മിച്ചതിൽ ഏറ്റവും കരുത്തുറ്റത്. ഓറിയോൺ എന്നത് ആർട്ടമിസിന്റെ പേടകമാണ്. ഓറിയോണിന്റെ ഒരു പ്രത്യേകത, ഒരു ശുചിമുറി, ഒരു ടോയ്ലറ്റ് ഇതിലുണ്ടായിരുന്നു. ഓറിയോൺ വാഹനത്തിന് ഉയർന്ന താപ കവചവുമുണ്ട്. ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന ചൂടുണ്ട്. ആ ചൂട് കുറക്കാൻ വേണ്ടിയാണ് ഈ താപ കവചം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓറിയോണിന്റെ വേഗത ഏതാണ്ട് 40,000 kilometers per hour, ഒരു മണിക്കൂറിൽ 40,000 kilometers വേഗതയെത്തും. അപ്പോഴുള്ള ചൂട് അതിന്റെ ബാഹ്യ കവചത്തിന് 2760 degrees Celsius എത്തിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന താപ കവചമാണ്, ഹീറ്റ് ഷീൽഡാണ് ഓറിയോണിന് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗത്ത് ഒരു വാഹനമിറക്കിയ രാജ്യം ചൈനയായിരുന്നു. Chang 4 എന്ന വാഹനം അവിടെ ഇറങ്ങി. 2 kilograms ചാന്ദ്ര മണ്ണ്, റഗോലിത്ത് എന്നാണ് ചാന്ദ്രമണ്ണിനെ നമ്മൾ പറയുന്നത്, 2 kilograms ചാന്ദ്രമണ്ണ് ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആർട്ടമിസ് 2 പ്രധാനമായും യാത്രികരുടെ സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കും പ്രാധാന്യം നൽകിയ മിഷനായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങാതെ തന്നെ ചെയ്യാവുന്ന നിരവധി സാങ്കേതിക പരീക്ഷണങ്ങൾ ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ആർട്ടമിസ് 2 ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യർക്ക് സുഖകരമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് പേടകത്തിനകത്ത് സുഖകരമായ താപനിലയും ഹ്യൂമിഡിറ്റിയും, അതായത് ഈർപ്പം, ഉണ്ടായിരിക്കണം. വെള്ളം, ഭക്ഷണം, ശൗചാലയം എല്ലാം ഇതിൽ വേണം. അവയൊക്കെ ആർട്ടമിസ് 2 പരീക്ഷിച്ചു. പക്ഷേ ശുചിമുറി, ടോയ്ലറ്റ് ഒരു പരാജയമായിരുന്നു. വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കണ്ടത്. 2027 നടക്കാൻ പോകുന്ന ആർട്ടമിസ് 3 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങാനാണ് പ്ലാൻ. പ്ലാൻ ഇങ്ങനെയാണ്. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള SpaceX സ്റ്റാർഷിപ്പ് എന്ന ലാൻഡർ ആ സമയമാകുമ്പോഴത്തേക്കും റെഡിയാവുകയാണെങ്കിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആർട്ടമിസ് 3 ഓറിയോണുമായി ബന്ധിപ്പിക്കും, ഡോക്ക് ചെയ്യുക എന്നാണ് ഇതിന് ശാസ്ത്രീയമായി പറയുന്നത്. അങ്ങനെ ആർട്ടമിസ് 3 ഓറിയോണുമായി ഡോക്ക് ചെയ്തു കഴിഞ്ഞാൽ യാത്രികർ സ്റ്റാർഷിപ്പിൽ കയറി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ഇറങ്ങി ഒരാഴ്ച പലവിധ പരീക്ഷണങ്ങൾ നടത്തി ചന്ദ്രനിലെ മണ്ണിന്റെ സാമ്പിൾ
ശേഖരിച്ച് വീഡിയോയും ഫോട്ടോയും എടുത്ത് സ്റ്റാർഷിപ്പിൽ കയറി ഓറിയോണിൽ പോയി ഡോക്ക് ചെയ്ത് ശേഖരിച്ച വസ്തുക്കൾ ഓറിയോണിലേക്ക് മാറ്റി ഭൂമിയിലേക്ക് തിരിച്ചുവരും. 30 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു യാത്രയാണിത്. പിന്നെ വരാൻ പോകുന്ന യാത്ര ആർട്ടെമിസ് 4 ദൗത്യമാണ്. 2028 ആർട്ടെമിസ് 4 ദൗത്യം നടക്കും. സ്ഥിരമായൊരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനും മറ്റുമാണ് ആർട്ടെമിസ് 4 പദ്ധതി. ലൂണാർ ഗേറ്റ്വേ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ചന്ദ്രനെ ചുറ്റുന്ന ബഹിരാകാശ നിലയം വിക്ഷേപിക്കും. ഭാവി ദൗത്യങ്ങൾക്ക് ഇടത്താവളമായി ഇത് ഉപയോഗിക്കാം. നാസയുടെ ശാസ്ത്ര ദൗത്യങ്ങൾ അത്ഭുതകരമായ കണ്ടെത്തലുകൾ നടത്തി. മനുഷ്യന്റെ അറിവിന്റെ സീമയെ വികസിപ്പിച്ചു എന്ന് പറയാം. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ചാന്ദ്ര പര്യവേക്ഷണത്തിന് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവമാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രം. അത് 3 കാരണങ്ങളാലാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ധാരാളം ഐസ് രൂപത്തിലുള്ള വെള്ളം അവിടുത്തെ ക്രേറ്ററുകളിൽ ഗർത്തങ്ങളിൽ ഉണ്ട്. ഗർത്തങ്ങളിൽ സൂര്യരശ്മി നേരിട്ട് പതിക്കാത്തതിനാൽ അവിടെ വെള്ളം ഐസ് രൂപത്തിൽ ധാരാളം ലഭ്യമാണ്. ഈ വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമാക്കി ഈ ഓക്സിജൻ ഉപയോഗിച്ച് അവിടെ നമുക്ക് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. 2. ഭൂമിയിൽ അപൂർവമായ ചില മൂലകങ്ങൾ, ഭൂമിയിൽ കിട്ടാത്ത ചില ഹീലിയം 3 പോലുള്ള മൂലകങ്ങളുണ്ട്. ആ ഹീലിയം 3 മൂലകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് പ്രദേശങ്ങളിൽ സുലഭമാണ്. ഊർജാവശ്യങ്ങൾക്ക് ഹീലിയം 3 നമുക്ക് ഉപയോഗിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന താരതമ്യേന അപകടരഹിതമായ ഊർജോൽപാദനം നടത്താൻ ഹീലിയം 3 നമ്മൾക്ക് ഉപയോഗിക്കാം. ഹീലിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ്. ഇത് അവിടെ ലഭ്യമാണ്. പിന്നെ 3 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഭാവി ദൗത്യങ്ങൾക്ക് വേണ്ടി ഈ ദക്ഷിണ ധ്രുവത്തിനെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ചൊവ്വയിലേക്ക് പോകാനും, ചൊവ്വയിലേക്ക് പോകുന്നത് അവിടെ മനുഷ്യ കോളനി സ്ഥാപിക്കാനുള്ള ഒരു സ്വപ്നമുണ്ട് മനുഷ്യന്. അപ്പോ ചൊവ്വയിലേക്ക് പോകാൻ ഒരു ഇടത്താവളമായി ചന്ദ്രന്റെ ഈ ദക്ഷിണ ധ്രുവ പ്രദേശം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത്. ഇവിടെ 3 ചിത്രങ്ങളെ പറ്റി സ്പർശിക്കാതിരിക്കാൻ പറ്റില്ല. 1610 ഗലീലിയോ ചന്ദ്രനെ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കി അവിടുത്തെ ഗർത്തങ്ങളൊക്കെ കണ്ടു. ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന് തെളിയിച്ച ആദ്യത്തെ നിരീക്ഷണമായിരുന്നു അത്. അദ്ദേഹം അതിന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ വളരെ ശരിയായിരുന്നു എന്ന് 1969 അപ്പോളോ ഭൗമോദയത്തിന്റെ ചിത്രമെടുത്തപ്പോ, 1969 മനുഷ്യൻ അവിടെ ലാൻഡ് ചെയ്ത് ഭൂമിയുടെ ഉദയത്തിന്റെ ചിത്രമെടുത്തപ്പോൾ മനസ്സിലായി. 2026 ആർട്ടെമിസ് 2 ഇപ്പോ എടുത്ത ഒറ്റ ഫ്രെയിമിൽ ഭൂമിയും ചന്ദ്രന്റെ ഉപരിതലവും എർത്ത് റൈസിന്റെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോ, ഓരോ തവണയും ശാസ്ത്രം പരിഷ്കരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ പോയില്ലെന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ടെന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. 1976 ബിൽ കേസിംഗ് എന്ന ഒറ്റ ഒരാളാണ് ഇതിന്റെ പുറകിൽ. അദ്ദേഹം അന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്, അമേരിക്ക സ്റ്റുഡിയോയിൽ സൃഷ്ടിച്ച കൃത്രിമ ചിത്രമാണ് അത് എന്ന് പറഞ്ഞ് 400,000 ജീവനക്കാർ പങ്കെടുത്ത, ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും തൊഴിലാളികളും മറ്റുമായി 400,000 ജീവനക്കാർ പങ്കെടുത്ത അപ്പോളോ 11 മിഷന്റെ കണ്ടെത്തൽ അപ്പാടെ കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഈ ഒറ്റ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ബിൽ കേസിംഗ് പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ വാദങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, അവിടെ റഷ്യ, അതായത് അമേരിക്കയുടെ ശത്രുരാജ്യമായ റഷ്യ ഇതൊക്കെ നിരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ പോലും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൂൺ ലാൻഡിങ്, അതായത് ചന്ദ്രനിൽ കാലുകുത്തിയ കാര്യം. പിന്നെ അവിടെ പോയ യാത്രികർ 1969 അതിനുശേഷവും റെട്രോ റിഫ്ലക്റ്റീവ് മിററുകൾ, അതായത് ലേസർ ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ചെറിയ മിററുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മിററുകളിൽ ഭൂമിയിൽ നിന്ന് ലേസർ ബീം പായിച്ച് അത് തിരിച്ച് പ്രതിഫലിച്ച് ഭൂമിയിൽ തന്നെ എത്തി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം അളക്കാൻ നമുക്ക് കഴിയും. ഈ റെട്രോ റിഫ്ലക്റ്റീവ് മിററുകളുടെ ചിത്രങ്ങളൊക്കെ പിന്നീട് പോയ മറ്റു പല രാജ്യങ്ങളും ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിൽ ശാസ്ത്രീയമായി തന്നെ ഉണ്ട്. അപ്പോൾ ചന്ദ്രനിലേക്ക് കുതിക്കാൻ തോന്നിയ ഭാവന നാളെ ചൊവ്വയിലേക്കും അതിനും അപ്പുറത്തേക്കും പോകാൻ നമുക്ക് കഴിഞ്ഞേക്കാം. മനുഷ്യന്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്, അപ്പോളോ വഴി, ആർട്ടെമിസ് വഴി, അതങ്ങനെ അനന്തതയിലേക്ക്. ഒരു നാൾ അത് നക്ഷത്രങ്ങളിലേക്കും കുതിക്കും. സ്വപ്നങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഇത് ശാസ്ത്രത്തിന്റെ വിജയം മാത്രമല്ല, മനുഷ്യന്റെ
ധൈര്യത്തിൻ്റെയും സാഹസികതയുടെയും വിജയമാണ്. ഭാവനയിൽ നിന്ന്, സ്വപ്നത്തിൽ നിന്ന്

0: ശാസ്ത്രത്തിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക്.
1: അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേക്ഷണ വീഥികളിലൂടെ ശാസ്ത്ര അധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ സയൻസ് കഫെ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.
1: ഇടശേരിയുടെ കാവിലെ പാട്ട് എന്ന കവിതയിലെ വരികൾ. തെക്കു തെക്കൊരൂരിൽ നിന്നു വന്ന ക്രൂരയും കുപിതയുമായ കാളി സൌമ്യ സ്വഭാവമുള്ളവളായി മാറിയ കഥ പറയുന്നു ഈ കവിതയിൽ. തെക്കു തെ

0: അക്ഷരം ആ ജിതേഷ്.
1: കോലത്തിരി രാജാവായ ഉദയവർമ്മന്റെ നിർദ്ദേശപ്രകാരം ചെറുശ്ശേരി രചിച്ച കൃതിയാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണന്റെ ജനനവും ബാലലീലകളും ഒന്നാം ഭാഗത്തിലും അവതാര ലക്ഷ്യത്തിനായി പുറപ്പെടുന്നതു മുതൽ സ്വർഗാരോഹണം വരെ രണ്ടാം ഭാഗത്തിലും വർണ്ണിക്കുന്നു. സ്വർഗാരോഹണ വർണ്ണനയ്ക്ക് ശേഷമുള്ള ചെറുശ്ശേരിയുടെ ആത്മകഥമാണ് ഈ വരികൾ.

0: ഇവിടെ അക്ഷരം വന്നിരിക്കുന്നത് സായാണ്, ജീജ.
1: രമാകാന്തന്റെ ബേട്ട എന്ന കവിതയിലെ എട്ടു വരികളാണിത്. നനച്ച കൈകളുടെ കാരുണ്യത്തേക്കാൾ പൂവുകൾ തന്നെ ഞെരിച്ച പാദങ്ങളെയാണ് ഓർമ്മിക്കുക. തനിക്ക് ഭക്ഷണമായ കറുകത്തലപ്പിനേക്കാൾ പുള്ളിമാൻ ഓർക്കുന്നത് തറച്ച കൂരമ്പിന്റെ വേദനയാണ്. ഈ വസ്തുതകളെ വരികളിൽ ആവാഹിക്കുകയാണ് രമാകാന്തൻ വേട്ട എന്ന ഈ കവിതയിൽ. അതുകൊണ്ട് കമ്പികളിണക്കിയ വല വീശുക നമ്മൾ മറ്റുള്ളവരുടെ ആത്മാവിൽ ജീവിക്കണമെങ്കിൽ. സ്ഫടികപാത്രത്തിലെ പാരതന്ത്ര്യം ഹാ ദുഃഖം.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് ത ആണ്. ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
1: പെൻഷൻ പറ്റി പിരിയുന്ന കുറ്റിപ്പുറത്ത് കേശവൻ നായർക്ക് എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ കവിക്ക് ചങ്ങമ്പുഴ സമർപ്പിച്ച കവിതയാണ് ഗുരുപൂജ. തുഞ്ചന്റെ മണ്ണിൽ ജീവിച്ച ഗുരുവിന്റെ കാവ്യോപഹാരം എന്ന കൃതി അദ്ദേഹത്തെ സാഹിത്യ നഭസിൽ തിളങ്ങുന്ന നക്ഷത്രമാക്കി. തേൻതുള്ളികൾ നിറഞ്ഞു തുളുമ്പുന്ന കാവ്യപുഷ്പമാണ് കാവ്യോപഹാരം.

0: അടുത്ത അക്ഷരം വരുന്നത് ന. വസന്ത ടീച്ചർ പാടുന്നു.
1: മഹിഷ്മതിയിലെ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. കരുത്തനായ അദ്ദേഹത്തിന് 1000 കൈകളുണ്ടായിരുന്നു. രാവണന്റെ ദുർനയങ്ങൾ കൊണ്ട് മഹർഷിമാരൊക്കെ പൊറുതിമുട്ടിയപ്പോൾ നാരദൻ ആ കാര്യം കാർത്തവീര്യാർജുനനെ അറിയിക്കുന്നു. അതേ നാരദൻ രാവണനെ കണ്ട് കാർത്തവീര്യാർജുനന്റെ അഹങ്കാരം തീർക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. രാവണസന്നിധിയിലെത്തിയ നാരദൻ രാവണനോട് പറയുന്ന ഭാഗം കുഞ്ചൻ നമ്പ്യാരുടെ കാർത്തവീര്യാർജുന വിജയം എന്ന തുള്ളലിലെ വരികൾ.
2: നിന്നെ സ്നേഹമെനിക്കുള്ളതുകൊണ്ടെന്നോട് വൈരമവർക്കെല്ലാർക്കും കേവലമെന്നിഹ ലങ്കാപതിയുടെ സേവകനായത് നാരദനെന്ന് ദേവകൾ

0: നമുക്കിഹ പണ്ടേ. അടുത്ത കവിത നാനി ടീച്ചർ ആലപിക്കുന്നു. അക്ഷരം ദ.
1: ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനത്തിലെ വരികൾ. കാട്ടു ചെമ്പക പൂമുട്ടിൽ മയങ്ങിക്കിടക്കുന്ന സുഗന്ധത്തെ, സൌമ്യാർദ്ര സ്പർശം കൊണ്ടുണർത്തുന്ന വാത്സല്യത്തിന്, തന്റെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന സങ്കല്പത്തെ, സംഗീതത്തെ കുലുക്കി വിളിച്ച് ഉണർത്താൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല എങ്കിലും തന്നെ കുലുക്കി വിളിച്ചാലും എന്ന് കവി യാമിനിയോട് അപേക്ഷിക്കുകയാണ്.

0: ഗീതത്തെ കുലുക്കി വിളിച്ചാലും. അക്ഷരം വ ജിതേഷ്.
1: കേരളത്തിന്റെ ഭക്തകവിയാണ് പൂന്താനം. ഭക്തിയുടെയും ഭഗവത് സ്മരണയുടെയും പ്രാധാന്യമാണ് ജ്ഞാനപ്പാനയിലെ വിഷയം. ഐഹികമായ ഭവങ്ങളുടെ അർത്ഥശൂന്യതയിൽ ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മവാശം കൊണ്ട് ബന്ധിപ്പിച്ച പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികളാണിവ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സായാണ്, ജീജ.
1: എന്തി കൃഷ്ണവാര്യരുടെ ഞാൻ സ്നേഹിക്കുന്നു എന്ന കവിതയിലെ എട്ടു വരികളിലേക്ക്. ഭൂമിയെ, താരങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, പകലിനെ, രാവിനെ, പുസ്തകങ്ങളെ, കളിത്തോഴരെ, ഗുരുഭൂതരെ, പാഠശാലയെ ഒക്കെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന കവി മനസ്സ് വെളിവാക്കുന്ന ഞാൻ സ്നേഹിക്കുന്നു എന്ന കവിതയിലെ വരികൾ

0: ഇവിടെ അക്ഷരം വരുന്നത് സാണ്. സുനന്ദ ടീച്ചർ ചൊല്ലുന്നു.
1: ചങ്ങമ്പുഴയുടെ പച്ച എന്ന കവിതയിലെ വരികൾ. സപ്തവർണങ്ങളിൽ പച്ച നിറത്തോടാണ് കവിക്ക് ഏറ്റവും ഇഷ്ടം. സുന്ദര സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന മന്ദഹാസം കവി മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നു. എല്ലാ നിറത്തേക്കാളും പ്രകൃതിക്ക് പോലും ഹരിതവർണമാണ് പ്രിയം. ആ മഞ്ജുവർണം കവിയുടെ കണ്ണും കരളും കുളിർപ്പിക്കുന്നു.

0: അടുത്ത അക്ഷരം വരുന്നത് ഇ. വസന്ത ടീച്ചർ പാടുന്നു.
1: ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പാടിയ കവിയാണ് ചങ്ങമ്പുഴ. ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കവിക്ക് ആശങ്കയുണ്ടാകുന്നു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിനെ നേരിടാമെന്നും കാരുണ്യമില്ലാത്ത ലോകമായാൽ പോലും അതിൽ നിരാശനാകാതെ എല്ലാറ്റിനോടും മല്ലടിച്ച് ജീവിതവിജയം കൈവരിക്കാൻ കഴിയുമെന്നും കവി പ്രതീക്ഷിക്കുന്നു. ചങ്ങമ്പുഴയുടെ നിഴൽ എന്ന കവിതയിലെ ഒരു ഭാഗം.

0: അടുത്ത അക്ഷരം ആ. നാനി ടീച്ചർ ആലപിക്കുന്നു.
1: മലയാളിയുടെ ഭാവനാ പൈതൃകത്തിലെ മുന്തിയ ഏടുവെപ്പുകളിലൊന്നാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛൻ. തച്ഛന് മലയാള കവിതയിൽ മൂന്ന് പുനരാഖ്യാനങ്ങളുണ്ടായി. ജിയുടെ പെരുന്തച്ഛൻ, വൈലോപ്പിള്ളിയുടെ തച്ഛന്റെ മകൻ, വിജയലക്ഷ്മിയുടെ തച്ഛന്റെ മകൾ. വൈലോപ്പിള്ളിയുടെ തച്ഛന്റെ മകനിലെ എട്ട് വരികൾ. തച്ഛന്റെ കയ്യിൽ നിന്ന് ഉളി താഴേക്ക് വീണ് കഴുത്തറ്റ് മകൻ മണ്ണിൽ വീണ് പിടയുന്ന ദാരുണമായ കാഴ്ച കണ്ട് ശരീരം തളർന്ന് കിടപ്പിലായ പെരുന്തച്ഛൻ കാലമേറെ ചെന്നിട്ടും തന്നെ അലട്ടുന്ന ആ സ്മരണകൾ ഇരമ്പിമറിയുന്ന മനസ്സുമായി തളർന്നു കിടന്നു. ഗതികിട്ടാതെ അലയുന്ന തച്ഛന്റെ മകന്റെ ആത്മാവ് ആ കിടപ്പ് കണ്ട് വേദനിക്കുന്നു. അച്ഛന്റെ കയ്യിൽ നിന്ന് അറിയാതെയാണ് ഉളി താഴേക്ക് വീണത് എന്ന് തീർത്തും വിശ്വസിക്കുന്നു മകൻ. അച്ഛന് ശുശ്രൂഷിക്ക് ആ പ്രേത ജീവിതം ചാരിതാർത്ഥ്യമടയുകയാണ്.

0: അക്ഷരം വന്നിരിക്കുന്നത് മായാണ്, ജീജ.
1: ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ 8 വരികളിലേക്ക്, ഭൂമിയുടെ ആസന്നമായ മരണത്തിലെ കവിയുടെ ഉത്കണ്ഠയാണ് കവിതയുടെ പ്രമേയം. എല്ലാം നഷ്ടപ്പെട്ട് സൌരമണ്ഡല പെരുവഴിയിൽ മാനഭംഗത്തിന്റെ മാറാപ്പും സന്താനപാപത്തിന്റെ വിഴുപ്പും മനസ്സിൽ തീവ്രവേദനയുമായി പോയി മറയുന്ന ഭൂമിയെ കവി വാങ്മയ ചിത്രങ്ങളിലൂടെ കവിതയിൽ അവതരിപ്പിക്കുന്നു.
2: മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൌരമ

0: അക്ഷരം പ ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
1: പ്രകൃതിയോടുള്ള തന്റെ അഗാധമായ സ്നേഹം കവിതയ്ക്ക് പല ഒരു വിഷയമാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീമതി സുഗതകുമാരി. അട്ടപ്പാടിയെ വിവസ്ത്രമാക്കിയ മനുഷ്യ വിധ്വംസനങ്ങളെ ചൊല്ലിയുള്ള തോരാത്ത കണ്ണീരാണ് അട്ടപ്പാടിയെ സ്വപ്നം കാണുന്നു എന്ന കവിതയിലെ ഈ വരികൾ. അട്ടപ്പാടിക്ക് വരദാനമായി കിട്ടിയ വനഭംഗിയും കാട്ടുചോലകളും മനുഷ്യന്റെ കൊടിയ ക്രൂരതയ്ക്ക് മുന്നിൽ നിസ്സഹായതയോടെ നിലവിളിക്കുന്നു. ആ ഒറ്റപ്പെടലിനു മുന്നിൽ നിശബ്ദമായി കേഴുവാനേ കവി മനസ്സിന് കഴിയുന്നുള്ളൂ. പറയാൻ മറുമൊഴിയില്ലാതെ വഴിമാറിയൊഴുകുന്നതുപോലെ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യാക്ഷരം അ. വസന്ത ടീച്ചർ പാടുന്നു.
1: ആദികവിയായ വാത്മീകിയാണ് പുരുഷോത്തമനായ ശ്രീരാമനെയും സ്ത്രീരത്നമായ സീതയെയും രാമായണത്തിൽ വരച്ചുവെച്ചത്. രാമായണ കാവ്യത്തിലൂടെ രാമൻ എല്ലാവർക്കും സുപരിചിതനാണെങ്കിലും എത്രയോ ശതാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമിയിൽ മറ്റൊരു ശ്രീരാമനെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചങ്ങമ്പുഴയുടെ മനുഷ്യൻ എന്ന കവിതയിലെ വരികൾ.

0: അടുത്ത അക്ഷരം എ. നാനി ടീച്ചർ പാടുന്നു.
1: മലയാളത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഇടപ്പള്ളി എന്ന കവി. നിരാശ എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ തീർത്തും നിരാശനായ ഇടപ്പള്ളിയെ നമുക്ക് വായിച്ചെടുക്കാം.

0: ഒട്ടൊരെണ്ണം കൊരുത്തതില്ല. അക്ഷരം എ ജിതേഷ്.
1: സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾക്കെതിരെ ഒരു ജനതയെ ഉണർത്തിയ കവിയാണ് കുമാരനാശാൻ. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലയുവാവിന്റെ കുടിലിൽ എത്തപ്പെട്ടതും അവർക്കിടയിൽ പുതിയൊരു ബന്ധം നാമ്പിടുന്നതുമാണ് കവിതയിലെ പ്രമേയം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കുകയും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബാർ കലാപത്തിന്റെ വർഗീയ മുഖം അനാവരണം ചെയ്യുകയുമാണ് ഈ കവിതയിൽ. ദുരവസ്ഥയിലെ വരികൾ.
2: എത്ര പേരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്ര

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ത ആണ്, ജീജ.
1: വി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിലെ എട്ട് വരികളിലേക്ക്. പ്രപഞ്ചത്തിൽ സ്ഫുരിച്ചുവന്ന നാദത്തിനെയാണ് വാക്ക് എന്ന് പറയുന്നത്. വാക്കിന്റെ വഴികൾ അനേകമാണ്. ഓരോ വാക്കിലും ഒരു നടനമുണ്ട്, ഒരു ജീവിതമുണ്ട്, സംഗീതമുണ്ട്, താളമുണ്ട്. വാക്കുകൾ

കൾ അക്ഷരങ്ങളായി തൊട്ടുവരയ്ക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്വഭാവത്തെ, അതിന്റെ വികാരത്തെ, ഭാവത്തെ, അതിന്റെ ചലനത്തെ ഒക്കെ ആവിഷ്കരിക്കുന്നു. തൊട്ടുവരയ്ക്കും വരകളിലക്ഷരം.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് രാ ആണ്. സുനന്ദ ടീച്ചർ ചൊല്ലും.
1: ജീവിതത്തിന്റെ ഓരോ അണുവും ആനന്ദപൂർണമാക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ ജീവിത വീക്ഷണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് മധുരോത്സവം എന്ന കവിതയിലൂടെ ചങ്ങമ്പുഴ. ആത്യന്തിക മരണത്തിലേക്കുള്ള മടക്കമില്ലാത്ത യാത്രയാണ് ക്ഷണികമായ ഓരോ ജീവിതവും. അതിനിടയിൽ ലഭിക്കുന്ന നിമിഷങ്ങൾ സമ്മോഹനങ്ങളത്രേ. ദുഃഖിച്ചും നിരാശ പൂണ്ടും അവ പാഴാക്കാതെ ജീവിതലഹരി നുകരാനുള്ള ആഹ്വാനമാണ് കവി നടത്തുന്നത്. കിളികളും പൂക്കളും പൂനിലാവും പുഴയും ഒക്കെ ചേർത്ത് കാൽപ്പനികമായ അന്തരീക്ഷ സൃഷ്ടിയാണ് കവി വരികളിൽ ഇഴ ചേർക്കുന്നത്.

0: അടുത്ത അക്ഷരം ച. വസന്ത ടീച്ചർ പാടും.
1: ചെന്നായ പോലും മറ്റു ചെന്നായ്ക്കളെ കൊന്നു തിന്ന് അട്ടഹസിക്കുകയില്ല. മൃഗങ്ങൾ വിശപ്പ് തീർക്കാൻ വേണ്ടി മാത്രമാണ് മറ്റു ജന്തുക്കളെ കൊല്ലുന്നത്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യനോ മറ്റു മനുഷ്യരെ കൊന്ന് കൊലവിളിക്കുന്നു. ഈശ്വരൻ പോലും അവന് നിസ്സാരമായ പുൽക്കൊടിക്ക് സമമാണ്. ചങ്ങമ്പുഴിയുടെ മനുഷ്യൻ എന്ന കവിതയിലെ മറ്റൊരു ഭാഗം.
2: ചെന്നായ കൂടിയും മറ്റു ചെന്നായിനെ കൊന്നു തിന്നട്ടഹസിപ്പതില്ല. മർത്യനോ മർത്യനു രക്തം കുടിക്കണം. മർത്യന്റെ ബുദ്ധിമാനല്ലേ മർത്യൻ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണ ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഗായകൻ യേശുദാസ്. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ്ജ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ന് എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8,341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4,519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13,828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ന് നട വീണ്ടും തുറക്കുക. 26-ന് പ്രതിഷ്ഠാ ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ 2-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസീം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ അഭിമുഖം നടത്തുന്നു. പ്രൊജക്ട് എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ ഫീൽഡ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, ഓപ്പറേഷൻസ് മാനേജർ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ആംബുലൻസ് ഡ്രൈവർ എന്നീ ഒഴിവുകളാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 300 രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7770-7610-10 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പംപ്ലർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ അസൽ രേഖകൾ സഹിതം 23-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0467220453530. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 26-ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0499-8240-2 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപ്പോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-95-77-25-26. പൈവളിക ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21-ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 94-96-04-97-19. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിലേക്ക് താൽക്കാലിക കൌൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രോപ്പോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും കൌൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം 21-ന് രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 70-25-70-63-36. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും എന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദ്യ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകളുണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൗരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യ വഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റ് നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും. അങ്ങനെയുള്ളവർക്ക് പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയം അറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളുമടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം. നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റാ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വർഷം വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വർഷം വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതക ഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതക ഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതക ഗോളത്തിൽ നിരന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ രൂപമാണ് സൗരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്തെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 കോടി വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ

0: നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളി വാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അൽബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ട് കാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെ പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കണക്കുകൂട്ടാനും അവർ പഠിച്ചിരുന്നു. ഈജിപ്തുകാർ സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ വൈജ്ഞാനികനായിട്ടുള്ളതിൽ പ്രധാനികൾ ആര്യഭട്ട, ബ്രഹ്മഗുപ്തൻ, ഭാസ്കര 1, ഭാസ്കര 2 എന്നിവരാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ടൻ അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അക്കാലത്ത് വേരോട്ടമുണ്ടായില്ല. പ്രാമാണികരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാം ആര്യഭട്ടന്റെ സിദ്ധാന്തത്തെ തള്ളിക്കളയുകയാണുണ്ടായത്. CE 1150 ഭാസ്കര 2 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്കങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്കുവശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾക്ക് ഏകദേശം 2500 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധൂമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 വർഷത്തിലും കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1986 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062 ഹാലിയുടെ വാൽനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ ആസ്ട്രോണമി, ഇൻഫ്രാറെഡ് ആസ്ട്രോണമി, അൾട്രാവയലറ്റ് ആസ്ട്രോണമി, എക്സ്റേ ആസ്ട്രോണമി, ഒപ്റ്റിക്കൽ ആസ്ട്രോണമി, ഗാമ ആസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയെ ഓരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാകുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണിത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്തു നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നിമാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മീറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റിവീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു. അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും ഉൽക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതുകികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂരിപക്ഷവും മിന്നാമിനിങ്ങിനെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്കെത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17 യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്ത് പോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ CT അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.

0: ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള സിനിമകളിലൂടെ പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നുപോകാൻ ഒരുങ്ങുകയാണ് ഈ പരമ്പര. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണ ചിത്രമായ കണ്ടം വെച്ച കോട്ടിന്റെ വിശേഷങ്ങൾ പരമ്പരയുടെ ഈ അധ്യായം പങ്കുവെക്കുന്നു.
1: കയ്യൂല മിണ്ടണ്ടാഞ്ഞും മുണ്ടണ്ടാ ഇങ്ങോട്ട് വരും. ഇത് കണ്ടങ്ങൾ കുഞ്ഞിനി വന്ന് നിക്കണത് കണ്ട, ഞാനിപ്പം കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ.
2: എന്താണ് മോളെ ഇതൊക്കെ? എന്റെ തട്ടം എവിടെ പോയി?
1: തലയിൽ തട്ടടാഞ്ഞാലേ മരിച്ചു ചെന്നാല് നരകത്തുനിന്ന് തീനെക്കൊണ്ടുള്ള തട്ടടൊന്നല്ലേ മേലാര് വയൽ പറഞ്ഞിക്കണത്. ഉമ്മ ഇനി മേലിൽ ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ.
2: എന്റെ പണി നോക്കത്തിന്.
1: എന്താ
0: മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിൽ ടി ആർ സുന്ദരം നിർമ്മിച്ച് സംവിധാനം ചെയ്ത കണ്ടം വെച്ചകോട്ട് ഇതേ പേരിലുള്ള പ്രശസ്തമായൊരു നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു. ടി മുഹമ്മദ് യൂസുഫ് 1956 എഴുതിയ ഈ നാടകം അക്കാലത്തെ മുസ്ലിം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു രചനയാണ്. മലബാർ കേന്ദ്ര കലാസമിതി 1956 കോഴിക്കോട് വച്ച് നടത്തിയ നാടകോത്സവത്തിൽ പ്രദീപ് പ്രൊഡക്ഷൻസ് ഈ നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകോത്സവത്തിൽ രചനയ്ക്കും അവതരണത്തിനുമുള്ള ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയത് ഈ നാടകമായിരുന്നു. ഇ കെ അയമുവിന്റെ ജ് ഒരു മനുഷ്യനാകാൻ നോക്ക്, കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് തുടങ്ങിയ നാടകങ്ങളെപ്പോലെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശമുയർത്തിയ നാടകമെന്ന നിലയിൽ കണ്ടം വെച്ചകോട്ട് മലയാള നാടക ചരിത്രത്തിൽ സ്വന്തമായി ഒരിടമുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ നാടകം ഗ്രന്ഥരൂപത്തിൽ എഴുതിയപ്പോൾ അവതാരിക എഴുതിയത് എസ് കെ പൊറ്റക്കാടായിരുന്നു. പാത്രസൃഷ്ടിയിലും സംഭാഷണങ്ങളുടെ സ്വാഭാവികതയിലും തിളക്കമാർന്ന രംഗബോധത്തിലും മികവുറ്റൊരു നാടകമാണ് കണ്ടം വെച്ച കോട്ടെന്ന് അവതാരികയിൽ പൊറ്റക്കാട് വിലയിരുത്തുന്നു.

0: മുസ്ലിം സമുദായത്തിനകത്ത് നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ സമുദായത്തിനകത്ത് നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട വിമർശന മനോഭാവത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഒരർത്ഥത്തിൽ കണ്ടം വെച്ച കോട്ട് എന്ന നാടകം. ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള യശശരീരനായ നടൻ കെ പി ഉമ്മർ അക്കാലത്ത് സമുദായ ശരീരത്തെ ബാധിച്ചിരുന്ന അനാചാരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെ.
1: അതൊക്കെ നാടകത്തിന്റെ പൂക്കാലമായിരുന്നു അന്ന്. ഞാൻ മലബാർ അമച്വർ നാടകത്തിന്റെ സന്തതിയാണ്. വളരെ ആവേശത്തോടു കൂടിയായിരുന്നു അന്ന് എല്ലാവരും നാടകത്തിൽ പങ്കെടുത്തത്. അവിടെ കോഴിക്കോട്ട് അന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ദയനീയമായ സംഭവം നടന്നിരുന്നു.
0: കെ പി ഉമ്മർ,
1: കോഴിക്കോട്ട് എത്തുന്ന അറബിക്കാർ അവർക്ക് വേണ്ടത് കരയിലെത്തിക്കഴിഞ്ഞാൽ വെള്ളമോ ആഹാരമോ അല്ല. ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും അതിനുവേണ്ടി സ്ത്രീകളെ പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുകയാണ്. അതിന് ഒരു പുരോഹിതനുമുണ്ട് നിക്കാഹ് ഇതൊക്കെ ചൊല്ലിക്കൊടുക്കാൻ. പിന്നെ അവർ ആ പെണ്ണിനെ ഒരു ജീവച്ഛവമാക്കി മാറ്റിയിട്ടാണ് വിടുന്നത്. ഈ സമ്പ്രദായത്തിനെതിരായി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിംഗ് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തു. അങ്ങനെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി എല്ലാ തലങ്ങളിലും നമ്പൂരിമാരുടെയിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊൻകുന്നം വർഗീസാറും മറ്റൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മലബാറിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഒരു പൂക്കാലമായിരുന്നു
2: നാടകത്തിന്.
0: ഇനി ചിത്രത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് കടക്കാം. മുഹമ്മദ് യൂസഫിന്റെ പ്രശസ്ത നാടകത്തെ തിരനാടകമായി രൂപാന്തരപ്പെടുത്തിയത് മറ്റൊരു നാടകകൃത്തായ കെ ടി മുഹമ്മദാണ്.

0: പണക്കാരനും പ്രതാപിയുമായ ആലിക്കോയ ഹാജിക്ക് മകൻ ഉമ്മറിനോട് അതിരറ്റ സ്നേഹവും വാത്സല്യവുമാണ്. ആലിക്കോയയുടെ സഹോദരി ഖദീശ ഭർത്താവിനോടൊപ്പം തൊട്ടയൽപ്പക്കത്താണ് താമസം. ഖദീശയുടെ ഭർത്താവ് അവരാന്റെ സിംഗപ്പൂരിലുള്ള സഹോദരന്റെ ഭാര്യയും മകളും അവരാന്റെ വീട്ടിൽ തന്നെയാണ് താമസം. ഖദീശയ്ക്ക് കുട്ടികളില്ല. അവരാന്റെ സിംഗപ്പൂരിലുള്ള സഹോദരന്റെ മകൾ കുഞ്ഞീവിയോട് ഖദീശയ്ക്ക് എന്തെന്നില്ലാത്ത അസൂയയും വെറുപ്പുമാണ്.
1: എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും അടിക്കൊന്നും വേണ്ട.
2: ഉമ്മറും കുഞ്ഞീവിയും ചെറുപ്പത്തിലേ കളിച്ചു വളർന്നോല. ഓരോ കാര്യത്തിൽ അനക്കെന്താ ഇത്ര കണ്ണുകടി?
1: കൊക്കിൽ കൊള്ളുന്ന കൊത്തിയാ മതി. നിങ്ങൾ എല്ലിക്കാക്ക പൈസക്കാരനാണ്. ഓലെ മോനിക്ക് അതേ നിലയ്ക്ക് ഒരു പെൺകുട്ടിയെയും കിട്ടും. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്നും കാക്ക ചോദിക്കുന്ന ചിരിതനം.
2: ചിരിതനം ഇല്ലാണ്ട് ഇത് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? കുഞ്ഞീവിന്റെ വാപ്പ അതിന് എന്തെങ്കിലും ഒരു വൈ കാണാണ്ടിരിക്കുവോ?
1: മൈ കാണും, മൈ കാണും. നിങ്ങളുടെ മുക്കാ പൈസക്ക് എല്ലിക്കാക്ക സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട.
0: കുഞ്ഞീവിയും ഉമ്മറും കൊച്ചുനാളിലെ കളിക്കൂട്ടുകാരായിരുന്നു. സ്നേഹബദ്ധരായ അവരുടെ നിക്കാഹ് ഉടൻ തന്നെ നടക്കുമെന്ന മട്ടാണ്. ഈ വിവാഹം എവ്വിധവും തടയണമെന്ന വാശിയിലാണ് ഖദീശ. അതിനായി സഹോദരനായ ആലിക്കോയയെ പല അപവാദങ്ങളും അസത്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഖദീശ.
1: ഉമ്മർബോയ്ക്ക് പറ്റിയ പെണ്ണല്ലോ ഓള്. ഈ പുരയെ വന്ന് കേറണത് കുറച്ച് അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയാണ്.
3: കുഞ്ഞീവിക്ക് എന്താണ് തകരാറ്? ഖദീശ,
1: കുഞ്ഞീവി ഓനോട് കളിക്കണ കളി കണ്ട നിങ്ങൾ എന്നോട് ഇത് പറയില്ല.
3: ആരോട്? അത് വല്ലാത്ത തെറ്റ് തന്നെ ആയിപ്പോയി ഖദീശ. നമുക്ക് ഒരു പണിയെ ചെയ്യാനുള്ളൂ.
1: ആ എന്താണ് കാക്ക?
3: കുഞ്ഞീവിയെ പിടിച്ച് ഉമ്മറിന്റെ അയിലേപ്പിക്ക്. അപ്പൊ നിന്റെ ആവലാതി തീർന്നല്ല.
0: ഉമ്മറും കുഞ്ഞീവിയും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ആലിക്കോയ അവരുടെ നിക്കാഹിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും 2000 രൂപ സ്ത്രീധനം കിട്ടണമെന്ന വാശി കൈവിടുന്നില്ല.
4: ഞാനത് മാത്രമല്ല പറയണത്, ഓല് രണ്ടാളും ചെറുപ്പത്തിലെ കഴിച്ചു വളർന്നോല. ഇപ്പൊ വലിയ പ്രിയത്തിലാണേലും.
3: അതിനെന്ത് ആയിക്കോട്ടെ. പക്ഷേങ്കിൽ ചിരിതനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചാ മതി.
4: ഉമ്മറിനെയും കുഞ്ഞിനെയും വിചാരിച്ച്
3: എന്ന് വെച്ചാ ചിരിതനം ഇല്ലാണ്ട്.
4: ഇല്ലാണ്ടെന്നല്ല, ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ ഞങ്ങൾ തരും.
3: എത്രാന്ന് പറയും? എന്റെ നിലയും വലിയും നിങ്ങൾ നോക്കണം. എന്റെ മോന്റെ ആശ കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ പറയുന്നു. ഇനി അറ്റം 2000 ഉറപ്പിക്കാം. ആ എന്നാ വേഗം ഇക്കാക്ക കത്ത് എഴുതിക്കൊള്ളി, വേഗം വരാൻ പറയും. 2 കാര്യം. 1, എനിക്കധികം കാത്തു നിൽക്കാൻ ഒക്കില്ല. 2, ഈ പറഞ്ഞ സംഗീതി ഒറ്റ കാശ് കുറയാനും കഴിയില്ല. ഇത് 2 നിങ്ങൾ ഓർമ്മ വയ്ക്കും.
0: കുഞ്ഞീവിയുടെ ബാപ്പ സിംഗപ്പൂരിൽ നിന്ന് സ്ത്രീധനത്തുകയുമായി പുറപ്പെടുന്നുണ്ടെങ്കിലും യാത്രാമധ്യേ മരണമടയുന്നു.
5: മരിച്ചു.
6: എന്റെ ബാപ്പ മൗത്തായി.
3: നിങ്ങൾ എന്താണ് മുറിക്കാക്ക വായിച്ചത്? എന്റെ ഉമ്മ മൗത്തായിട്ട് 11 കൊല്ലമായി. നിന്നെ ഞമ്മള് രണ്ടാം കൂടി തള്ളേന്റെ കയ്യിൽ കൊടുത്തിട്ട് താഴെ വെച്ച എറുംപരിക്കും തലയിൽ വെച്ച പെരരിക്കുമെന്ന് മേടിച്ച് മടിയിൽ വെച്ചാണ് ഇന്ന് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈ വയസ്സിനിടയ്ക്ക് നീ പൂതി വെച്ച ഒന്നും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേങ്കില് നിന്റെ ഈ പൂതിയില്ലേ, നിന്റെ ഈ പൂതിയില്ലേ ഉമ്മർ പോയ, അത് മാത്രം നമുക്ക് വേണ്ടി നീ വേണ്ട വെച്ചാലേ.
5: പാപ്പ പറഞ്ഞതൊന്നും ഇന്നുവരെ ഞാൻ അനുസരിക്കാറുന്നില്ല.
3: അതുപോലെ ഇതും അനുസരിക്കും. കുഞ്ഞുവിനെ മറന്നേണം.
5: അങ്ങനെ പറയരുത് പാപ്പ.
3: മറക്കണമെന്ന് വെച്ചാല് മറക്കണം. അതിനപ്പുറം എപ്പോഴും ഒരൊറ്റ വാക്കിനോട് പറയാൻ നിൽക്കുന്നത് ഞാനാണ്, നിന്റെ പാപ്പയാണ് പറയുന്നത്.
0: അതിനിടെ കുഞ്ഞീവിയെയും ഉമ്മയെയും ഖദീശ തന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുമുണ്ട്. കുഞ്ഞീവിയുടെ കുടുംബത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായ ചെരുപ്പുകുത്തി മമ്മദ് കായയുടെ കുടിലിൽ അവർ അഭയം തേടുന്നു.
7: അൽഹംദുലില്ലാഹ്, ഇതെല്ലാം പടച്ചവന്റെ കളിയാണ് മക്കളെ. ഇതിലും കഷ്ടപ്പെടുന്നവര് ഇതേവരുണ്ട്. അതിനെ കൊണ്ട് ഞമ്മളൊന്നും വിചാരിക്കണ്ട. എന്റെ പുരയില് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് പോരെ, ഞമ്മക്ക് അവിടെ കൂടാ.
0: സ്ത്രീധനത്തിനായി വാശി പിടിച്ച ഹാജിയുടെ പണപ്പെട്ടിയിൽ നിന്ന് അത്രയും തുക മോഷ്ടിക്കാൻ തുനിഞ്ഞ മകൻ ഉമ്മറിനെ വീട്ടിൽ പൂട്ടിയിട്ട് ഹാജി ഉമ്മറിന് പെണ്ണന്വേഷിക്കാനായി കൊച്ചിയിലേക്ക് പോകുന്നു.
3: ഞാനൊന്ന് കൊച്ചി വരെ പോവാണ്.
2: എന്തിനാണ് കാക്ക?
3: ഉമ്മറിന് പെണ്ണുകാണ്. അവിടെ നമ്മളെ ചങ്ങാതി ഇബ്രാഹിം ഹാജിക്ക് ഒരു മോളുണ്ട്. അത് ഉറപ്പിച്ചിട്ടേ ഞാൻ വരും. നിങ്ങൾ ഉമ്മറിനെ ഇവിടെ നല്ലോണം ചുരി. അവൻ ഇവിടെ നിന്നെങ്ങാനും പുറത്ത് ചാടിയാല് ഞാൻ മടങ്ങി വന്നിട്ട് കാര്യം.
2: കാക്കയ്ക്ക് ആ പേടി വേണ്ട, ഞാൻ
3: നോക്കിക്കോളാം.
2: അതിപ്പോ മുതലാളി ഞങ്ങൾക്ക് പറഞ്ഞു.
0: സഹോദരൻ ഹസ്സന്റെ കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ കുഞ്ഞീവി ആത്മഹത്യക്കൊരുങ്ങുന്നു.
3: അനക്ക് മനസ്സിലാവണ്ടല്ലടി, ഇനി ഞാൻ കക്കാൻ പോയി ജയിലിൽ മുറി പോയി കിടക്കണം, അപ്പോഴേ എനക്ക് മനസ്സിലാവുള്ളൂ. അന്നച്ചെല്ലി ഒരു പൊരന്റെ അകത്ത് ഇറങ്ങി പോരേണ്ടി വന്നു, അന്റെ സ്ത്രീധനത്തിനും വേണ്ടി നയിച്ച നെളാപ്പ് ആസ്വദിച്ചതായി. എന്നിട്ട് എനിക്ക് ബാക്കിയാണിടി ദുനിയാവിൽ ഈ ഒരു പെണ്ണായി പറഞ്ഞോയില്ലേ? എനിക്ക് എന്താണെന്ന് അമ്മ ഒരു പിന്നെ ഫോട്ടോ നോക്കിയിരിക്കണ നോക്കി. എടി നീ വിചാരിച്ചവൻ നടക്കൂല, വല്ല കൈക്കൂലി കൊടുത്താലും മാറാൻ കഴിയാത്ത കള്ള പൈസ എനിക്ക്. വല്ലാത്തപ്പോ കെട്ടി തൂങ്ങി മരിച്ചു നടക്ക.
0: അവിടെ ദൈവദൂതനെ പോലെ മമതുക്കായ് എത്തി അവളെ രക്ഷപ്പെടുത്തുന്നു. വിവരമറിഞ്ഞ് വീട്ടുതടങ്കിൽ ഭേദിച്ച് പുറത്തു കടന്ന ഉമ്മർ സ്ത്രീധനമില്ലാതെ മറ്റാരുടെയും അനുവാദത്തിന് കാക്കാതെ കുഞ്ഞീവിയെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിക്കുന്നു.
5: ഇവിടെയുള്ളവരുടെ മനസ്സൊക്കെ കല്ലാണ് മമതുക്ക, അത് അറിയണമെങ്കിൽ അടിച്ചുടച്ച് പിന്നെ കുറെ വെള്ളവും കൂടി
1: ഒഴിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്?
5: നിങ്ങളുടെ മനസ്സ് കല്ലാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുഞ്ഞീവി തീവണ്ടി കയറി മരിച്ചിരുന്നെങ്കിൽ എന്റെ മയ്യത്തുകൂടി നിങ്ങൾ കേൾക്കാമായിരുന്നു. മമതുക്ക നിങ്ങൾ എന്നോട് വരും
3: എങ്ങോട്ടും. ഉമ്മറേ
5: മമതിക്ക നിങ്ങളുടെ പിച്ചപാത്രത്തിൽ ഇവിടെ ഉള്ള ആരും തന്നെ ഒരു ചിന്നി കാശ് പോലും ഇട്ടുതരില്ല.
3: എങ്ങോട്ട്
5: നിങ്ങൾ വരി മമതിക്ക?
1: എങ്ങോട്ട് പോകാനാണ് മോനെ? പാപ്പ വന്നാലോ?
5: പാപ്പ വന്നാലോ ഞാൻ എവിടെ പോയി എന്നറിയണം അല്ലേ? ഞാൻ കുഞ്ഞീവിയെ കെട്ടാൻ പോവുകയാണ്.
0: നിക്കാഹിന്റെ വേളയിൽ കൊച്ചിയിൽ നിന്ന് കുതിച്ചെത്തിയ ആലിക്കോയ ഹാജി സ്ത്രീധനം കിട്ടാതെ നിക്കാഹ് നടക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നു. ജീവിതാഭിലാഷമായിരുന്ന പരിശുദ്ധ ഹജ്ജ് യാത്രക്കായി മമതുക്ക തന്റെ കോട്ടിന്റെ ഉൾവശത്തും പുറത്തുമായി സ്വരൂപിച്ചും കരുതിയും വെച്ച നോട്ടുകെട്ടുകൾ ഹാജിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു.
3: നിങ്ങളുടെ സ്വന്തം മോനെക്കാളും നിങ്ങൾക്ക് വലുതാണ് ശ്രീധനം. പിന്നെ ഞാൻ തരാം നിങ്ങൾക്ക് ശ്രീധനം, ഞാൻ തരാം നിങ്ങൾക്ക് ശ്രീധനം.
0: മനസ്സുമാറിയ ആലിക്കോയ ഹാജി മകന്റെ നിക്കാഹിന് സമ്മതിക്കുന്നതോടെ സിനിമ പര്യവസാനിക്കുകയാണ്.
3: നല്ലവരായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, സഹായിക്കുക. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിസ്കാരവും നോമ്പും മാറ്റുമൊണ്ട് ഒരു ഫലവില്ല. നോമ്പ് നിങ്ങളെ ഒരു ഫലവില്ല. അയ്യരെ ഞാൻ ഒന്ന് ചോദിക്കണേ, നിങ്ങൾ ഇസ്ലാം അല്ലേ? ചോദിക്കണെന്ന് മറുപടി പറയണ അയ്യാരെ, നിങ്ങൾ ഇസ്ലാം അല്ലേ?
5: പാപ്പ ഈ പറഞ്ഞോന്നും നിങ്ങൾ കേട്ടില്ലേ? കേട്ടോന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ബാപ്പയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല.
3: മോനെ എന്താ മോനെ?
5: അമ്മേ അമ്മേ എന്താണ് നീ പറഞ്ഞത്? അച്ഛൻ പൊരുത്തപ്പെടില്ല, പാപ്പാണ്. ചോദിക്കും മാപ്പ്, മാപ്പ് ചോദിക്കേ.
3: മൊബൈക്ക നിങ്ങൾ എന്നെ മനസ്സിലാക്കി, നിങ്ങൾ എന്റെ കണ്ണു തുറച്ചി, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടണം.
5: എനിക്ക് മാപ്പ് തരണം പാപ്പ.
3: ഇല്ല പോലെ, നീയാണ് എനിക്ക് മാപ്പ്.
5: നിങ്ങളുടെ മാപ്പ് ചോദിക്കരുത് പാപ്പ.
3: നിങ്ങളെ നന്നാക്കി നിക്കാഹ് നടക്കട്ടെ, നിക്കാഹ് നടക്കട്ടെ. വാ മോനെ, അതനെ വാ വാ.
0: ആലിക്കോയ ഹാജിയായി തിക്കുറിശിയും മമതുക്കായായി മുത്തയ്യയും ഉമ്മറായി പ്രേംനവാസും ഹസനായി നെല്ലിക്കോട് ഭാസ്കരനും കുഞ്ഞീവിയായി അംബികയും ഖദീശയായി പങ്കജവല്ലിയും കുഞ്ഞീവിയുടെ ഉമ്മയായി ആറന്മുള പൊന്നമ്മയും ചിത്രത്തിൽ വേഷം പകരുന്നു.
8: കാട്ടക്കട മിന്നൽ മേലിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഈ ദുനിയാവിൽ ആരുണ്ടടാ?
9: ഞാൻ കേട്ടിട്ടില്ല.
0: ഹാസ്യരംഗങ്ങൾ കൊഴുപ്പിക്കാനായി ബഹദൂറും എസ് പി പിള്ളയും ചിത്രത്തിൽ ഇടം പിടിച്ചു കാണുന്നു.
8: നീ കരയാൻ പാടില്ല, കരയാനും വേണ്ടി ഈ ദുനിയാവിൽ എന്താണോ ഉള്ളത്?
9: മെച്ചിപ്പാത്തു മെച്ചിപ്പാത്തു.
8: നീ ആര്?
9: ഞാൻ അവളാ. അവൾ എന്റെ കരളാണ്, അവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണത്.
8: എന്താ അവള് വാങ്ങിക്കില്ലേ?
9: അല്ലടോ.
8: പിന്നെ
9: അവളെ വാപ്പ ബൂൾപൊട്ടിയെ പോലെ ചുറ്റും കാവൽ നിൽക്കാണ്. നാല് മണിക്കൂറായി ഇത് കൊടുക്കാൻ കാത്തിരിക്കണ്.
8: നീ പേടിക്കണ്ടേ, നമ്മുടെ ജോലി തന്നെ എല്ലാം സാപ്പാക്കിലാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമുറിച്ച്. നീ ഭയപ്പെട്ട

0: എടാ, ഇതുപോലെ 100 കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിക്കോയ മൂപ്പൻ എന്ന് വെച്ചാല് നമുക്ക് പുല്ലാന്ന്. എന്നാ അഡ്വാൻസ് എടേ.
1: എന്ത്?
0: എടാ, വഴിനേരിയാക്കട്ടെന്ന്.
1: എങ്ങനെ?
0: എടാ, നമുക്ക്
1: ഓ
0: വേണ്ടി വന്നാല് അവളെ കൊന്ന് ബാപ്പായ നിന്റെ കൈ തരും.
1: അല്ലോ, അവളെ കൊല്ലണ്ട.
0: എന്നാ ബാപ്പായ കൊല്ലാമെന്ന്.
2: എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവാനെ?
0: എടാ, മിന്നലെന്ന് കേട്ടാ പോലീസ് വിറയ്ക്കുമെടാ. നാലണയുടെ
1: ഓ നാലണേ.
0: എടാ, ഇമ്മാതിരി കേസ് വന്നാല് സാധാരണ നമ്മള് മേടിക്കാറുള്ളത് 6 അണയാന്ന്. നീ ആയതുകൊണ്ട് 4 അണ മതിയെന്ന്.
2: നിങ്ങൾക്കാ നിങ്ങളവരെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് വളച്ച് തിരിച്ച് ഓടിച്ച് എന്റെ നേരെ ഒന്ന് വിട്ടാ മതി.
0: എടാ, സഹലരുടെ എല്ലൊടിച്ച് നിന്റെ കൈ തരുമെന്ന്.
1: അതോ
3: ഇനി ചിത്രത്തിന്റെ സംഗീത വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.

0: 1957 മിന്നാമിനുങ്ങിനും 60 ഉമ്മയ്ക്കും ശേഷം MS ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത സിനിമയാണ് കണ്ടം വെച്ചകോട്ട്. 1960 ഉമ്മ എന്ന മുസ്ലിം സാമൂഹ്യ ചിത്രത്തിൽ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ച പി ഭാസ്കരൻ MS ബാബുരാജ് സംഗീത ജോഡിയെ 61 മറ്റൊരു മുസ്ലിം സാമൂഹ്യ ചിത്രത്തിൽ നിലനിർത്തുന്നതിൽ അസ്വാഭാവികതയില്ല. എന്നാൽ ഉമ്മ നേടിയ വിജയം കണ്ടം വെച്ച കോട്ടിൽ നിലനിർത്താൻ ഈ സംഗീത കൂട്ടായ്മക്കായിട്ടില്ല എന്നതാണ് അനുഭവം. ചിത്രത്തെക്കുറിച്ചുള്ള നിരൂപണ ലേഖനത്തിൽ നിരൂപകൻ സിനിക്ക് എഴുതിയതും ഈ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ്. ഇങ്ങനെയാണ് നിരൂപകന്റെ ഗാനവിമർശനം. ഒന്നാന്തരം എന്ന് എടുത്തു പറയാവുന്ന ഒരൊറ്റ പാട്ടെങ്കിലും കണ്ടം വെച്ച കോട്ടിന് പ്രശസ്ത ഗാനരചയിതാവായ പി ഭാസ്കരൻ നൽകാഞ്ഞത് കഷ്ടമായി. ആട്ടെ പോട്ടെ, ആനന്ദ സാമ്രാജ്യത്തിൽ, കണ്ടം വെച്ചൊരു കോട്ടാണ് തുടങ്ങിയ പാട്ടുകൾ വിലകുറഞ്ഞ ജനപ്രീതിയിൽ കവിഞ്ഞൊന്നും നേടാൻ പോന്നവയല്ല. മലയാള ചലച്ചിത്രവേദിയിൽ ഏറ്റവും ശ്രദ്ധേയനായ കവി സ്വകൃത്യം കൂടുതൽ ശ്രദ്ധയോടെ നിർവഹിക്കുമെന്ന് കരുതുന്നവരാണ് ആസ്വാദകരിൽ അധികം പേരും. സംഗീത സംവിധായകനായ ബാബുരാജ് കാതിൽ വീണതോടെ വറ്റിപ്പോകുന്ന ചില സാധാരണ ട്യൂണുകളല്ലാതെ മറ്റൊന്നും നമുക്ക് കാഴ്ചവെച്ചിട്ടില്ല. പ്രമേയത്തിന്റെ പുതുമണം പേറുന്ന, പ്രതിപാദ്യത്തിന്റെ അന്തരീക്ഷം അലതല്ലുന്ന പാട്ടുകളുടെ അഭാവത്തിൽ ചില നല്ല പാട്ടുകളെങ്കിലും മൂലകൃതിയിൽ നിന്ന് സ്വീകരിച്ചു നോക്കാമായിരുന്നു. ഈ നിഗമനത്തെ തള്ളിയാലും ഇല്ലെങ്കിലും ഉമ്മയിലെ ഗാനങ്ങളുടെ ജനപ്രീതിയും നിത്യനൂതനത്വവും കണ്ടം വെച്ച കോട്ടിലെ ഗാനങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇനി ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക് ഒന്നൊന്നായി കടന്നു ചെല്ലാം. ചിത്രത്തിൽ പ്രേമജോഡിയായ ഉമ്മർ കുഞ്ഞീവിമാരുടെ സമാഗമ രംഗത്തിൽ നിന്നും പിറവികൊള്ളുന്ന യുഗ്മഗാനം.
1: എന്തായാലും ശരി, എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. മുഖത്തുനിന്ന് കൈയെടുക്കേ, പുളിമരത്തിന്റെ മേലെ നോക്കിട്ടു.
2: ഫോട്ടോ എടുക്കാൻ പുളിമരത്തിന്റെ മേലെ നോക്കണം?
1: അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. മെല്ലെ ഒന്ന് ചിരിക്ക. ആഹാ, നല്ല പോസ് നീ തകർത്ത് കളഞ്ഞല്ലോ.
2: എനിക്ക് പോസും കീസും ഒന്നും വേണ്ട.
1: എന്റെ ആടല്ലേ, ഒന്ന് സംഭവിച്ചോ.
2: ഇനി പിന്നെ ദിവസം എടുക്കാം സൈക്കിളെ.
1: അപ്പോഴേക്കും നിന്നെ കൊണ്ടുപോയാലോ?
2: എന്നെ ആര് കൊണ്ടുപോയാ?
1: ഒരു പുതുമാപ്പള.

ഗാനം ആലപിക്കുന്നത് കമുകര പുരുഷോത്തമനും പി ലീലയും. MS ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ കമുകര പുരുഷോത്തമൻ പാടുന്ന ആദ്യ ചലച്ചിത്ര ഗാനമാണിത്. പ്രസാദാത്മകതയും ചടുലതയും കനിഞ്ഞനുഗ്രഹിച്ച യുഗ്മഗാനം.

ഈ ഗാനത്തിന്റെ രചനയിൽ പി ഭാസ്കരൻ പ്രദർശിപ്പിച്ചിട്ടുള്ള കൽപ്പനാവൈഭവം പരാമർശിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഗായികയുടെ ഭാഗത്തുനിന്നുള്ള ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. കൽബിൽ കണ്ട മാപ്പിളയാണെങ്കിൽ കാത്തിരിക്കുമെന്നും മനസ്സിനൊത്ത മാപ്പിളയാണെങ്കിൽ പൊന്തണ്ടുവച്ച മഞ്ചൾ ആവശ്യമില്ലെന്നും അവന്റെ കൈപിടിച്ച് കരള് തുടിച്ച് കൂടെ പോകുമെന്നും നായിക പാടുന്നത് ഹൃദ്യമായിട്ടുണ്ട്. അതുപോലെ ഈ പുള്ളിമാന്റെ ഉള്ളിൽ കടന്നുകയറിയ പുള്ളി ആരാണെന്ന നായകന്റെ കുസൃതി ചോദ്യവും ഗാനത്തിന്റെ പൊതുസ്വഭാവമായ പ്രസന്നതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായി. രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും മികവ് പുലർത്തുന്നുണ്ട് ഈ ഗാനം. ഇനി ഗാനത്തിലേക്ക്.

അടുത്ത ഗാനവും ഒരു പ്രേമഗാനമാണ്. നായിക കുഞ്ഞീവിയുടെ ഒരു സ്വപ്നരംഗത്തിൽ കുഞ്ഞീവിയും ഉമ്മറും രാജാവും റാണിയുമാണ്. പശ്ചാത്തലമായി ആർഭാടപൂർവം അലങ്കരിച്ച ഒരു കൊട്ടാരമാണുള്ളത്. കളർ ചിത്രത്തിന്റെ സാധ്യതകൾ പരമാവധി വിനിയോഗിക്കണമെന്നതിനാൽ വർണ്ണഭരിതമാണ് പശ്ചാത്തല ദൃശ്യങ്ങൾ. ഗാനരംഗത്ത് കമിതാക്കൾ രണ്ടുപേരും സന്നിഹിതരാണ് എന്നിരിക്കലും ഗാനമാലപിക്കുന്നത് നായിക മാത്രം. ഇതൊരപൂർവതയാണ്.

ഈ ഗാനം ബാബുരാജിന്റെ മുൻ ചിത്രമായ ഉമ്മയിലെ ഒരു ഗാനത്തെ ചിലയിടത്തൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉമ്മയിലെ ഗാനം ഇതാണ്.

1961 റിലീസായ കണ്ടം വെച്ച കോട്ടിലെ ഗാനവിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55-നുള്ള സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി അംബുജാക്ഷി. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, വയലാർ രാമവർമ്മ എഴുതിയ ഞാൻ അഭിമാനിക്കുന്നു എന്ന കവിത. ആലാപനം നന്ദു കർത്ത. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ. തദ്ദേശ വാർത്തകൾ.

കഥകളി പദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. നളനെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥയായിത്തീർന്ന ദമയന്തി തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ദമയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു. തിരികെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ സ്വർണവർണമായ ഒരു അരയന്നത്തെ കാണുകയും അതിനെ ദമയന്തി പിന്തുടരുകയും ചെയ്യുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

സുവർണവർണമായ അരയന്നത്തെ കണ്ട് ആ അരയന്നത്തെ ദമയന്തി പിന്തുടരുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ.

നാളെ രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, സാധകത്തിൻ്റെ സാഫല്യം, സംഗീത സാധകത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം, വിഖ്യാത സംഗീതജ്ഞൻ പ്രണവം ശങ്കരൻ നമ്പൂതിരിയുമായി അഭിമുഖം ആദ്യ ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ, നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേ, QR കോഡ്, ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ച് തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി. തയ്യാറാക്കിയത് MP സനീഷ്. 1 ഭാഗം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്രഗാനങ്ങളിൽ യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ഇപ്പോൾ. ചിത്രം ആറാം തമ്പുരാൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഗായകൻ യേശുദാസ്.

യേശുദാസ് പാടിയ ഗാനങ്ങളിൽ ഇനി സല്ലാപം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ യേശുദാസ് പാട്ടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണരീതി എന്നിവ കാരണം ചെറുപ്പക്കാരിലും ഇന്ന് ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കാണപ്പെടുന്നു. എല്ലാ വർഷവും മെയ് 17 ആഗോളതലത്തിൽ ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വ്യക്തി, സമൂഹം, ആരോഗ്യ സംവിധാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെങ്കിലും പലർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ രക്താതിമർദ്ദമുള്ള 4ൽ 1 മാത്രമേ ഈ അവസ്ഥയെ വേണ്ടത്ര നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. രക്താതിമർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അകാലമരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, പതിവ് നിരീക്ഷണം, സുസ്ഥിരമായ ചികിത്സ എന്നിവ രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട മിക്ക സങ്കീർണതകളും തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദം ഒരുമിച്ച് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വ്യക്തമായ കാരണമില്ലാതെ തന്നെ പതുക്കെ വികസിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആകട്ടെ വൃക്കരോഗം, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് രോഗങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അമിത ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, അമിത വണ്ണം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളാണ്. കൂടാതെ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഹൈപ്പർ ടെൻഷന് കഴിയും. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ആരോഗ്യ പ്രശ്നത്തെ അറിയാതെ പോവുകയാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ദിവസവും 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും പക്ഷാഘാത സാധ്യത ഒഴിവാക്കാനും സഹായിക്കും. ശരീരം ഉറങ്ങുമ്പോൾ തലച്ചോറ് സാധാരണയായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിനാൽ തന്നെ രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങളൊന്നും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലയ്ക്ക് പുറകിൽ വേദന, ശ്വാസംമുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങിപ്പോകുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ചില ലക്ഷണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സനിത ആകാശവാണിയോട്.
1: സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ലോകത്തിലെ ഏറ്റവും സാധാരണമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ ശരീരത്തെ നിശബ്ദമായി ബാധിക്കുന്നതിനാൽ ഇതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് 2 കമ്പോണന്റ് ആണ് ഉള്ളത്, സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും. സിസ്റ്റോളിക് ബി പി എന്നാൽ ഹൃദയം ചുരുങ്ങുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദവും, ഡയസ്റ്റോളിക് ബി പി ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും രണ്ടായി തിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് അധികമായ ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, ഒബേസിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൾക്കഹോൾ യൂസ്, സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്, ഡയബറ്റീസ്, ഡിസ്ലൈപ്പിഡീമിയ എന്നിവയാണ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വയസ്സ്, കുടുംബ പാരമ്പര്യം, ജനറ്റിക് ഫാക്ടേഴ്സ് എന്നിവയും വരുന്നു. ഹൈപ്പർ ടെൻഷൻ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. ഹൃദയത്തിൽ അത് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ എന്നിവ ഉണ്ടാക്കുന്നു. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ഹൈപ്പർടെൻസി എൻസെഫലോപ്പതി, കിഡ്നിയിൽ ക്രോണിക് കിഡ്നി ഡിസീസ്, കണ്ണുകളിൽ ഹൈപ്പർടെൻസി റെറ്റിനോപ്പതി എന്നിവ ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. സിംറ്റംസ് തലവേദന, തലചുറ്റൽ, നെഞ്ചിടിപ്പ്, കാഴ്ചമങ്ങൽ എന്നിവയാകാം. ചില സമയത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുക. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസ്ഫങ്ഷൻ എന്നിവയായിട്ടും പ്രസന്റ് ചെയ്യാം.
0: അമിതമായ ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ, സംസ്കരിച്ച പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാരയുടെ അമിതോപയോഗവും രക്തസമ്മർദ്ദത്തെ ദോഷകരമായി ബാധിക്കും. പുകവലിയും മദ്യപാനവും രക്തധമനികളുടെ ഇലാസ്തികത കുറയ്ക്കുകയും ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലിക്കുക. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, മെഡിറ്റേഷൻ, മതിയായ ഉറക്കം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്. ഹൈപ്പർ ടെൻഷൻ ഉയർത്തുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ തടയാൻ സന്തുലിതമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ.
2: ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിന്റെയും പ്രോട്ടീനിന്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറച്ചു വെക്കണം. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ, പോർക്ക്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ജാമ, സ്ക്വാഷ് പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, ഹോട്ടൽ ഫുഡുകൾ എന്നിവ പതിവായി കഴിക്കരുത്. ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ നിയന്ത്രിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാ വെള്ളം എന്നിവ ഒഴിവാക്കണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിന്റെ പ്രത്യേകത, ഇതിൽ കൂടുതൽ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴിയിറച്ചി, മുട്ട എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല, ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത കൂട്ടി രക്തം കട്ട പിടിക്കുന്ന പ്രവണത കുറയ്ക്കും. ആൽഫാ ലിനോലെനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, പാട നീക്കിയ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. വെണ്ണ, നെയ്യ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റുകൾ എന്നിവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നില ഉയർത്തി രക്താതിസമ്മർദ്ദവും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. നിയന്ത്രണ വിധേയമായ ഉപയോഗത്തിൽ ബദാം, വാൾനട്ട്, കശുവണ്ടി എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇടനേരാഹാരമായി പച്ചക്കറി സാലഡുകൾ ഉൾപ്പെടുത്താം. കുക്കുംബർ, സവാള, ക്യാരറ്റ് എന്നിവ വളരെ ഗുണം ചെയ്യും.
0: സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗർഭകാലത്തെ രക്തസമ്മർദ്ദം അതീവ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അക്കാലയളവിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും അനിവാര്യമാണ്. ഗർഭകാലത്ത് മാത്രമല്ല, പ്രസവാനന്തരവും രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷവും കൃത്യമായ നിരീക്ഷണം തുടരണം. അതിനാൽ ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും പോഷകാഹാരവും മതിയായ വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം. ആരോഗ്യവാനായ ഒരു കുഞ്ഞിനും സുരക്ഷിതമായ പ്രസവത്തിനും ഗർഭകാലത്തെ രക്തസമ്മർദ്ദ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രീതിരാജന്റെ വാക്കുകളിലേക്ക്.
3: 100 ഗർഭിണികളെ എടുത്താൽ 5 മുതൽ 10 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടുവരുന്നു. ഇത് പലതരത്തിലാകാം. ഗർഭമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മാസത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. 5 മാസം കഴിഞ്ഞുണ്ടാകുന്ന ഹൈപ്പർടെൻഷനെ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും. രക്തസമ്മർദ്ദം കൂടി ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ക്രോണിക് ഹൈപ്പർടെൻഷൻ ഉള്ളവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന ബിപിയുടെ മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്ലഡ് പ്രഷർ 140-90 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ 4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ബ്ലഡ് പ്രഷർ പരിശോധിച്ച് കൂടുതലാണ് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. BP 160-110 മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സിവിയർ ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തോടു കൂടെ മൂത്രത്തിൽ ഉപ്പ് കാണുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ പ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ടപിടിക്കുന്ന അണുക്കളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ഇതിനെ സിവിയർ പ്രീ എക്ലാംസിയ എന്ന് വിളിക്കും. എന്നാൽ ഹൈപ്പർടെൻഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഗർഭകാലത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഭാവിയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്.
0: മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കുട്ടികളിലും കൌമാരക്കാരിലും വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ്. തെറ്റായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, അമിതവണ്ണം എന്നിവയാണ് കുട്ടികളിലെ ഹൈപ്പർടെൻഷന്റെ പ്രധാന കാരണങ്ങൾ. പഠന സമ്മർദ്ദവും ദീർഘനേരം മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതും പോഷകാഹാരങ്ങൾ ശീലിപ്പിക്കുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുമ്പോൾ മാത്രം BP ഉയർന്നു കാണുന്ന അവസ്ഥയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ. ആശുപത്രി അന്തരീക്ഷത്തോടുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവ കാരണമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദം ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വർദ്ധിക്കുന്നത്. എന്നാൽ ഇവർ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ BP സാധാരണ നിലയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമില്ലാത്തവർ പോലും ഈ അവസ്ഥ കാരണം തെറ്റായ ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായി വീട്ടിലിരുന്ന് വിശ്രമവേളയിൽ BP പരിശോധിക്കുന്നതും അതിന്റെ കൃത്യമായ കണക്കുകൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകൾ, ഡിജിറ്റൽ BP മോണിറ്ററുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വന്തം ആരോഗ്യനില ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രായമായവർക്കും ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വയം നിരീക്ഷിക്കാനും അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇത്തരം സ്മാർട്ട് ഉപകരണങ്ങൾ മികച്ചൊരു സഹായിയാണ്. ജീവിതശൈലിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹൈപ്പർടെൻഷൻ നിയന്ത്രിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2025 ഗ്ലോബൽ ഹൈപ്പർടെൻഷൻ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള 1.4 ബില്യൺ ആളുകൾ ഈ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 2025 സർവേ പ്രകാരം 2017-18 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗ സാധ്യത 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് 35 മുതൽ 39 വയസ്സ് വരെയുള്ളവരിൽ ഈ രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതിനാൽ ഹൈപ്പർടെൻഷൻ സ്ക്രീനിംഗ് 35 വയസ്സ് മുതൽ തന്നെ ആരംഭിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ കൈകളിലാണ്. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർടെൻഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.